ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 വൈശാഖം 21, മലയാള വർഷം 1201 മേടം

2026 May 11 തിങ്കളാഴ്ച 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: അവനീശത വേണമാഠ്യനുർവീധരനാശിപ്പത് ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യം ശിവനെ മർത്യനു തൃഷ്ണതീരലുണ്ടോ? ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല എന്ന് സൂചിപ്പിക്കുന്ന കവിവചനം ശ്രദ്ധിച്ചാലും ശ്രേഷ്ഠനും യോഗ്യനുമായ മനുഷ്യൻ അവനിയുടെ ഭൂമിയുടെ ഈശൻ രാജാവ് ആകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രാജാവായിരിക്കുന്ന ആളോ? നിരവധി രാജ്യങ്ങൾ കപ്പം കൊടുക്കുന്ന ചക്രവർത്തിയാകാൻ. ചക്രവർത്തിയായിരിക്കുന്ന ആളോ ലോകം മുഴുവൻ കീഴടക്കി വരുതിയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് തൃഷ്ണയുടെ സ്വഭാവം. മനുഷ്യന് ഒന്ന് കിട്ടിയാൽ കിട്ടിയതിനേക്കാൾ വലുത് കിട്ടാനുള്ള ആഗ്രഹം വരും. എന്നാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ലതിനായും വരാം. പർവ്വതത്തോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് ഉപദേശിക്കുന്ന സന്ദർഭവുമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, കലകളുടെ അഭ്യാസം, ഇവയിൽ കൂടുതൽ മികവുള്ള സ്ഥാനം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് പൊതുവെ കുറച്ചെങ്കിലും നേട്ടം കൈവരിക്കാൻ സാധിക്കാറ്. ഇവിടെ അതായത് വലുതാവാൻ പ്രയത്നിച്ചത് കുറച്ചെങ്കിലും ആയിത്തീരാനുള്ള വഴിയായി മാറുന്നു, അത്യാഗ്രഹമല്ല. 1938 തിരുവിതാംകൂർ ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് നിയമിതയായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റെ ചരിത്രമെടുത്താലോ? സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച മേരിക്ക് മുന്നിൽ നിയമത്തിൻ്റെ വാതിലുകൾ അടച്ചിരുന്നു. സ്ത്രീകൾക്ക് സയൻസ് പഠിക്കാൻ അനുവാദമില്ലാത്ത ഒരു കാലത്താണ് അവർ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ചത്. അതിനാൽ ചരിത്രത്തിലും സാഹിത്യത്തിലും ബിരുദം നേടിയ ശേഷം അവർ കടൽ കടന്നു. ലണ്ടനിൽ നിന്ന് വൈദ്യശാസ്ത്രം പഠിച്ചു മടങ്ങിയെത്തി. ഒരു സ്ത്രീ സർജനാകുന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാലത്ത് 1916 അവർ തിരുവനന്തപുരത്ത് തൈക്കാട് ആശുപത്രിയിൽ സേവനം ആരംഭിച്ചു. അതിസങ്കീർണമായ പ്രസവവേദനയിൽ പിടയുന്ന ഒരു സ്ത്രീയെ ആദ്യമായി സിസേറിയൻ ശസ്ത്രക്രിയ നടത്തി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച മഹതി. ആശയ്ക്കതിരില്ല എന്ന ചിന്തയും ആഗ്രഹപൂർത്തിക്കായി കഠിനാധ്വാനവും ചെയ്തു അവർ. അത് അത്യാഗ്രഹമായിരുന്നില്ല. മർത്യൻ്റെ തൃഷ്ണ ഉപ്പ് കഴിക്കുന്തോറും ദാഹം വർദ്ധിക്കുന്നത് പോലെയാണെന്ന് പറയപ്പെടുന്നു. ധനം, സുഖം, ഉന്നത സ്ഥാനമാനങ്ങൾ മുതലായവ ലഭിക്കുമ്പോൾ അവ പിന്നെയും പിന്നെയും ലഭിക്കണമെന്നുള്ള ആഗ്രഹം വളരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വളരാനുള്ള ആഗ്രഹമാണ് നല്ലത്. ആഗ്രഹത്തെ വളർത്തുകയല്ല അഭിലഷണീയം. ഒരു കഥ വായിച്ചതായി ഓർക്കുന്നു. ഒരു സഞ്ചാരി വിശാലമായ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു. പൊള്ളുന്ന വെയിൽ, വിയർത്തൊലിച്ച് പരിക്ഷീണനായിത്തീർന്ന യാത്രക്കാരൻ അകലെ ഒരു തണൽ വൃക്ഷം പടർന്നു പന്തലിച്ചു നിൽക്കുന്നത് കണ്ട് അത് ലക്ഷ്യമാക്കി നടന്നു. അവിടെയെത്തി ആ ശീതളച്ഛായയിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അയാൾ അറിഞ്ഞില്ല ആശിക്കുന്നതെന്തും ചിന്തിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്ന ഒരു കൽപ്പവൃക്ഷമാണ് അത് എന്ന്. ക്ഷീണത്താൽ അയാൾ ആഗ്രഹിച്ചു ഒരു കിടക്കയുണ്ടായിരുന്നെങ്കിലെന്ന്. അത്ഭുതം, അതാ മൃദുലമായ

0: ഒരു കിടക്ക അയാൾക്കായി നിവർത്തിയിട്ടിരിക്കുന്നു. പിന്നെ അയാൾ ചിന്തിച്ചു, തന്നെ ആരെങ്കിലും പരിചരിച്ചിരുന്നുവെങ്കിലെന്ന്. ഉത്തരക്ഷണത്തിൽ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ട് പരിചരിക്കാൻ തുടങ്ങി. വിശന്നപ്പോൾ ഭക്ഷണം ആഗ്രഹിച്ചു. വിഭവസമൃദ്ധമായ സദ്യ തന്നെ മുന്നിൽ വന്നു. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങി. അപ്പോൾ അയാൾ ചിന്തിച്ചു, വല്ല വന്യമൃഗങ്ങളും ഉപദ്രവിക്കാൻ വരുമോ എന്ന്. നിമിഷാർത്ഥത്തിൽ ഒരു കടുവ വന്ന് അയാളെ പിടികൂടി. ഓരോ ദുരാഗ്രഹത്തിൻ്റെയും പിന്നിൽ കടിച്ചുകീറുന്ന ഒരു കടുവ പതിയിരിപ്പുണ്ടെന്നുള്ള വസ്തുതയാണ് ഇവിടെ കാണുന്നത്. യേശുവിൻ്റെ മുമ്പിൽ സാത്താൻ നിരത്തിവച്ച പ്രലോഭനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 40 ദിവസത്തെ തപസ് കഴിഞ്ഞപ്പോൾ വിശന്നിരിക്കുന്ന യേശുവിനെ സമീപിച്ച് സാത്താൻ പറഞ്ഞു, അത്രേ, ഇതാ ഈ കല്ല് അപ്പമാക്കിക്കൂടെ എന്ന്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടാൻ കഴിഞ്ഞ യേശു അതിന് കഴിയുമായിരുന്നെങ്കിലും സാത്താൻ്റെ പ്രലോഭനമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് ഗവനിച്ചതേയില്ല. വ്യാമോഹിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ സാത്താൻ പ്രയോഗിക്കുന്ന കൂരമ്പുകളാണെന്ന് ആ മഹാനോട് ആരെങ്കിലും പറയേണ്ടതുണ്ടോ?
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത ആയിരത്തൊന്ന് രാവുകൾ, ആലാപനം രഞ്ജിനി കൃഷ്ണൻ.
1: അത്താഴത്തിനു പിൻപെന്റെ അറബിക്കഥ നീർത്തി ഞാൻ ആയിരത്തൊന്നു രാവിന്റെ ആനന്ദ

കടന്നു ഞാൻ പൂകിനേൻ മാതളം പൂക്കും പുരിതൻ മുഖ്യപാതയിൽ അവിടെ പൂനിലാവത്തുണ്ടഴകിൻ മണിമന്ദിരം പ്രശാന്ത നിദ്രയിൽ സ്വച്ഛമധുര സ്വപ്ന സന്നിഭം അക്കുളിർ കൽക്കുടീരത്തിനകത്തെത്തി അദൃശ്യനായി കൂരിരുൾ കാവലാളാർന്നോരറയ്ക്കുള്ളിലണഞ്ഞു ഞാൻ അവിടെ പനിനീർപ്പൂക്കൾ

വിസ്തരിക്കുന്നു സുന്ദരി. അമ്പും വില്ലുമെടുത്തെത്തി അരികെ നിൽപ്പുമൻ മഥൻ.

കളകണ്ഠമുതിർക്കുന്നു ക്രമനിർഭയ സാഹിതി. നാൾക്കുനാളാ കഥാസൂത്രം നൂറ്റുനൂറ്റവൾ പോകവേ ശിശു പോ

மணே ஹாரித்ர சொல்லி காணிச்சு ചാരിത്രത്തിന്റ ചാരുത ശുഷ്ക ജീവിതരാശിക്കു മകരന്തം സ്വദിക്കുവാൻ

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിത 1001 രാവുകൾ. ആലപിച്ചത് രഞ്ജിനി കൃഷ്ണൻ.

0: safely amid adverse weather conditions in the hill state. An orange alert has been issued by India Meteorological Department amid the possibility of rainfall and adverse weather in various parts of Uttarakhand, especially in the hilly areas, tomorrow and day after tomorrow. Taking cognizance of the bad weather, Garhwal Divisional Commissioner Vinay Shankar Pandey has appealed to the devotees and tourists that they must get the latest information about the weather during their journey and plan it with utmost care. The Indian Embassy in Madrid, Spain has said that two Indian nationals aboard a hantavirus-hit cruise ship are safe and asymptomatic. The Dutch-flagged vessel MV Hondius, carrying around 150 people including two Indians, arrived in Spain yesterday and anchored off the Canary Islands following the outbreak. According to the embassy, passengers disembarked in line with protocols issued by the World Health Organization and Spanish authorities. The Spanish National Center for Emergency Monitoring and Coordination said the two Indians who were working as crew members have been evacuated to the Netherlands, where they will undergo quarantine under health safety protocols. In IPL cricket, Royal Challengers Bengaluru defeated Mumbai Indians by 2 wickets in a last over thriller in Raipur last night. Put into bat first, Mumbai Indians posted 166 for 7 in 20 overs, riding on Tilak Verma's 57 off 42 balls. Today, Punjab Kings will face Delhi Capitals at Himachal Pradesh Cricket Association Stadium in Dharamshala at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ശിവസ്തുതികൾ, മധു ബാലകൃഷ്ണൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. പാമ്പുകളും ശരീര പ്രത്യേകതകളും, രാജ്കുമാർ കെ പിയുടെ പ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക ആലാപനം, സ്മിത പി മേനോൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച. പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു, രണ്ടാം ഭാഗം. 9:30 ഗോശ്രീപുരം സഹോദരിമാർ, സ്നേഹഭക്ത, സ്വാതിഭക്ത എന്നിവരുടെ സംഗീത കച്ചേരി, എ അനിൽകുമാർ വയലിൻ, അനൂപ് AS മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജുല്ല സിക്കണ്ടവാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പൊറാട്ട് നാടകം, സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്നത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, കീർത്തി എൽദാസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിനം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 16, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, വൊളേറ്റി വെങ്കടേശ്വരലു പാടിയ കൃതികൾ, MS ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:00 ദേശീയ സംഗീത പരിപാടി. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15

0: അഞ്ചിന് ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി, എൽ ഡൊമിനിക്കുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, ഗ്രേഷ്യ ഡലാഡ എഴുതിയ നോവൽ വനിതയും വൈദികനും, 8:00 ഹലോ ഡോക്ടർ, മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ രാജു ജേക്കബ് സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം രണ്ടാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾ ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ, സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz-ൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:10 ഗുജറാത്തിലെ പ്രഭാസ് പാടനിലുള്ള സോമനാഥ് ടെമ്പിൾ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് സോമനാഥ് അമൃത് പർവ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. അറിയിപ്പോൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. ഇപ്പോൾ മധു ബാലകൃഷ്ണൻ പാടിയ ശിവസ്തുതികൾ കേൾക്കാം.

0: പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത് മധു ബാലകൃഷ്ണൻ ആലപിച്ച ശിവസ്തുതികൾ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
7: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കി ഖത്തർ തീരത്ത് ഡ്രോൺ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് തീപിടിച്ചു. ഖത്തറിലെ മെസൈദ് തുറമുഖത്തിന് വടക്കു കിഴക്കായാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ആളപായമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകക്ഷേമ പദ്ധതികൾ വേഗത്തിൽ കിട്ടുന്നതിനുള്ള കൃഷിവകുപ്പിന്റെ ഒറ്റത്തവണ ആജീവനാന്ത രജിസ്ട്രേഷൻ സംവിധാനമായ കർഷക രജിസ്ട്രി ഹിറ്റാകുന്നു. ഇതുവഴി ആധാറിന് സമാനമായ ഡിജിറ്റൽ ഐഡിയിലൂടെ കർഷകർക്കുള്ള സേവനങ്ങൾ സാധ്യമാകും. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകി. വെബ് പേജ് ചിത്രങ്ങളെ HTML കോഡാക്കി മാറ്റുന്ന AI സാങ്കേതിക വിദ്യ വികസിപ്പിച്ച മലയാളി വിദ്യാർത്ഥി RS അമൽ ജോയ്ക്ക് രാജ്യത്തെ ഏറ്റവും വലിയ AI ഹാക്കത്തണിൽ ഒന്നാം സ്ഥാനം. തമിഴ്നാട്ടിൽ പുതിയ മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് ചുമതലയേറ്റു. അസമിൽ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പശ്ചിമേഷ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിച്ചുപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഹാൻഡ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച MV ഹോണ്ടിയസ് ആഡംബര കപ്പലിലെ യാത്രക്കാരെ സ്പെയിനിലെ ടെനറിഫെ ദ്വീപിലെ വിമാനത്താവളത്തിലെ റൺവേയിൽ വെച്ച് ആരോഗ്യ പ്രവർത്തകർ അണുവിമുക്തമാക്കി. യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകും. അമ്പെയ്ത്ത് ലോകകപ്പിലെ വനിതാ റിക്കവർ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം. സെമിയിൽ 10 തവണ ജേതാക്കളായ ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 2021 ശേഷം ലോകകപ്പിൽ വനിതകളുടെ റിക്കവർ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണമാണിത്. കാഞ്ഞങ്ങാട് നടന്ന 42-ാമത് സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും കിരീടം നേടി. ഇന്ത്യൻ അത്ലറ്റിക്സ് സീരീസിലെ 6-ാം പാദ മത്സരങ്ങളിൽ പുരുഷ വിഭാഗം

0: ലോങ് ജമ്പിൽ 8.04 മീറ്റർ ചാടി മലയാളി താരം എം ശ്രീശങ്കർ ഒന്നാമതെത്തി.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55.
10: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
11: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
10: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
11: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
10: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
11: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
10: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
11: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
10: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
11: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
10: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
12: മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG Road, തൃശൂർ.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
6: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
13: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
13: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: രാവിലെ 11:10 ഗുജറാത്തിലെ പ്രഭാസ് പാടനിലുള്ള സോമനാഥ് ടെമ്പിൾ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് സോമനാഥ് അമൃത് പർവ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം രാവിലെ 11:10.

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഹരിതം, പാമ്പുകളും ശരീര പ്രത്യേകതകളും രാജ്കുമാർ കെ പിയുടെ പ്രഭാഷണം, 7:10 ജാഗ്രത, 7:15 കാവ്യാഞ്ജലി, കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക, ആലാപനം സ്മിത പി മേനോൻ, 7:20 സേവന വാർത്തകൾ.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55. സമയം 6:42:39. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
12: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
11: സോമനാഥ് അമൃതപർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷത

0: ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാൻ ആവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 പേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം May 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3rd ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8th സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FC നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കഴിഞ്ഞ 2 കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 km അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രദേശമാണ്. തോൽപ്പെട്ടിയിലെ ഉൾവ

0: വനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
1: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5,34,00,000 രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32,00,000 രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർമാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഹ്യഃ തെലങ്കാന രാജ്യേ പ്രായഃ ചതുശ്ശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം ആധാരഭൂത സംരചനാനാം ഔദ്യോഗിക പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. തത്പശ്ചാത് സഭാം സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് കേന്ദ്രസർവകാരേണ കൃതാനാം പ്രയാസാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമ ഏഷ്യാ സംഘർഷജനിതം ഊർജസങ്കടം പ്രഭാവീരീത്യാ നിയന്ത്രയതി. സഹ അവദത് യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം സംയമേന ഉപയോഗഃ അദ്യതനീയ ആവശ്യകത വർത്തതേ.
3: जो एनर्जी प्रोडक्ट हम विदेशों से मंगाते हैं, हमें प्रयास करना है कि जितनी जरूरत है उतना ही उपयोग करें. इससे विदेशी मुद्रा की भी बचत होगी और युद्ध के संकट से होने वाले दुष्प्रभाव को भी कम किया जा सकेगा.
2: ഇദാനീന്തന വർഷേഷു വൈശ്വിക സൗര ഊർജ ഉത്പാദകേഷു ശീർഷ ശ്രേണ്യാം ഭാരതസ്യ ഉല്ലേഖനീയാം പ്രഗതിം ഉദ്ധൃത്യ പ്രധാനമന്ത്രിണാ ഉക്തം യത് പെട്രോൾ ഇന്ധനേന സഹ ഇഥേനാൽ ഇത്യസ്യ മിശ്രണേ അപൂർവ പ്രഗതിഹി അഭവത്.
3: बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच चुका है. पेट्रोल में इथेनॉल ब्लेंडिंग को लेकर अभूतपूर्व काम हुआ है. पहले हमने 100% LPG कवरेज पर फोकस किया, अब हम पाइप से सस्ती गैस पर फोकस कर रहे हैं, CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है.
2: പ്രഥമസ്യ ജ്യോതിർലിംഗസ്യ ശ്രീ സോമനാഥ മഹാദേവ മന്ദിരസ്യ പുനർനിർമ്മാണസ്യ പഞ്ചസപ്തതിഹ വർഷപൂർത്യവസരെ അദ്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐഷമഃ ശ്രീ സോമനാഥ അമൃത പർവ ഉത്സവേ ഭാഗം ഗൃഹീഷ്യതി. ശ്രീമോദി ഭഗവതഃ ശ്രീ സോമനാഥസ്യ പ്രാർത്ഥനാം കരിഷ്യതി, കുംഭാഭിഷേകം ച വിധാസ്യതി, അനന്തരം ജനസഭാം ച സംബോധയിഷ്യതി. അസ്മിൻ അവസരെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലഃ, ഉപമുഖ്യമന്ത്രി ഹർഷ സംഘ്വി, അന്യേ നേതാരശ്ച ഉപസ്ഥിതാഃ ഭവിഷ്യന്തി. പശ്ചിമബംഗാളസ്യ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അദ്യ നബന്ന ഇത്യത്ര സ്ഥിതേ രാജ്യസചിവാലയേ മന്ത്രിമണ്ഡലസ്യ അധ്യക്ഷതാം കരിഷ്യതി. पञ्चमन्त्रिणां कृते विभागानां वितरणस्य सम्भावना वर्तते। इमे च शनिवासरे ब्रिगेड परेड ग्राउंड इति

0: यत्र मुख्यमन्त्रिणा सह पदस्य गोपनीयतायाः च शपथग्रहणं कृतवन्तः आसन्। नूतन मन्त्रिमण्डले भाजपादलस्य निर्वाचनप्रणाल्याः विषये चर्चा भविष्यति इत्यपेक्षा वर्तते। आयुष्मान भारतम्, अन्नपूर्णाभण्डारः, राज्यसर्वकारीयकर्मचारिणां कृते सप्तमवेतन आयोगस्य कार्यान्वयनम् इत्यादीनां मुख्यविषयाणाम् उपरि अपि चर्चा भवितुं शक्यते। अस्मिन् अवसरे मण्डल दण्डाधिकारिभिः, पुलिस् इति आरक्षि अधीक्षकैः, विभिन्न विभागानां सचिवैः सह प्रशासनिक विधिव्यवस्थाविषयाणां समीक्षा भविष्यति। अवधेयं यत् नवनिर्वाचिताः विधेयकाः अपि अस्यां सभायाम् उपस्थिताः भवेयुः। असमराज्यस्य राज्यपालः लक्ष्मणप्रसाद आचार्यः मुख्यमन्त्रीपदाय निर्वाचितं हिमन्त बिश्व शर्माणं राज्ये नूतनसर्वकारस्य घटनार्थम् आहूतवान्। भाजपानेतृत्वेन एनडीए इत्यस्य विधायकदलस्य सर्वसम्मत्या नेतृरूपेण निर्वाचितः श्री हिमन्त शर्मा घटबन्धननेतृभिः सह लोकभवने राज्यपालं मिलित्वा औपचारिकरूपेण सर्वकारस्य घटनार्थं प्रतिवेदनं दत्तवान्। राज्यपालः श्वः हिमन्त बिश्वशर्मणे नूतनमन्त्रिपरिषदः सदस्येभ्यश्च पदस्य गोपनीयतायाः च शपथं प्रदास्यति। शपथग्रहणसमारोहः खानापारा इत्यत्र पशुचिकित्सामहाविद्यालयस्य क्रीडाङ्गणे आयोजितं भविष्यति, यस्मिन् प्रधानमन्त्री श्रीनरेन्द्रमोदी, केन्द्रीयगृहमन्त्री अमितशाहः, रक्षामन्त्री राजनाथसिंहः, भाजपाध्यक्षः नितिन्नवीन् इत्यादयः भागं गृहीष्यन्ति इत्यपेक्षा वर्तते। इति वार्ताः।
1: ആകാശവാണി തൃശൂർ.
2: പുലരിപ്പൂക്കൾ.
1: പുലരിപ്പൂക്കളിൽ ആദ്യം
2: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
5: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
6: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റേയ്സ് 2026 എന്ന അഗ്രി പ്രോണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU പേസ് 2026 എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റേസ് 2026 പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിനായി 500,000 വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 400,000 രൂപ ധനസഹായവും ലഭിക്കും. വിളസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25,000,000 രൂപ വരെ ധനസഹായം ലഭ്യമാക്കുന്നു. അപേക്ഷകൾ ഈ മാസം 16 വൈകുന്നേരം 6 വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാനുള്ള നമ്പറുകൾ ഇനി പറയാം. 9778436265, മറ്റൊരു നമ്പർ 04878 രണ്ട്

0: 4 3 8 3 3 2. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡാമോണസ് ട്രൈക്കോഡെർമ അയർ, പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻകാട്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളായ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. മണർക്കാട് റീജിയണൽ പൗൾട്രി ഫാമിൽ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗ്ഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതിനായി ബുക്ക് ചെയ്യുന്നതിനായി 0481 2373 7101 എന്ന നമ്പറിൽ വിളിക്കുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 പ്രായോജകർ
6: സിനർജി എർത്തിങ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
7: ഫോൺ 94 97 45 79 70.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
7: പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
9: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: മാഡം ഞാൻ ഒരാഴ്ച ലീവ് ആയിരിക്കും കേട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
8: അല്ല അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ, നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണുപരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: പാമ്പുകളും ശരീര പ്രത്യേകതകളും രാജ്കുമാർ കെ പി സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
12: നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പാമ്പ് നാവ് പുറത്തിടുന്നത്. അറ്റം മുറിഞ്ഞ രീതിയിലിരിക്കുന്ന ഈ നാവ് അവ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ വായ്ക്കകത്ത് കാണപ്പെടുന്ന രണ്ട് സുഷിരങ്ങളോട് കൂടിയ ജേക്കബ്സൺ അവയവമാണ് ഇതിന് സഹായിക്കുന്നത്. പുറത്തിടുന്ന നാവ് അവയുടെ ചുറ്റുപാടിലും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ കണികകൾ നാവിൽ ഒട്ടിപ്പിടിക്കുകയും ആ നാവ് തിരിച്ച് വായ്ക്കകത്തേക്കിട്ട് ജേക്കബ്സൺ അവയവത്തിലെ സുഷിരങ്ങളിൽ മുട്ടിക്കുകയും ചെയ്യുന്നു. നാവിൽ പറ്റിപ്പിടിച്ച രാസകണികകൾ ജേക്കബ്സൺ ഓർഗനിലേക്ക് മാറുകയും അവിടെ വെച്ച് അത് ഏത് ജീവിയെ സംബന്ധിക്കുന്ന മണമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇരയെ സംബന്ധിക്കുന്ന മണമാണോ, അതോ മറ്റു പാമ്പുകളുടേതാണോ, അതോ വലിയ ജീവികളുടേതാണോ, ഏതെങ്കിലും ശത്രുവോ അതിനെ ഉപദ്രവിക്കാൻ വരുന്ന ജീവിയുടേതാണോ എന്നെല്ലാം അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനുദാഹരണമാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ദേവി പാമ്പ്, പടകൂട്ടി എന്നെല്ലാം അറിയപ്പെടുന്ന പാമ്പിനെ. ഒന്നിനെ ഉപദ്രവിച്ചാൽ 7 പാമ്പ് വരുമെന്ന വിശ്വാസം. ആദ്യത്തെ പാമ്പിനെ ഉപദ്രവിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് മറ്റു പാമ്പുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. പാമ്പുകൾക്ക് കേൾവി ശക്തി നന്നേ കുറവാണ്, പൂർണ്ണമായും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചെവിയുടെ പുറംഭാഗങ്ങൾ ഇല്ലെന്നതൊഴിച്ചാൽ അകത്തെ എല്ലാ ഭാഗങ്ങളും പാമ്പുകൾക്കുമുണ്ട്. ശബ്ദമുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ താടിയെല്ലിലെ പേശികൾ വഴി അവയുടെ ചെവിയുടെ അകത്തെത്തുകയും ശബ്ദമുണ്ടെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശബ്ദം എന്തിനെ സംബന്ധിച്ചതാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കില്ല. പാമ്പുകളിലെ കാഴ്ച ശക്തിയും പരിസരങ്ങളെ മനസ്സിലാക്കുന്നതിനും ഇര പിടിക്കുന്നതിനായി സഹായിക്കുന്നു. എല്ലാ പാമ്പുകളിലും കാഴ്ച ശക്തി നല്ല തോതിൽ വളർന്നിട്ടില്ല. മൂർക്കൻ, രാജവെമ്പാല, പച്ചിലപ്പാമ്പ്, ചേര, വില്ലൂന്നി എന്നീ പാമ്പുകൾക്ക് നല്ലതുപോലെ കാഴ്ച ശക്തി വികസിച്ചിട്ടുണ്ട്. എന്നാൽ അണലികൾ, മണ്ണിനടിയിൽ കാണപ്പെടുന്ന കുരുടികൾ എന്നിവയ്ക്ക് കാഴ്ചശക്തി നന്നേ കുറവാണ്. പാമ്പുകൾ സ്വതുവേ വേനൽക്കാലത്തിന് മുമ്പോ അല്ലെങ്കിൽ വേനൽക്കാലത്തോ ഇണ ചേരുകയും മഴക്കാലത്തിനോടടുപ്പിച്ച് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. പാമ്പുകൾ സ്വതുവേ മുട്ടയിടുകയോ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. പ്രസവിക്കുക എന്ന് വെച്ചാൽ ശരീരത്തിനകത്ത് വെച്ച് തന്നെ മുട്ട വളർച്ച എത്തുകയും അത് ശരീരത്തിനകത്ത് വെച്ച് വിരിയുകയും ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മാളങ്ങളിലോ മരപ്പൊത്തുകളിലോ മണ്ണിനടിയിലോ കാണപ്പെടുന്ന പാമ്പുകൾ

0: മുട്ടയിടുന്നത് പൊതുവെ മണ്ണിലാണ്. പാമ്പിലെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. കാണാൻ ഒരുപോലെ ഇരിക്കുന്ന ഇവയുടെ ജനനേന്ദ്രിയം പരിശോധിച്ചാണ് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന പാമ്പുകൾ ഇന്ന് അവയുടെ ആവാസ വ്യവസ്ഥകൾ ഇല്ലാതാകുന്നത് വഴി ക്രമാതീതമായ രീതിയിൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നിലനിർത്തുക എന്നതാണ് ഇവയെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക എന്നതുവഴി നമുക്കവരെ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യാം.
1: പാമ്പുകളും ശരീര പ്രത്യേകതകളും. രാജ്കുമാർ കെ പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
6: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
9: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
11: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ജാഗ്രത.
12: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
13: ഫോൺ 9387168444.
14: എയിംസ് ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
13: കേരളത്തിലുടനീളം സെന്ററുകൾ.
12: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
13: ഫോൺ 9387168444.
15: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
16: ജാഗ്രതയിലേക്ക് സ്വാഗതം. കുട്ടികൾ പൂക്കളെ പോലെയാണ്. നമ്മുടെ സ്നേഹവും പരിചരണവുമെല്ലാം അവർക്ക് അത്യന്താപേക്ഷിതവുമാണ്. ആരോഗ്യകരമായ ജീവിതം, വിദ്യാഭ്യാസം, സുരക്ഷിതമായ ബാല്യകാലം, ഇവയെല്ലാം കുട്ടികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെ. സമൂഹത്തിലെ ഓരോ കുട്ടിക്കും ഇത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയുമാണ്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ.
17: കുട്ടികളുടെ ശാരീരിക, മാനസിക ആരോഗ്യ പരിരക്ഷ പൊതു സമൂഹത്തിന് മുന്നിൽ ഇന്നലകളിൽ നിന്നും വ്യത്യസ്തമായ വെല്ലുവിളികളാണ് വർത്തമാനകാലത്ത് ഉയർന്നു വരുന്നത്. രാഷ്ട്രത്തിന്റെ സമ്പത്തായ കുട്ടികളുടെ സുരക്ഷിതത്വം കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും രക്ഷിതാക്കളുടെയും മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സമൂഹത്തിന് അതിൻ്റെതായ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ള പൊതുബോധം വളർത്തേണ്ടതുണ്ട്. കുട്ടികൾ സുരക്ഷിതരായിരിക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുവാനും കുട്ടി ജീവിക്കുന്ന വീട്, ചുറ്റുപാട്, കളിസ്ഥലം, വാഹനം, വിദ്യാലയം തുടങ്ങിയ ഇടങ്ങളിൽ എല്ലാം കൂട്ടായ പരിശ്രമങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട്. കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒട്ടനവധി പദ്ധതികളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്യുന്നത്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയും ഐക്യരാഷ്ട്രസഭയും ഇത് ശരിവെക്കുകയും ഇതിനായി നിയമങ്ങളും ഉടമ്പടികളും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പ്രധാന നിയമങ്ങൾ ദ ജൂവനൈൽ ജസ്റ്റിസ് ആക്ട് 2015, പോക്സോ ആക്ട് 2012, ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006, ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009, ദ ചൈൽഡ് ആൻഡ് എഡോളസെന്റ് ലേബർ പ്രോഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 എന്നിങ്ങനെ പോകുന്നു. ഇന്ത്യൻ ഭരണഘടന 18 ഏതൊരാളെയും കുട്ടി എന്ന് നിർവചിക്കുന്നു. ഈ നിയമപ്രകാരം നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നിങ്ങനെ കുട്ടികളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് വേണ്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡും JJB, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC എല്ലാ ജില്ലകളിലും രൂപീകരിക്കുവാൻ നിയമം നിർദ്ദേശിക്കുന്നു. കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കുട്ടികളെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെന്ന് നിർവചിക്കപ്പെടുന്നത്. സ്വന്തം വീടോ ജീവിതമാർഗമോ ഇല്ലാത്ത കുട്ടികൾ, ബാലവേല, ഭിക്ഷാടനം,

0: ചെയ്യുന്ന കുട്ടികൾ, അറ്റാഹിതത്തിൽ പെടുന്ന കുട്ടികൾ, HIV ബാധിച്ച കുട്ടികൾ, ശാരീരികവും ലൈംഗികവുമായ പീഡനത്തിന് ഇരയായ കുട്ടികൾ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികൾ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികൾ, അനാഥരായ കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ തുടങ്ങിയവരെയാണ് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന് നിർവചിക്കുന്നത്. കുട്ടികൾ രാജ്യത്തിന്റെ സമ്പത്താണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കുകയും സർക്കാർ കുട്ടികൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോഴും കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരികയാണ്. ഇതിനെ ഫലപ്രദമായി നേരിടുവാനുള്ള സമഗ്രമായ നിയമ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അവബോധമില്ലായ്മയും ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പോക്സോ നിയമം 2012 സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയത്. ലൈംഗിക പീഡനം, അശ്ലീല കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്കയുണ്ടെങ്കിലോ അത്തരം കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ അയാൾ ആ വിവരം പോലീസിന് നൽകേണ്ടതാണ്. അറിഞ്ഞുകൊണ്ട് ഈ വിവരം പോലീസിനോട് പറയാതിരുന്നാൽ അദ്ദേഹവും പ്രതിപ്പട്ടികയിൽ വരാവുന്നതാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേകിച്ചും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യവുമായ കുട്ടികൾക്കും നിയമപരമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്കും മറ്റും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതുമായ കുട്ടികൾക്കും സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു പരിപാടിയാണ് സംയോജിത ശിശു സംരക്ഷണ പദ്ധതി അഥവാ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം. കുട്ടികൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കാര്യത്തിൽ സാധാരണ വിചാരണയ്ക്കു പകരം നിജസ്ഥിതി അറിഞ്ഞ് കുട്ടിയിൽ മാനസിക പരിവർത്തനം ഉണ്ടാക്കി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള അന്വേഷണം നടത്തുക എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ ഉദ്ദേശങ്ങളാണ്.
1: ബാലാവകാശ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ.
2: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം ജയ സിആർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
3: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
5: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
3: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: കുറ്റിപ്പുറത്തു കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലുന്നത് സ്മിത പി മേനോൻ.
10: പ്രദോഷ ദീപാവലി കണ്ടുകൊണ്ട് പാശ്ചാത്യ ഭൂഭാഗമണഞ്ഞ സൂര്യൻ, പ്രഭാത ദീപാവലി കണ്ടുകൊണ്ട് പൗരസ്ത്യദേശത്തെ അണഞ്ഞു വീണ്ടും. കള്ളന്റെ കണ്ണിന് അമലാഞ്ജനത്വം കൈക്കൊണ്ട്

ായി കാലികളെ തെളിക്കും അവന്റെ താരസ്വരമുണ്ടു കേൾപ്പൂ. നിശാന്ത സങ്കീർത്തനഗീതി കൊണ്ട് നിർദ്ധാര്യമായി തീർന്ന നികേതനങ്ങൾ കാണായി ബാലാരുണരഞ്ജിതങ്ങൾ വൃക്ഷാന്തരാളം വഴിയങ്ങുമിങ്ങും നിശേഷ വിശ്രാമവശാൽ

ശുദ്ധ ചൈതന്യമൊന്നേറിയ പോലെ വീണ്ടും ഇരമ്പവും കമ്പവുമൊന്നുമില്ലാതുണർന്ന നാട്ടിൻ പുറം എത്ര രമ്യം. മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങുമിളം കവുങ്ങും നിറഞ്ഞ ഹോ സസ്യലതാഢ്യമായ വീടൊന്നിതാ മുന്നിൽ വിളങ്ങിടുന്നു. കടിഞ്ഞിൽ കാച്ചി

വൃക്ഷച്ഛദച്ഛായയിൽ നിന്നിടുന്നു. നോക്കും നിടത്തൊക്കെയുമുണ്ടു കായ്ക്കൾ, മൂത്തും പഴുത്തും കദളീ കദമ്പം. അതിന്നടുക്കി ചെറുതായ വീട് കണ്ണിന്നനായാസ സുഖം തരുന്നു. മുറ്റത്തൊരറ്റത്തൊരു പൂവെരിഞ്ഞി മുറ്റിത്തഴച്ചങ്ങനെ നിന്നിടുന്നു. അധ്യാത്മചിന്താപരനായി ഗൃഹസ്ഥനന്ദിക്കതിൻ ചോട്ടിൽ ഇരിപ്പതുണ്ടാം. പാൽപാത്രവും കൊണ്ട് പുറത്തുപറ്റി ഷാഢ്യം പിടിക്കുന്ന കിടാവു തന്നെ ഇടയ്ക്കു ശാസിച്ചു ഗൃഹേശി ഓരോ പശുക്കളെ

0: ഒരു വിലോകനത്താൽ സംഭാവനം ചെയ്തു നടന്നിടുന്നു. നീണ്ടുള്ള കൈ നീരുജലോഹകായം ഉദ്ഗാഢമായുദ്ധതമായ നോട്ടം അത്യന്ത സാധാരണമായ വേഷം അഹോ ഗൃഹസ്ഥൻ ബഹുധീരശാന്തൻ പുറം കഠോരം പരിശുഷ്കം ഒട്ടുക്ക് ഉള്ളോ മൃദുസ്വാദുരസാനുവിദ്ധം നാടൻ കൃഷിക്കാരൊരു നാളികേര പാകത്തിലാണിങ്ങനെ മിക്ക പേരും.
1: കുറ്റിപ്പുറത്തു കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിതയിലെ ഒരു ഭാഗം ചൊല്ലിയത് സ്മിത പി മേനോൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ, ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
6: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299-3299.
10: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
11: അപ്പൊ ചേട്ടനെ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
10: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി
9: ഫോൺ 0487299-3299.
12: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
13: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
7: സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ ഇന്ന് ഫൈനില്ലാതെയും ജൂൺ 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ ഈ മാസം 3 വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോം സെന്ററുകളിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് IHRD.ac.in

0: എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ വിവിധ ക്ലാസുകളിലേക്കുള്ള ഒഴിവുകളിൽ പ്രവേശന പരീക്ഷ നടത്തുന്നു. നാളെ രാവിലെ 11 മണിക്ക് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പരീക്ഷ നടത്തുക. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയോ അതിൽ കുറവുള്ളതോ ആയ വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷ എഴുതുവാൻ നേരിട്ട് എത്താവുന്നതാണ്. ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും കൊണ്ടുവരണം. 7-ാം ക്ലാസ്സിലേക്ക് 3 ഒഴിവുകളും 10-ാം ക്ലാസ്സിലേക്ക് 2 ഒഴിവുകളും പ്ലസ് ടുവിലേക്ക് ST 5, ജനറൽ 1 എന്നിങ്ങനെ 6 ഒഴിവും ഉണ്ട്. അടുത്ത അധ്യയന വർഷം അധികം ഒഴിവുകൾ ഉണ്ടായാൽ ഈ റാങ്ക് ലിസ്റ്റിലെ കുട്ടികളെ പരിഗണിക്കുന്നതാണ്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
7: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
9: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
10: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
2: സംവിധാന നിർമ്മാതാവിനെ സംവാദ്, മര്യാദ, സന്തുലൻ തീനോ കോ ബനായ രക്ഷണ ബഹുത് അച്ഛെ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാന കോ ലിഖ. ലോക്തന്ത്ര കീ മജബൂതി ടക്രാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഔർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതീ ഹൈ. ഔർ ജബ് മൈ പാരസ്പരിക് മര്യാദ കീ ബാത് കർതാ ഹൂം തബ് ഇസ്കീ സ്പിരിറ്റ് കെ രൂപ് മേ ഹമാരെ സംവിധാന നേ സ്വീകൃതി കൈ ജഗേ പേ ദീ.
1: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും

0: കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRC നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ 2 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: യുദ്ധം 3 മാസത്തിലേക്ക് കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലെടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US വിമാനങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: മണി.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്യാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ

0: 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊഖാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീതവാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്നലെ മെയ് 10 തീയതി പിറന്നാൾ ആഘോഷിച്ച നീതുവിന് എല്ലാ ആശംസകളും നന്മകളും നേർന്നിരിക്കുന്നു. ഇളം തുരുത്തിയിൽ നിന്നും അച്ഛൻ എം ജി ഗോപി, അമ്മ അംബുജ, രഞ്ജിത്, ഘനശ്യാം, ഗൌരി, സ്വരൂപ്, സർവേഷ്, ദർശ്, ഗീതു എന്നിവർ. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച ഋതുക്കുട്ടിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നിരിക്കുന്നു. ഒറ്റപ്പാലത്ത് നിന്നും അച്ഛൻ വിനോദ്, അമ്മ പാർവതി, ചേട്ടൻ, ചേച്ചിമാർ എന്നിവർ. രണ്ടുപേർക്കും ആശംസകൾ. ഗാനമിത ആലീസിൻ വണ്ടർലാൻഡ് എന്ന

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജികർ
7: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
8: ആകാശവാണി തൃശൂർ. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
9: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
10: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കീഴിൽ തൃശൂരിലെ നടത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധോദ്ദേശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബ്യൂട്ടി പാർലർ, നെറ്റിപ്പട്ട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം, മസാലപ്പൊടി നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ 8330041363.
8: നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. ഇന്ന് ഫുഡ് ടെക്നോളജി, ഫിസിക്സ്, സുവോളജി എന്നീ വിഷയങ്ങളിലും ഈ മാസം 13-ാം തീയതി മാത്സ്, ഹിന്ദി, ബോട്ടണി എന്നീ വിഷയങ്ങളിലും ഈ മാസം 15-ാം തീയതി സംസ്കൃതം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ അഭിമുഖം നടക്കും. PhD, UGC, നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിവരങ്ങൾക്ക് വെബ്സൈറ്റായ sncollege.nautica.ac.in സന്ദർശിക്കുക. സെന്റ് മേരീസ് ഓട്ടോണമസ് കോളേജിൽ ഹിസ്റ്ററി, മാത്തമെറ്റിക്സ്, മൈക്രോബയോളജി, ബോട്ടണി, ബയോളജി, കെമിസ്ട്രി, മലയാളം, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 കോളേജിൽ വെച്ച് നടക്കും. തൃശൂർ അത്താണിയിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ സെന്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി, CMET, പ്രോജക്ട് സ്റ്റാഫുകളുടെ വിവിധ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവുകൾ: 1, യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് അഥവാ 60% മാർക്ക്. വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ. പ്രോജക്ട് അസോസിയേറ്റ് ഒഴിവ്: 1, യോഗ്യത രസതന്ത്രത്തിലുള്ള ഫസ്റ്റ് ക്ലാസ് അഥവാ 60% മാർക്ക്, ബിരുദാനന്തര ബിരുദം. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 13-ാം തീയതി. ഒഴിവുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ CMET വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്നതിന് ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഇന്റർവ്യൂ ദിവസങ്ങളിൽ രാവിലെ 8:00 to 10:30 അത്താണി CMET രജിസ്ട്രേഷന് ഹാജരാകേണ്ടതാണ്. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
9: കേന്ദ്ര ഖാദി ഗ്രാമ

0: വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
6: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
5: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
6: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
5: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
6: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
6: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
5: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
6: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
5: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
7: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ജാതകം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതിയ വരികൾക്ക് R. സോമശേഖരൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: വേനൽക്കാല ആരോഗ്യത്തിന് പഴച്ചാറുകൾ. വേനൽ കടുത്തതോടെ ദാഹവും ക്ഷീണവും കൂടുതൽ അനുഭവപ്പെടുന്നു. ശരീരം കൂടുതലായി ജലം ആവശ്യപ്പെടുന്ന സമയമാണ് വേനൽക്കാലം. ധാരാളം വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. വേനൽക്കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നിർജലീകരണം. വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. ജലാംശം കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനോടൊപ്പം ശരീരത്തിന് ആവശ്യമായ പോഷണവും ലഭിക്കും. ജലാംശം ഏറെയുള്ള ഭക്ഷണമാണ് പഴങ്ങൾ. പഴം തന്നെയായോ പഴച്ചാറുകളായോ കഴിക്കുന്നത് കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. ശരീരത്തെ തണുപ്പിക്കാനും ആവശ്യമായ ജലാംശം നിലനിർത്താനും ശരീരം ശുചീകരിക്കാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒക്കെ ഇത് സഹായിക്കും. നിർജലീകരണത്തിനൊപ്പം ചർമ്മം വരളാനും ചർമ്മോപരിതലം വലിഞ്ഞു മുറുകിയ അവസ്ഥയുണ്ടാകാനും ഇടയുള്ള വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വേനൽക്കാലത്ത് ധാരാളം ശുദ്ധജലം കുടിക്കുന്നതിനൊപ്പം തന്നെ കഴിക്കാവുന്ന പഴച്ചാറുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന പാനീയമാണ് നാരങ്ങാവെള്ളം. വിറ്റമിൻ സിയാൽ സമ്പന്നമാണ് ചെറുനാരങ്ങ. ചർമ്മത്തെ ശുദ്ധിയാക്കാനും ശരീരത്തിലെ pH ലെവൽ നിയന്ത്രിക്കാനും യുവത്വത്തെ നിലനിർത്താനും സഹായിക്കുന്ന നാരങ്ങാവെള്ളം കുടിക്കുന്നത് ചൂടുകാലം മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങളെയും പ്രതിരോധിക്കും. ശരീരത്തിൽ ആവശ്യമായ ജലാംശം നിലനിർത്താൻ ഉതകുന്നതാണ് തണ്ണിമത്തൻ ജ്യൂസ്. മൂത്രാശയ രോഗങ്ങളെയും ചർമ്മരോഗങ്ങളെയും അകറ്റാൻ തണ്ണിമത്തന് കഴിയും. വൈറ്റമിൻ എ, സി, B1, B5, B6, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയെല്ലാം തണ്ണിമത്തനിലുണ്ട്. ചർമ്മത്തിന് ചൂടുമൂലം ഏൽക്കുന്ന കേടുപാടുകൾ പരിഹരിക്കാനും മൃദുത്വം നൽകാനും തണ്ണിമത്തന് കഴിവുണ്ട്. പഴങ്ങളുടെ രാജാവായ മാമ്പഴത്തിന്റെ കാലം കൂടെയാണ് വേനൽക്കാലം. വിറ്റമിനുകളും മിനറൽസും ധാരാളം അടങ്ങിയ മാമ്പഴസത്ത് ദഹന പ്രശ്നങ്ങളെക്കൂടി പ്രതിരോധിക്കും. ഓറഞ്ച് വിറ്റമിൻ സിക്കൊപ്പം നാരുകളുടെ കൂടെ സ്രോതസ്സാണ്. കുറഞ്ഞ കാലറി പ്രദാനം ചെയ്യുന്ന ഓറഞ്ച് നീര് കൃത്രിമ പാനീയങ്ങൾക്കു പകരം ശീലമാക്കാവുന്നതാണ്. ആന്റി ഓക്സിഡന്റുകളുടെ കലവറ കൂടെയായ ഓറഞ്ച് ഹൃദയാരോഗ്യത്തിനും സഹായിക്കുന്നു. ചർമ്മത്തിലെ മൃതകോശങ്ങൾ അകറ്റി തിളക്കമുള്ളതാക്കാനും ഓറഞ്ച് സഹായിക്കും. ജലാംശം കൂടുതലുള്ള വിറ്റമിനുകളാൽ സമൃദ്ധമായ മുന്തിരിച്ചാറും ദഹനക്കേട്, മലബന്ധം,

0: ക്ഷീണം എന്നിവ അകറ്റും. കാഴ്ചശക്തി നിലനിർത്താനും മുന്തിരി ഉത്തമമാണ്. വിറ്റമിൻ സി, എ, ബി എന്നിവയാൽ സമൃദ്ധമായ പപ്പായയിൽ 90% ജലാംശമാണ്. ദഹന പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം തന്നെയാണ് പപ്പായ. വിറ്റമിൻ, അയൺ എന്നിവയാൽ സമൃദ്ധമായ നെല്ലിക്കയിലടങ്ങിയ പോഷകങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ക്ഷീണമകറ്റുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക പഴം മാത്രമായി കഴിക്കുന്നതിനു പകരം പലതരം പഴച്ചാറുകൾ ചേർത്തൊരുക്കുന്ന മോക്ടെയിലുകൾക്കും പാലും പഴങ്ങളും ചേർത്തൊരുക്കുന്ന മിൽക്ക് ഷേക്കുകൾക്കും ഇന്ന് പ്രചാരമേറെയാണ്. ഓറഞ്ച്, തണ്ണിമത്തൻ എന്നിവയ്ക്കൊപ്പം പുതിനയിലയും മറ്റും ചേർക്കുന്നത് ഉള്ളം തണുപ്പിക്കാനും സ്വാദ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. കരിക്കിൻ വെള്ളത്തെ പോലെ മികച്ച ദാഹശമനി ഇല്ലെന്ന് തന്നെ പറയാം. ക്ഷീണമകറ്റാനും തളർച്ച മാറ്റാനും ഏറ്റവും ഉത്തമമാണ് കരിക്കിൻ വെള്ളം. ഇങ്ങനെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്ന പഴച്ചാറുകൾ വേനൽക്കാലത്ത് ശീലമാക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. വേനൽക്കാല ആരോഗ്യത്തിന് പഴച്ചാറുകൾ. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
4: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്,
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 kHz, FM 101.1 MHz.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
8: പ്രായോജികർ
9: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
8: വിസിറ്റ് www.accountantsacademy.in.
10: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
11: അക്കൗണ്ടൻസ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
12: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മണിപ്പൂർ. മണിപ്പൂരിലെ ലോക് താക് തടാകത്തിലാണ് കെയ്ബിൾ ലംജാവോ എന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഫുംഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ജൈവാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പുൽത്തകിടികൾക്ക് മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നൃത്തം ചെയ്യുന്ന മാൻ എന്നറിയപ്പെടുന്ന സംഗായ് മാനുകളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണിത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മണിപ്പൂർ. മണിപ്പൂരിലെ ലോക് താക് തടാകത്തിലാണ് കെയ്ബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഫുംഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ജൈവാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പുൽത്തകിടികൾക്ക് മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നൃത്തം ചെയ്യുന്ന മാൻ എന്നറിയപ്പെടുന്ന സംഗായ് മാനുകളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണിത്. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ നിന്ന് ഇമ്മാനുവേൽ കാന്റിന്റെ വാക്കുകളാണ്: ശാസ്ത്രം ക്രമീകൃതമായ അറിവാണ്, ജ്ഞാനം ക്രമീകൃതമായ ജീവിതമാണ്. ശാസ്ത്രം ക്രമീകൃതമായ അറിവാണ്, ജ്ഞാനം ക്രമീകൃതമായ ജീവിതമാണ്. ഇമ്മാനുവേൽ കാന്റ്.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
9: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
13: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
14: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.

0: ബുധൻ വെള്ളി രാവിലെ 7:05
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജികർ
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.

0: workers aged 40 years or more. Commendable though the initiative is, its success is not guaranteed. At present, only 31 crore of 94 crore workers are on the e-Shram portal, whose integration with ESIC is still in its early stages in many states. The program does not address the opportunity costs of accessing healthcare, forcing workers to continue contending with lost wages. And finally, Indian women's recurve team stuns China at the Archery World Cup to win gold in Shanghai, writes the Statesman. A proud moment indeed for Indian sports. And with that, it's back to you, Saira.
1: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges citizens not to buy gold for a year, reduce fuel consumption and conserve foreign exchange amid the West Asia crisis. Prime Minister Modi to participate in Somnath Amrit Parv in Gujarat today to also inaugurate Sardar Dham Hostel in Vadodara. Assam Governor invites Hemant Biswa Sarma to form new government in the state. Uttarakhand administration urges Chardham Yatra pilgrims and tourists to remain alert and travel safely amid adverse weather conditions. US President Donald Trump rejects Iranian response to US peace proposal as totally unacceptable. And in football, India to take on host China in crucial quarterfinal match in AFC Under-17 Women's Asian Cup in Suzhou today. And with that, we end the morning news. Have a great day.
2: Agashavani, Thrissur.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സമർപ്പിക്കുന്നു
4: കാഴ്ച
3: പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ
3: ഫോൺ 8129110087
5: കന്നഡ വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കന്നഡ ഒഴിവാക്കാം
6: അതെ നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കന്നഡ ഒഴിവാക്കാം അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
6: ഫോൺ 8129110087
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ
7: കാഴ്ച
8: പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം
9: നമ്മൾ ഇതിലേക്കൊക്കെ പോണേക്കാളും മുമ്പ് നമുക്ക് ഏറ്റവും കൂടി അവബോധം നേരത്തെ പറഞ്ഞു നമുക്ക് എന്താണ് നമ്മുടെ പ്രമേഹം നമ്മുടെ ബോഡിയിൽ ചെയ്യുക എല്ലാവരും വളരെ നിസ്സാരമായി ചെയ്യണ എടുക്കണ ഒരു കാര്യം അല്ലേ ശ്രദ്ധിച്ചിട്ടല്ലേ ആ ബ്ലഡ് കുറച്ച് കൂടി നിന്നു അതെന്റെ ബ്ലഡ് ലെവൽ ഇങ്ങനെയാ എനിക്ക് ഇതിലും കുറഞ്ഞത് അലചിറ്റും എന്നൊക്കെ ചിലർ പറയും അത്ര സീരിയസ്നെസ് അതിന് കൊടുക്കുന്നുള്ളൂ പക്ഷെ അതല്ല ഇങ്ങനെയാണ് കാര്യം ഇതുകൊണ്ടാണ് ഈ ബ്ലഡ് ഷുഗർ ഇതിൽ നിന്ന് നമ്മുടെ ഭിത്തികളെ ഡാമേജ് ചെയ്യും ലൈനിങ്ങിനെ ഡാമേജ് ചെയ്യും ലീക്ക് വരും അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ഒരു
10: പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്
9: ആദ്യപടി അത് തന്നെയാണ്
10: ഇപ്പൊ കൺട്രോൾഡ് പ്രമേഹമാണെങ്കിലും ഡയബറ്റിക് റെറ്റിനോപതിക്കുള്ള സാധ്യത
9: കുറവാണ് വളരെ കുറവാണ് നമ്മള് ഈ ഫ്ലക്ച്വേഷൻസ് വരില്ലേ ചില ദിവസർക്ക് വല്ലാണ്ട് കുറയും ചില നേരത്ത് വല്ലാണ്ട് കൂടും ഈ ഫ്ലക്ച്വേറ്റിംഗ് വരുന്നത് വളരെ ഡേഞ്ചറസ് ആ ശരിക്ക് നല്ലോണം കുറയപ്പോ കുറേ മിഠായി എടുത്ത് കഴിക്കുക ആൾക്കാർ അപ്പൊ അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഷൂട്ടപ്പ് ആവും അപ്പൊ ആ ഫ്ലക്ച്വേറ്റിംഗ് ബ്ലഡ് ഷുഗറും ഈ ലൈനിങ്സിനെ ഡാമേജ് ചെയ്യും വളരെയധികം അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം
10: ഇപ്പോൾ കണ്ണുകളുടെ ഒരു ആരോഗ്യം കൃത്യമായി വേണം എന്ന ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുക
9: അൺപോപ്പുലർ ഒപ്പീനിയൻ കുറേ ഉണ്ട് പക്ഷേ എന്നോട് ചോദിക്കുക വെച്ചാൽ ഞാൻ പറയുക കാർബോഹൈഡ്രേറ്റ്സ് നമുക്കൊരു ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ടല്ലോ അതിൽ യൂഷ്വലി നമ്മളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചാൽ തന്നിട്ടുള്ളത് 80% കാർബ്സ് 10% പ്രോട്ടീനും 10% ഫാറ്റുമാണ് അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ 20% കാർബ്സ് 80% പ്രോട്ടീനും ഫാറ്റും ആക്കണം എന്നാണ് കാരണം പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ബോഡിയിൽ കയറുമ്പോൾ നമുക്ക് ഒരിക്കലും ബ്ലഡ് ഷുഗർ കൂടില്ല നമ്മൾ കാർബ് ഏത് ലെവലിലും ഇപ്പോൾ കാർബ് ചപ്പാത്തി ആയാലും ശരി ചോറായാലും ഓട്സ് ആയാലും ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം കാർബ്സ് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത് ഷുഗർ തന്നെ ആവുള്ളൂ വേറെ ഒന്നും ആവില്ല അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് അത് ബ്ലഡിലേക്ക് കയറുക ആ ഗ്ലൂക്കോസാണ് നമ്മുടെ ലൈനിങ്ങിനെ നശിപ്പിക്കുന്നത് അപ്പോൾ കുറേ പേര് ഞാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ ചോറ് കഴിക്കണില്ല അപ്പോൾ എന്താ കഴിക്കുക കാലത്ത് രണ്ട് ഇഡ്ലിയും കാർബ് തന്നെയാണ് അതിന് പോയി രണ്ട് ചപ്പാത്തി കഴിച്ചു രണ്ട് ചപ്പാത്തിയും കാർബ് തന്നെയാണ് അപ്പോൾ ഈ ഫുഡിനെ അങ്ങനെ തന്നെ ഒന്ന് സ്വാപ്പ് ചെയ്യാൻ പറ്റും ഞാൻ പറയും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ജനിച്ചു വളർന്നിരിക്കുന്ന ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാലത്ത് വീട്ടിൽ.

0: ഉപ്പും പുട്ടും കഴിച്ച് വളർന്നൊരു ജനറേഷനാണ്. ഉച്ചയ്ക്ക് ചോറ് കുറച്ച് പച്ചക്കറി. അതല്ലാണ്ട് മാറ്റാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു സിമ്പിൾ മോഡിഫിക്കേഷൻ പറയാന്ന് വെച്ചാൽ കാലത്ത് രണ്ട് ഓംലെറ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് സ്നാക്കായിട്ട് കുറച്ച് നട്ട്സ് കഴിക്കുക, പിന്നെ കഴിക്കുക സാലഡ്സും പ്രോട്ടീൻ. പ്രോട്ടീൻ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പനീർ സോസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ഇഷ്ടംപോലെ സോസ് ഉണ്ട്, ചിക്കൻ ഫിഷ് അങ്ങനത്തെ സോസ്. അത് കൂട്ടുക, നമ്മുടെ പ്ലേറ്റിൽ ഒരു 80% പ്രോട്ടീൻ ആക്കി കഴിഞ്ഞാൽ കുറച്ച് കാപ്സും കൂട്ടി കഴിച്ചാൽ അതൊരു വലിയൊരു ചേഞ്ച് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ.
1: അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കണ്ണുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പല രോഗങ്ങൾക്കും യോഗ പോലെയുള്ളത് ചിലത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കാഴ്ചയിൽ തന്നെ പരാമർശിക്കാറുണ്ട്. അങ്ങനെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള ഏതെങ്കിലും അവസ്ഥ ഉള്ളവരാണെങ്കിൽ അവരുടെ വ്യായാമത്തിൽ എന്തെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഉള്ളവർക്കൊക്കെ നമ്മൾ ഈ നമ്മൾ പ്രഷർ കൂട്ടണത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം ബ്ലീഡിങ്ങിന് ചാൻസ് കൂടുതലാണല്ലോ. ഈവൻ നമ്മൾ യോഗയിൽ ശീർഷാസനം ഇൻവേർട്ടഡ് പോസസ് നമ്മൾ

0: ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള ഏതെങ്കിലും അവസ്ഥ ഉള്ളവരാണെങ്കിൽ അവരുടെ വ്യായാമത്തിൽ എന്തെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: ഉള്ളവർക്കൊക്കെ നമ്മൾ പ്രഷർ കൂട്ടണത് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം ബ്ലീഡിങ്ങിന് ചാൻസ് കൂടുതലാണല്ലോ. ഈവൻ നമ്മൾ യോഗയിലെ ശീർഷാസനം, ഇൻവേർട്ടഡ് പോസസ്, നമ്മൾ തലകുത്തി നിൽക്കണം ആ ടൈപ്പ് പോസാർ, വാങ്കാസനം, അങ്ങനെ കുറേ ആസനങ്ങളുണ്ട്. അതൊക്കെ കണ്ണിലുള്ള പ്രഷർ കൂട്ടും, അതൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈവൻ ജിമ്മിൽ പോകണവരും ഭയങ്കര വെയിറ്റ് എടുക്കുക, അസഹ്യമായ വെയിറ്റ് എടുത്താൽ കണ്ണിലെ പ്രഷർ കൂടും, രക്തക്കോളികൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ റെറ്റിനോപ്പതി വന്നതിന് ശേഷമാണ് കേട്ടോ, അതിന് മുമ്പ് ഇതൊന്നും ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ആക്ച്വലി. പക്ഷെ ഇതിന് കഴിഞ്ഞ നമുക്കൊരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ ഡേഞ്ചറസ് ആണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
0: ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ തുടങ്ങിയ രോഗങ്ങൾ പ്രമേഹവുമായി നേരിട്ട് ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉള്ള രോഗങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും പല നേത്ര രോഗങ്ങൾക്ക് സർജറി അടക്കമുള്ള കാര്യങ്ങൾ പറയുമല്ലോ. അപ്പോൾ പ്രമേഹ രോഗബാധിതരാണെങ്കിൽ കണ്ണുകളുടെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: കാര്യം പറയാനുള്ളത് കണ്ണിലെ ഇൻട്രാക്കുലർ പ്രൊസീജർ, ഇപ്പോൾ നമ്മുടെ കാറ്ററാക്ട് സർജറി ആണെന്ന് വെക്കാം. ഇത് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാറ്ററാക്ട് സർജറി നമ്മളൊരു വാസ്കുലർ ഏരിയ കൂടെ അല്ല ചെയ്യുന്നത്. വാസ്കുലർ എന്ന് പറഞ്ഞാൽ രക്തക്കോലുകളെ മുറിച്ചിട്ടല്ല ചെയ്യുന്നത്. കാറ്ററാക്ട് സർജറി ഒരു ക്ലിയർ ബ്ലഡ്ലെസ് ഫീലിൽ കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടം. ഞാൻ പറഞ്ഞു കീ ഹോളെന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹീലിങ്ങിനെ വലിയ കാര്യമായിട്ട് ബാധിക്കാറില്ല. അപ്പോൾ പ്രമേഹം കൂടി നിന്നാലും വലിയ കുഴപ്പമില്ല അത് സർജറി ചെയ്യാനായിട്ട്. വളരെയധികം കൂടാന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം അങ്ങനെ ഇത്ര സ്ട്രിക്ട് കൺട്രോൾ വേണ്ട ഒരു സർജറി അല്ല കാറ്ററാക്ട് സർജറി. കാരണം അത് ഹീലിംഗ് ഈ പ്രമേഹം തടയില്ല. പക്ഷെ അത് വേറെ ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റെറ്റിനോപ്പതിക്കുള്ള സർജറികൾ, ഈ ബ്ലഡ് വെസൽസിനെ വെച്ചിട്ടുള്ള സർജറികൾ, പിന്നെ കണ്ണിൻ്റെ കുറേ സർജറികൾ നമ്മൾ പറഞ്ഞു, ടോസസ് സർജറി, അതിന് ചുറ്റുമുള്ള സർജറി, സ്ക്വിൻഡ്, അതൊക്കെ രക്തക്കോലുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സർജറികളാണ്, രക്തം പൊടിയണ സർജറികൾ. അതിനൊക്കെ നമുക്ക് പ്രമേഹം കൺട്രോൾ ആവണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കാറ്ററാക്ടിന് അത്ര അധികം ഈ കീഹോൾ വഴി കൂടെ ചെയ്യുന്ന കാറ്ററാക്ടിന് നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ബ്ലഡ് ഷുഗർ കൺട്രോൾ പറയുന്നില്ല.
0: ഇപ്പം ലേസർ ചികിത്സ കണ്ണിന് ആവശ്യമാണെങ്കിൽ അത് പ്രമേഹവുമായിട്ട് എന്തെങ്കിലും തരത്തിൽ പ്രമേഹ രോഗികൾ അതിനെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? കണ്ണിൻ്റെ പല അവസ്ഥകൾക്ക്
1: ലേസറുകൾ പലതരത്തിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഈ കണ്ണ് റെറ്റിനോപ്പതിക്ക് ചെയ്യുന്ന ലേസറുകൾ ഉണ്ട്, അതിന് സ്പെസിഫിക് ആയിട്ടൊരു ലേസറുകളുണ്ട്. ഉള്ളിലേക്ക് പോയിട്ട് റെറ്റിനേമ കരിക്കണ, ഈ ഞാൻ പറഞ്ഞില്ലേ ഓട്ട വരുമ്പോൾ അതിങ്ങനെ കരിച്ച് കരിച്ച് വരുന്ന ലേസറുകൾ, അതൊക്കെ അത് കുഴപ്പമില്ല. നമുക്ക് ഡയബറ്റിക് ലെവൽ കുറയ്ക്കണം, പക്ഷെ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല, കുഴപ്പമില്ല. പക്ഷേ ബാക്കി ലേസിക്ക് കുറേ ഉണ്ടല്ലോ, പിന്നെ ലാസിക്ക് നമ്മൾ കണ്ണട ഒഴിവാക്കണം, അതൊക്കെ യൂഷ്വലി യങ്ങർ ജനറേഷനാണ് ചെയ്യുക, അവർക്ക് അങ്ങനെ അധികം ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല.
0: ചുരുക്കി പറഞ്ഞാൽ പ്രമേഹ രോഗം വരാതിരിക്കാനുള്ള ശ്രദ്ധയും അതോടൊപ്പം തന്നെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ വളരെ മുൻകരുതലോടെ.
1: അതെ, പ്രമേഹത്തിന് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളെ ക്യാൻസറിനേക്കാളൊക്കെ കൂടുതൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഞാൻ പറയുന്നത് ഹൗസ് ഓഫ് കാർഡ്സ് പോലെയാന്നാ, അല്ല ചീറ്റ് കൊട്ടാരം പോലെയാ, ഇങ്ങനെ കയറി കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ തട്ടി വീണ് കഴിഞ്ഞ പടപ്പടെ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല അതിനെ പിടിച്ചു നിർത്തൽ, ഒറ്റയടിക്ക് അങ്ങോട്ട് കമന്ന് വീഴും. കാരണം ആ ഒരു സ്റ്റേജിലാണ് നമ്മളത് കണ്ടുപിടിക്കുക. നമ്മുടെ രക്തക്കോളിൽ മുഴുവിധം ഫുൾ ഡാമേജ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോണത്, ആ അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ ഓരോ രീതികൾ വെച്ച് ഇങ്ങനെ കൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പൂർണ്ണമായൊരു തിരിച്ചുവരവ് പിന്നെ അതിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ പൈപ്പ് സിസ്റ്റാണ് പോയി കിടക്കണത്. പൈപ്പുകൾ നമുക്ക് വീടിൻ്റെ ഒക്കെ മാറ്റി വെക്കാം, നമ്മുടെ ഉള്ളിലത്തെ പൈപ്പുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ഓൾറെഡി ഓട്ട വീണു, തുരുമ്പ് വീണു, അടയ്ക്കുക, ലേസർ ചെയ്യുക, ഇങ്ങനെ പരിപാടികൾ ചെയ്യാമല്ലാണ്ട് ആ പൈപ്പ് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു അവയർനെസ് ഉള്ള ഒരു തലമുറയാണിപ്പോൾ അല്ലേ. അപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് നമ്മളൊരു ഷുഗർ ലെവൽ നോക്കണം, നമ്മുടെ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അത് ജനറ്റിക്കായിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർ തന്നെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ചില നിങ്ങൾ പലരും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ PPBS മാത്രമേ കേട്ടിട്ടുള്ളൂ. ശരിക്കും നമുക്ക് നോക്കേണ്ടത് HbA1c ആണ്. കാരണം HbA1c നമുക്കൊരു 3 മാസത്തെ ആവറേജ് ലെവൽ തരും, അതൊരു 6-6.5 ഉള്ളിൽ നിർത്തണം ശരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതന്നെ നോക്കിയാൽ മതി. നമ്മളെല്ലാ ദിവസം പോയിട്ട് FBS മാസം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ,

0: പലരും ഞാൻ കണ്ടത് എഫ് ബി എസ് എടുക്കാൻ പോണ തലേ നല്ല കൺട്രോൾ ചെയ്തിട്ട് പോയി എഫ് ബി എസ് എടുക്കും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കും. എന്നിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷെ എച്ച് ബി എ വൺ ചിലപ്പോൾ 7, 8, 9, 10 ഒക്കെ ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ കൺട്രോൾ ഇല്ല. ആവറേജ് കൺട്രോൾ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എച്ച് ബി എ വൺ സി 3 മാസം കൂടുമ്പോൾ എടുക്കുക എന്നുള്ളത്. പിന്നെ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിർത്തുക, 6, 6.5 എങ്ങനെ നിർത്തണം? ഡയറ്റ്, ഈ പറഞ്ഞ പോലെ ഹെൽത്ത്, എക്സസൈസ്, വാക്കിംഗ് വളരെ നല്ല എക്സസൈസാണ്. കാരണം പ്രായമായവർക്ക് കുറേ പേർക്ക് മുട്ടുവേദനയും ഇതൊക്കെ ഉണ്ടാവും, വലിയ കാര്യമായിട്ടുള്ള വ്യായാമമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാക്കിംഗ് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റും, ചെറുതായിട്ടെങ്കിലും ഒരു 1.5 മണിക്കൂർ കാലത്ത് കിടക്കും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഒരു 10-15 മിനിറ്റ് നടത്തുന്ന വളരെയധികം നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുള്ള ഗ്ലൂക്കോസ് താഴ്ത്തി കൊണ്ടുവരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വളരെ മാറ്റങ്ങൾ വരും.
1: ഇപ്പം ഇതുവരെയുള്ള ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ പ്രമേഹ രോഗം കണ്ണുകളെ ബാധിക്കുന്ന അവസ്ഥ ഇപ്പോൾ കൂടി കൂടി വരും,
0: വളരെയധികം കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കൺട്രോൾ വളരെ കുറവ് ആൾക്കാർക്ക്. പിന്നെ തെറ്റായ കുറേ ധാരണകളുമുണ്ട്, അത് ചെയ്താൽ മാറും, പിന്നെ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിച്ചാൽ മാറും. അപ്പോൾ മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻറ്റ് മാറി പല സാധനങ്ങൾ കലക്കി കുടിക്കുക അങ്ങനത്തെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, എന്നാലും ഈവൺ അത് ചെയ്താലും നമ്മൾ മോണിറ്റർ ചെയ്യണമല്ലോ. എന്ത് ട്രീറ്റ്മെൻ്റ് എടുത്താലും മോണിറ്റർ ചെയ്ത് നമ്മളത് പ്രൂവ് ചെയ്യണം നമുക്ക് അത് കുറയുന്നുണ്ട് എന്നുള്ളത്. അത് മാത്രമാണ് എച്ച് ബി എ വൺ, നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മളത് എച്ച് ബി എ വൺ സി എടുത്ത് നോക്കണം കുറയുന്നില്ലേ എന്നുള്ളത്. കണ്ണടച്ചിരിട്ടാക്കണ പരിപാടികൾ പ്രായമായവർക്ക് നല്ലോണമുണ്ട്. ഞാനിത് കഴിക്കുന്നില്ല, ഞാൻ അതിനില്ല, ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറയും, എന്നാലും കൂടി നിൽക്കും.
1: സ്ട്രെസ് എന്നൊരു ഫാക്ടർ ഇതില് വളരെ,
0: അതുകൊണ്ട് ഈ ഉറക്കക്കുറവ്, പിന്നെ ടെൻഷൻ അടിക്കുമ്പോൾ വല്ലാണ്ട് കോർട്ടിസോൾ ലെവൽ കൂടിയിട്ടാണ്. അത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആണല്ലോ ഈ കോർട്ടിസോൾ. കോർട്ടിസോൾ ഷുഗറിന് വളരെയധികം കൂട്ടും. അപ്പം അതിനും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ സ്ട്രെസ് അടിച്ച് നമ്മുടെ ബോഡീനെ വീണ്ടും ബുദ്ധിമുട്ടാക്കാനുള്ള കുറേ കാര്യങ്ങൾ, ഈ പറയുമ്പോൾ ലൈഫ് സ്റ്റൈലിലുള്ള കാര്യങ്ങൾ, ഉറക്കക്കുറവ്. ഇപ്പോൾ എല്ലാവരും രാത്രി ഫോണും അല്ലെങ്കിൽ ടി വി, നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ കണ്ടിരുന്നിരുന്ന് 12-1 മണിക്ക് ഉറങ്ങി നേരത്തെ എണീക്കുക. അപ്പോൾ ആ ഉറക്കക്കുറവും ഈ സ്ട്രെസ് ഹോർമോൺസിനും വല്ലാണ്ട് കൂട്ടും. അതും ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ബ്ലഡ് ഷുഗർ ലെവലാണ്.
1: അത് തീർച്ചയായിട്ടും ബാധിക്കും.
0: അതെ,
1: ചുരുക്കി പറഞ്ഞാൽ പ്രമേഹം എന്ന ഒരു ജീവിതാവസ്ഥ, അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ ആ ബൗണ്ടറിക്കുള്ളിൽ നിർത്തുകയും
0: നേരത്തെ നിർത്തണം. അതാണ് അതിൽ ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു രോഗത്തിന് അടിമയെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കൺട്രോൾ ചെയ്യണം, എന്നാലും കൺട്രോൾ ചെയ്താലും നമുക്ക് തിരിച്ച അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് തുടക്കത്തിലേ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടെങ്കിൽ അത് വളരെയധികം നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യും. കാരണം അല്ലെങ്കിൽ അവസാനം ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ മരുന്നുകൾക്ക് അടിമയായി. ഈ പറഞ്ഞ പോലെ ഇഞ്ചക്ഷനും ലേസറും പിന്നെ നെഫ്രോപ്പതി, ഡയാലിസിസ്, പെരിഫറൽ ന്യൂറോപ്പതി, സ്ട്രോക്ക് എല്ലാം വരുന്നൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും.
1: അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർക്ക് പറയുന്നത്. വളരെയധികം യങ്സ്റ്റേഴ്സ് കൂടി കേൾക്കേണ്ട പല കാര്യങ്ങളും
0: അവരെ അച്ഛനമ്മമാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളും അതിലൊരു വിജിലൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു ജനറേഷൻ കുറച്ചുകൂടി വിജിലൻ്റ് ആയി അത് നേരത്തെ തന്നെ അതിനുള്ള ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇൻഫർമേഷനും എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലാണ്. നമുക്ക് ചാറ്റ് GPT ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്. എല്ലാവർക്കും അഡ്വൈസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അഡ്വൈസാണ്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ്, സ്ട്രെസ് കുറയ്ക്കുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. അത് നമ്മുടെ ബോഡീനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം.
1: ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം തീർച്ചയായിട്ടും കണ്ണുകളിലെ പ്രകാശമായി മാറും എന്ന് പറയാം. ഇത്രയധികം നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി.
2: പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.
3: കാഴ്ച.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇയൻ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
3: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
4: ബ്രാഞ്ചുകൾ

0: ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിൽ നിന്ന്. നജീം അർഷാദും അഭിരാമി അജയും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ചിത്രം അയാളും ഞാനും തമ്മിൽ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ഔസേപ്പച്ചൻ. ഗായിക ഗായത്രി അശോകൻ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: കാസനോവ ഈ ചിത്രത്തിനു വേണ്ടി ഗൗരിലക്ഷ്മി വരികളെഴുതി സംഗീതം നൽകിയ ഗാനം. വിജയ് യേശുദാസും ശ്വേത മോഹനും പാടിയതാണ്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ഗാനരചന ആർ വേണുഗോപാൽ, സംഗീതം ബിജിപാൽ, പാടിയത് നജീം അർഷാദ്, ഷഹബാസ് അഹമ്മദ്. ചിത്രം ഡാ തടിയാ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിനം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാര കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജു.

0: ശ്രീ നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. ഇന്ന് രാത്രി 9:30.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: சங்கமம்.
1: ചിത്രം ഇവൻ മേഘരൂപൻ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ശരത്തിന്റെ ഈണം, യേശുദാസ് പാടിയ ഗാനം.

ഇളയൻ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാർ സംഗീതം നൽകി. യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം.

0: work from home, high salary, ஒரு மொட்டை கிளிக்கலோ, அடி போலி.
1: குடுங்கி!
2: அக்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI பரையுன்னு.
3: அறிவு நேடு ஜாகரது புலர்த்து.
4: Accountants Academy Thrissur ചോദ്യം ഉത്തരം ചിന്താ വിഷയം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
4: Accountants Academy-യുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം വിസിറ്റ് www.accountantsacademy.in
6: യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനം മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ ഈണം ചിത്രം മല്ലു സിംഗ്

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മൈ ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതിയ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും മഞ്ജരിയും പാടിയ ഗാനം

ചിത്രം സ്പാനിഷ് മസാല. ഗാനരചന ആർ വേണുഗോപാൽ, സംഗീതം വിദ്യാസാഗർ, കാർത്തിക്കും ശ്രേയ ഘോഷാലും പാടിയ ഗാനം.

0: ഇന്ന് രാവിലെ 11:10 ഗുജറാത്തിലെ പ്രഭാസ് പാടണിലുള്ള സോമനാഥ് ടെമ്പിൾ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സോമനാഥ് അമൃത് പർ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്നു രാവിലെ 11:10.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗോശ്രീപുരം സഹോദരിമാർ, കുമാരി സ്നേഹഭക്ത, കുമാരി സ്വാതി ഭക്ത എന്നിവരുടെ സംഗീത കച്ചേരി. എ. അനിൽകുമാർ വയലിൻ, അനൂപ് എ. എസ് മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിലുള്ള ആദിതാള വർണ്ണം.

ഗോശ്രീപുരം സഹോദരിമാർ, കുമാരി സ്നേഹഭക്ത, കുമാരി സ്വാതിഭക്ത എന്നിവരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. എ. അനിൽകുമാർ വയലിൻ, അനൂപ് എ. എസ്. മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
7: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 10, അതായത് ഇന്നലെ വേൾഡ് ലൂപ്പസ് ഡേ ആയിരുന്നല്ലോ. ലൂപ്പസ് അഥവാ SLE എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം സ്വന്തം കോശങ്ങളെയും അവയവങ്ങളെയും തന്നെ ആക്രമിക്കുന്ന ഒരു സങ്കീർണമായ അവസ്ഥയാണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ. ഈ രോഗത്തെ തിരിച്ചറിയാൻ വൈകുന്നത് പലപ്പോഴും ചികിത്സയെ തന്നെ ബാധിക്കാറുണ്ട്. ലൂപ്പസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോഴും അറിവില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗികൾക്ക് ആവശ്യമായ സാമൂഹ്യ പിന്തുണ ഉറപ്പാക്കുക, കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ലൂപ്പസ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമേ തന്നെ ചോദിക്കട്ടെ, എന്താണ് ലൂപ്പസ് അഥവാ SLE എന്ന രോഗാവസ്ഥ?
2: SLE അഥവാ ലൂപ്പസ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വാദരോഗ അസുഖമാണ്. അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ അസുഖം എന്നും പറയും. ഓട്ടോ ഇമ്യൂൺ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ പ്രതിരോധാവസ്ഥ അധികമായി പ്രവർത്തിച്ച് അതുമൂലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലെ ഒരു പ്രധാനമായിട്ടുള്ളൊരു അസുഖമാണ് ലൂപ്പസ് എന്ന് പറയുന്നത്. ജനതികമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ ഈ പറയുന്ന ഈ അസുഖമുള്ളവർക്ക് ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പ്രതിരോധാവസ്ഥ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും അത് കാരണം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ അത് ചെന്ന് അത് അറ്റാക്ക് ചെയ്ത് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളാണ് ഈ SLE എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ പ്രതിരോധാവസ്ഥ എന്തെങ്കിലും ബാക്ടീരിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കടന്നുകൂടിയാൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇത് കൂടുതലായിട്ട് നമ്മുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കുകയും അതിന് അഗെൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് ഉത്പാദിക്കുകയും അത് ചെന്ന് ആന്തരിക അവയവങ്ങളെ അറ്റാക്ക് ചെയ്യും. അതുമൂലം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ അവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ലക്ഷണം എന്ന് പറയുമ്പോൾ തല മുതൽ പാദം വരെ ഏത് അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. പ്രധാനമായും പറയേണ്ടത് ചെറിയ മുട്ടുകളിൽ സന്ധിവേദനയും വീക്കവും തൊലിപ്പുറത്തുള്ള പാടുകൾ, അതായത് സൂര്യതാപം അടിക്കുമ്പോൾ അത് കൂടുതലാകുകയും കൂടുതൽ ചൊറിയാനുള്ള ഒരു ഇതും ഇച്ചിങ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയും സ്കിന്നിലാണ് മെയിനായിട്ടും കാണുന്നത്. പിന്നെ അതല്ലാതെ കവിളുകളിലും ഇത് വരാറുണ്ട്. ബട്ടർഫ്ലൈ റാഷ് എന്നും പറയും. ചിത്രശലഭം പോലെ നമ്മുടെ കവിളുകളിൽ ഒരു രീതിയിലുള്ള പാടുകളും അതുകൂടാതെ കൂടുതലായിട്ടുള്ള മുടി കൊഴിച്ചിൽ, അതില്ലാതെ പിന്നെ അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത പനി, വിട്ടുവിട്ടുള്ള പനി, അത് കൂടാതെ തന്നെ ആന്തരിക അവയവങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കാവുന്നതാണ്. അവിടെയൊക്കെ നീർവീഴ്ച ഉണ്ടായി, അത് കാരണം അതെല്ലാം ബാധിക്കപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഹാർട്ടിൽ ഹാർട്ടിലാണെങ്കിൽ

0: ഹൃദ്രോഗം അതുമൂലം വരാവുന്നതാണ്. ഹൃദയത്തിലെ നെഞ്ചുവേദന, ശ്വാസമുട്ട് അങ്ങനെ വരാവുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ നിറയെ പ്രോട്ടീൻ ലോസ് ആവും. പ്രോട്ടീൻ ലോസായി കഴിഞ്ഞാൽ മുഖത്തും കാലും നീര് പോലെ വരാം, ശ്വാസമുട്ട് വരാം, പിന്നെ യൂറിൻ കൂടുതലായി പതഞ്ഞു പോകുന്നതായിട്ട് തോന്നാവുന്നതാണ്. പിന്നെ ബ്രെയിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ്സ് പോലെയും ജെന്നി പോലെ വരാൻ സാധ്യതയുണ്ട്. തലവേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്നതാണ്. ശ്വാസകോശം എല്ലാം, എല്ലാത്തിനും ആമാശയം, എല്ലാത്തിനെയും ബാധിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ലൂപ്പസ് എന്ന് പറയുന്നത്.
1: മാഡം, അതുപോലെ തന്നെ ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്? അതോടൊപ്പം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ രോഗാവസ്ഥ ഗർഭധാരണത്തിന് ഒരു തടസ്സമാകുമോ?
0: കൂടുതൽ കാണപ്പെടുന്നത് 15 മുതൽ 45 വയസ്സുള്ള വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഇതിനധികം ട്രീറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു ഇതാണ് അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ശാസ്ത്രത്തിൻ്റെ പുരോഗതി അനുസരിച്ച് നമ്മളെ രോഗം നേരത്തെ നിർണ്ണയിക്കുകയും അതുകൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഗർഭധാരണം വളരെ നോർമലായിട്ട് തന്നെ സാധാരണ ഗതിയിൽ തന്നെ അത് ചെയ്യുകയും ചെയ്യാം. മരുന്നുകളുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കാനും അത് പൂർത്തിയാക്കാനും സാധിക്കാവുന്നതാണ്.
1: മാഡം, മുൻകാലങ്ങളിൽ ലൂപ്പസ് രോഗത്തിന് ചികിത്സ ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ലൂപ്പസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ചികിത്സാ രീതി എന്ന് പറയുന്ന ആദ്യത്തെ ഒരു പണ്ടത്തെ കാലത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് മരണം തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വളരെ ഏറെയുണ്ട്. ആദ്യം രോഗം മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്റ്റിറോയിഡ്സും മറ്റും ഉപയോഗിക്കും. അതുകൂടാതെ തന്നെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്, ഇപ്പം ഗുളിക കഴിക്കുന്ന രീതിയിലുള്ള മരുന്നുകളും ഉണ്ട്, അതല്ലാതെ തന്നെ ഇഞ്ചെക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് റുമറ്റോളജിസ്റ്റ്, വാതരോഗ വിദഗ്ധൻ കണ്ടിട്ട് അസുഖത്തിനെ ഒന്ന് അസസ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള മരുന്നാണ് എന്ന് ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് തരുന്നത്. അതുകൂടാതെ ബയോളജിക്സ്, അതും ഇപ്പോഴത്തെ ഒരു ഇതിൽ അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്.
1: അതുപോലെ തന്നെ മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ രോഗത്തിന് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുമോ?
0: പറഞ്ഞതുപോലെ ഇതിന് ഈ അസുഖം ഏറ്റക്കുറച്ചുകളുള്ള അസുഖമാണ്. അപ്പോൾ അത് കുറേ കാലം മരുന്ന് കഴിക്കേണ്ടി വരുന്ന ഒരു അസുഖമായതിനാൽ പറയാതെ, ഡോക്ടർ പറയാതെ അത് ഒരിക്കലും നിർത്താൻ പാടില്ല. കുറച്ച് കുറച്ച് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു അസുഖമാണ്. അപ്പോൾ ആ ഒരു ഇതുവരെ നമ്മളൊന്ന് സഹകരിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ഡോക്ടറിൻ്റെ അറിവില്ലാതെ അത് നിർത്താൻ പാടുള്ളതല്ല.
1: മറ്റൊരു പ്രധാന സംശയമുള്ളത്, ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഏത് വിഭാഗം ഡോക്ടറുടെ സേവനമാണ് നാം തേടേണ്ടത്?
0: ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങളും, സന്ധിവേദന, വായിൽ പുണ്ണ്, മുടി കൊഴിച്ചിൽ, സ്കിന്നിൽ പാടുകൾ, പിന്നെ ഇപ്പോൾ ചിലവർക്ക് വിഷാദ രോഗമൊക്കെ അകപ്പെടാം. തലവേദന, പിന്നെ കാലിൽ നീര്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആൻറ്റിബോഡീസ്, അതായത് റുമറ്റോളജിസ്റ്റാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം റുമറ്റോളജിസ്റ്റിനെ കാണുക. സന്ധി രോഗ വിദഗ്ധയാണ് റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കാണിച്ചിട്ട് അതിനുള്ള രോഗനിർണയമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം. പിന്നെ ഈ അസുഖം ശരിക്കും കണ്ടുപിടിക്കാനുള്ള സ്പെസിഫിക് ടെസ്റ്റുകളും ഉണ്ട്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റുകൾ, ANA ടെസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. രോഗത്തിൻ്റെ കാഠിന്യം അറിയാനുള്ള ടെസ്റ്റുകളും ഉണ്ട്. കോംപ്ലിമെൻറ്റ്, C3 C4 അങ്ങനെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ യൂറിനിൽ, ഇത് കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിനിൽ പ്രോട്ടീൻ പോകാവുന്നതാണ്. അപ്പോൾ അത് ആ ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്.
1: മാഡം, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണല്ലോ ഇത്. അത് ചോദിക്കാനുള്ള കാരണം, സാധാരണ വാതരോഗവും ലൂപ്പസ് അഥവാ SLE എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക?
0: വാദം എന്ന് പറയുന്നത് ആമവാദമുണ്ട്, അതല്ലാതെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, സോറിയാസിസ് കൊണ്ടുള്ള വാദരോഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ SLE എന്ന് പറയുന്നത് ഇതും ഒരുതരം വാദരോഗമാണ്. പക്ഷേ ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ വായിൽ പുണ്ണ്, സ്കിന്നിലെ പാടുകൾ, മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ വരാവുന്നതാണ്. ആമവാദം മെയിനായിട്ടും ജോയിൻസിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, ആമവാദമാണെങ്കിലും സോറിയാട്ടിക് വാദമാണെങ്കിലും. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ SLE ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഈ ബാക്കി സ്കിന്നിലെ പ്രശ്നങ്ങളും അകത്ത് ആന്തരിക അവയവങ്ങളിലെ ബാധയും അത് കാരണവും അതും നോക്കി, പിന്നെ അതുകൂടാതെ തന്നെ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടാണ് ഇതാണെന്ന് കണ്ടുപിടിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് ANA പോലത്തുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. ആമവാദമാണെങ്കിൽ റുമറ്റോയിഡ് ഫാക്ടറും ആൻറ്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ പോസിറ്റീവ് ആവാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ആണോ മറ്റേതാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
1: അതുപോലെ തന്നെ ഈ രോഗം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ഇതങ്ങ് കണക്ക് കൂട്ടാതെ വിട്ടുകഴിഞ്ഞാൽ കിഡ്നിക്ക് ബാധിപ്പ് വരാം. അപ്പൊ കിഡ്നി ചിലപ്പോൾ

0: ഡയാലിസിസ് വരെ അതുകൊണ്ട് എത്തിച്ചെന്നിരിക്കും. കൂടാതെ ഹാർട്ടിനാണെങ്കിൽ ഹൃദയാഘാതം വരാം, പിന്നെ നെഞ്ചിൽ വെള്ളം കെട്ടാം, അതുപോലെ അവിടെ തന്നെ നെഞ്ചിൽ തന്നെ ന്യൂമോണിയ പോലെ വരാം. അപ്പോൾ അതൊക്കെ മൂർധന്യാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കൂടിയ രീതിയിലുള്ള മരുന്നുകളും മറ്റും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുറച്ചുകൂടെ കാഠിന്യം കൂടുതലായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങൾ നമ്മൾ നേരെ കണക്കാക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതാണ്.
1: മേഡം, ഈ രോഗത്തിന് അടിമപ്പെട്ടവർ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ അസുഖമുള്ളവർക്ക് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഈ അസുഖത്തിൻ്റെ വീര്യം കൂടുന്നതാണ്. അപ്പോൾ അത് കാരണം 10 മുതൽ 4 മണി വരെയുള്ള സമയത്ത് കഴിവതും വെളിയിറങ്ങുക. അത് ആ സമയത്താണ് സൂര്യരശ്മികൾ, അൾട്രാ വയലറ്റ് ബി രശ്മികൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ പതിഞ്ഞാൽ ഇതിൻ്റെ വീര്യം കൂട്ടാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ ഈ അസുഖമുള്ളവർ വെളിയിറങ്ങാതിരിക്കുക, അഥവാ വെളിയിൽ ഇറങ്ങുന്നതിൽ ഫുൾക്കായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ ഉള്ളത് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, പിന്നെ സൺസ്ക്രീൻ വീട്ടിലാണെങ്കിലും വെളിയിൽ പോകുമ്പോഴാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ സൺസ്ക്രീൻ വീട്ടിലുള്ള നമ്മുടെ ബൾബിലും ലൈറ്റിൽ നിന്നും വരെ വയലറ്റ് റേസ് വരാവുന്നതാണ്. അപ്പോൾ അത് കാരണം വീട്ടിലിരുന്നാലും നമ്മളത് ഇടേണ്ടതാണ്, അപ്ലൈ ചെയ്യേണ്ടതാണ്, ദേഹം മുഴുവൻ ഇടേണ്ടതാണ്. ആഹാരം നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിവതും ഒഴിവാക്കാനാണ്. വളരെ വളരെ ചെറിയ രീതിയിൽ കഴിക്കാവുന്നതാണ്, തീരെ ഒഴിവാക്കേണ്ടതില്ല. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിക്കാം, പക്ഷേ നോൺ വെജിറ്റേറിയൻ കുറച്ചൊന്ന്, വെജിറ്റേറിയൻ്റെ അത്രയും ഒന്ന് മാംസാഹാരങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കാവുന്നു. ബാക്കി എല്ലാവരെയും പോലെ തന്നെ കഴിക്കാം. പിന്നെ ബി പി ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ്, കാരണം കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ BP ഒക്കെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപ്പ് എണ്ണ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ അസുഖമുള്ളവർ സ്മോക്കിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക, ഹോർമോണൽ ഗുളിക ഒഴിവാക്കുക. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വീര്യം കൂട്ടാൻ ചാൻസ് ഉള്ള കുറേ ഇതാണ് ഈ പുകവലിയും ഹോർമോണൽ ഗുളികകളും മറ്റും. അപ്പം അങ്ങനെ ഉള്ളത്, അങ്ങനെ ഈ അസുഖമുള്ളവരിപ്പോൾ ഇത് കഴിച്ചാൽ അത് വരും, അല്ലെങ്കിൽ പുകവലിച്ചാൽ ഈ അസുഖം വരും എന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്.
1: മാഡം, ഈ അവസരത്തിൽ രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്ത് നിർദ്ദേശമാണ് മാഡത്തിന് പങ്കുവയ്ക്കാനുള്ളത്?
0: ഈ അസുഖമുള്ളവർ ഇപ്പോൾ തീർത്തും നോർമലായിട്ടുള്ള ലൈഫ് നമുക്ക് വാഗ്ദാനം ചെയ്യാവുന്നതാണ്. മരുന്ന് ഡോക്ടർ, ഈ അസുഖ ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക, രോഗലക്ഷണങ്ങൾ പറയുക, ദേഹപരിശോധന നടത്തുക, ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, പറയുന്ന സമയത്ത് പറയുന്ന ദിവസത്ത് കഴിക്കുക. അത് കൂടാതെ കറക്റ്റായിട്ടുള്ള ടൈമിൽ ഡോക്ടറിനെ പോയി കാണുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കാരണം എല്ലാവരെയും പോലെ നോർമലായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ മരുന്നുകളുടെ സഹായത്തോടു കൂടി. അപ്പോൾ അത് കാരണം അത് ഇങ്ങനെ വരുമ്പോൾ അത് കഴിക്കാതിരിക്കാൻ മറ്റും ചെയ്യരുത്. മരുന്ന് കഴിക്കുക, പറയുന്ന ഇടവേളയിൽ ഡോക്ടറിനെ വന്ന് കാണിക്കുക, സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് നിർത്താതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാനും തീർത്തും നല്ല നോർമലായിട്ടുള്ളൊരു ലൈഫ് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നതാണ്.
1: ലോക ലൂപ്പസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഈ രോഗാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
6: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം.

0: 1965 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം അശ്വാരൂഢൻ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ ശങ്കറും രാജലക്ഷ്മിയും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ജാസി ഗിഫ്റ്റ്.

ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ചിത്രം റോക്ക് ആൻഡ് റോൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 കേൾക്കാം. ആകാശവാണി തൃശൂർ, സമയം 10 കഴിഞ്ഞ് 25 മിനിറ്റ്.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 11,409 രൂപയ്ക്കും പവന് 160 രൂപ കുറഞ്ഞ് 111,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് രാവിലെ 11:10 ഗുജറാത്തിലെ പ്രഭാസ് പാടനിലുള്ള സോമനാഥ് ടെമ്പിൾ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് സോമനാഥ് അമൃത്പർവ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് രാവിലെ 11:10 മുതൽ. ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം പ്രണയമേനുകളുടെ കടൽ എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദും ശ്വേതാ മോഹനും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷാൻ റഹ്മാൻ.

ചിത്രം ഓർക്കുക വല്ലപ്പോഴും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ആനന്ദും രാജലക്ഷ്മിയും പാടിയ ഗാനം.

ചിത്രം മിഴി രണ്ടിലും. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ ഈണം. പാടിയത് ചിത്രം.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിനം. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും ചിത്രയും പുലിമുരുകൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

രവിശങ്കറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം മാണിക്യക്കല്ല്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: അടുത്ത ഗാനം ഫ്രീഡം ഫൈറ്റ് എന്ന ചിത്രത്തിൽ നിന്ന്. എസ് മൃദുലദേവിയുടെ വരികൾക്ക് മാത്യൂസ് പുളിക്കൻ സംഗീതം നൽകി. വിദ്യാധരൻ, നിരഞ്ജന രമ എന്നിവർ പാടിയ ഗാനം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

അല്പസമയത്തിനകം ഗുജറാത്തിലെ പ്രഭാസ് പാടനിലുള്ള സോമനാഥ് ടെമ്പിൾ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികത്തോട് അനുബന്ധിച്ച് സോമനാഥ് അമൃത് പർവ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം.

0: Special tributes to Sardar Vallabhbhai Patel and to Dr. Rajendra Prasad. The Prime Minister said that the government is committed towards keeping up our heritage and our culture, and he also said that the government is committed towards Vikas Bhi and Virasat Bhi. The Prime Minister also mentioned that today is the anniversary of Operation Shakti, that is on the 11th of May in 1998, India tested nuclear weapons for the second time under the leadership of Atal Bihari Vajpayee. And as we come to the end of this special broadcast, we conclude with this mantra: Om Namah Shambhavaya Cha Mano Bhavaya Cha Namah Shankaraya Cha Mayaskaraya Cha Namah Shivaya Cha Shivtaraya Cha Hara Hara Mahadev.
1: आज सोमनाथ मंदिर प्रांगण में सोमनाथ अमृत महोत्सव का आयोजन किया गया। माननीय प्रधानमंत्री इस आयोजन में शामिल हुए। सोमनाथ भारत की अजय सभ्यता का प्रतीक है, ये कहा गया। सोमनाथ भारत की शाश्वत ज्योति है। माननीय प्रधानमंत्री जी ने जनसमूह को संबोधित किया और कहा कि दुनिया की कोई भी ताकत भारत को झुका नहीं सकती है। माननीय प्रधानमंत्री जी ने शिव शक्ति पॉइंट का उल्लेख किया, ऑपरेशन शक्ति का लेख किया, महान विभूतियों का स्मरण करते हुए उन्हें नमन किया और साथ ही प्रकृति पूजन परंपरा का भी उल्लेख करते हुए हर भारतीय को प्रेरित किया कि अपनी आध्यात्मिक चेतना को हमेशा ऊर्ध्वगामी रखें और जो हमारे आस्था के स्थल हैं उनके प्रति समर्पण बनाए रखें और इस तरह से राष्ट्र सेवा में लीन रहें। ये विशेष प्रसारण आप आकाशवाणी के माध्यम से सुन रहे थे। विशेष प्रसारण प्रस्तुतकर्ता प्रमोद कुमार वत्स के साथ, स्टूडियो में हमारे साथी हमारे विशेषज्ञ डॉक्टर आशुतोष शर्मा के साथ और एस वाई खान के साथ, अपने को कमेंटेटर कौशिक रॉय के साथ, मैं नीलम मलकानिया इस विशेष आयोजन की आप सभी को बधाई और शुभकामनाएं देते हुए अब आप सभी से अनुमति लेती हूं। नमस्कार।
2: अभी आप सोमनाथ अमृत महोत्सव का सजीव विवरण सुन रहे थे। विवरण दे रहे थे नीलम मलकानिया और कौशिक राय। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: ഗുജറാത്തിലെ സോമനാഥിൽ സോമനാഥ് അമൃത പർവ്വിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെയും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയുടെയും തത്സമയ പ്രക്ഷേപണമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 14:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 2ാം ഊഴം. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സ്മാരക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗുജറാത്തിലെ പ്രഭാസ് പഠാനിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ സമ്മേളനം

0: തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർക്ക് പ്രോടൈം സ്പീക്കർ എം വി കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ടി വി കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് ഡി എം കെയുടെ നിയമസഭാ കക്ഷി നേതാവ്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപരയിലെ വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ എൻ ഡി എ അധികാരത്തിലെത്തുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീരംഗസ്വാമി അധികാരത്തിലേറുന്നത്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയതിനെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ 2025 റാങ്കിങ്ങിൽ കേരളത്തിൽ 1 സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2 സ്ഥാനവും നേടി കോഴിക്കോട് ജില്ല. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുമുള്ള മികവാണ് അംഗീകാരത്തിന് അർഹമാക്കിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒഡിഎസ് പ്ലസ് മോഡൽ വില്ലേജിൽ ഒരിക്കൽ, ബ്ലോക്ക് തലത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കൽ, ഗ്രാമപഞ്ചായത്തിൽ സോക്ക് പിറ്റുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് പരിപാലിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു. ഗ്രാമപഞ്ചായത്തിലൂടെ നിന്നും ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സിറ്റിസൺ ഫീഡ്ബാക്ക് സ്കോർ സ്വന്തമാക്കാനും ജില്ലയ്ക്ക് സാധിച്ചു. QR കോഡ് അധിഷ്ഠിത മോണിറ്ററിംഗ് പുറമെ സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സേവനങ്ങളുടെ കാര്യക്ഷമതയും ഡാറ്റയുടെ കൃത്യതയും മെച്ചപ്പെടുത്തി.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന പൊതുചടങ്ങിൽ സംസാരിക്കവെയാണ് വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുന്നതിനായി പൌരന്മാർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ 1 വർഷത്തേക്ക് ഒഴിവാക്കുക, വിദേശ രാജ്യങ്ങളിലെ ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കി പണം നാട്ടിൽ തന്നെ ചെലവഴിക്കുക, സ്വർണ്ണ ഉപഭോഗം പരിമിതപ്പെടുത്തുക എന്നിവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മോഡ്യൂൾ ശേഷി 2024 38 GW നിന്ന് 2025 74 GW. സോളാർ സെല്ലിന്റെ ശേഷിയും 9 GW നിന്ന് 25 GW വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 222.7 GW എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിലിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനങ്ങളിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത ചൂടിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ഈ സീസണിൽ വേനൽ മഴയിൽ 60% കുറവുണ്ടായത് ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ ലിമുത്ത്.
3: തുടർച്ചയായ ചൂട് കൂടിയ ദിനങ്ങൾക്ക് ശേഷം ഈ മാസം ആദ്യത്തോടെയാണ് ജില്ലയിൽ വേനൽ മഴ ലഭിച്ചത്. പക്ഷേ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് ലഭിച്ചത് എന്നതിനാൽ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ജില്ലയിലാകെ 59.7% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് മുതൽ ഇതുവരെ ജില്ലയിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ചിറ്റൂർ പ്രദേശത്താണ്. ഈ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായിട്ടുള്ളത്. തൃത്താല മേഖലയിലാണ് താരതമ്യേന ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി മേഖലയിലും മഴ കുറവായിരുന്നു. കാലവർഷം ഈ കുറവ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന്

പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യ രാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത കെ വി വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആന്റ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രി 10 നട അടയ്ക്കും. മുൻ ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആർ സുരേഷ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 തിരുവനന്തപുരം തക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 874 പോയിന്റ് താഴ്ന്ന് 76,453-ലും നിഫ്റ്റി 235 പോയിന്റ് നഷ്ടത്തിൽ 23,938-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രി പദത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് 2. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ഇനി അമൽ ആന്റണി പാടിയ ഗാനം.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര തീരുമാനത്തിന്റെ നേതൃത്വം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ് വ്യവസ്ഥാ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: न केवल अपनी सांस्कृतिक विरासत को आगे बढ़ाना है बल्कि इस जिम्मेदारी को आने वाली पीढ़ियों के हाथों में सौंप कर भी जाना. साथियों, हमारे सांस्कृतिक स्थल हजारों वर्षों से भारत की पहचान रहे. इतनी समृद्ध विरासत हमें मिली है.
1: ഗുജറാത്തിലെ പ്രഭാസ് പടാനിലെ ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നിരവധി പേരാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒത്തുകൂടിയത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ഉപമുഖ്യമന്ത്രി ഹർഷ് സംഗ്വിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് മഹാപൂജാ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്ന സോമനാഥ് സ്വാഭിമാൻ ഉത്സവ ദിനത്തിൽ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്

0: രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ആത്മീയ ബോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തമായ പ്രതീകമാണ് സോമനാഥ ക്ഷേത്രമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടൈം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുതെന്നും ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്നും വിദേശ നാണയ ശേഖരം കരുതി വയ്ക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. വർക്ക് ഫ്രം ഹോം രീതി പുനരുജ്ജീവിപ്പിക്കണമെന്നും ഹൈദരാബാദിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ഹോർമോസ് കടലിടുക്കിന് ചുറ്റുമുള്ള തടസ്സങ്ങളും കാരണം ആഗോള അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സമ്പദ് വ്യവസ്ഥയിൽ തിരിച്ചടികൾ നേരിട്ടിട്ടും ഇന്ത്യ ശക്തമായ വളർച്ചാ വേഗത നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്ന് ഇന്ന് പുറത്തിറങ്ങിയ SBI ഗവേഷണ റിപ്പോർട്ട് പ്രവചിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളുടെ ബാങ്ക് വായ്പാ വളർച്ചാ നിരക്ക് 11% നിന്ന് 16.1% വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. ദേശീയ സാങ്കേതിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പൊഖ്രാനിൽ നടന്ന വിജയകരമായ പരീക്ഷണങ്ങൾക്ക് കാരണമായ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഇന്ത്യ അഭിമാനത്തോടെ ഓർക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ നാഴികക്കല്ലായ സാങ്കേതിക നേട്ടങ്ങളെ അനുസ്മരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര സാങ്കേതിക ദിനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ദ്രുതഗതിയിലുള്ള നവീകരണം, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, വിവിധ മേഖലകളിലെ ഗണ്യമായ പുരോഗതി എന്നിവയിൽ രാജ്യം അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Technology is transforming every facet of life, from decoding genetic codes to exploring outer space, from developing biofortified crops and recycling technologies to advancing clean energy solutions. Technology is also enabling innovations that range from deep sea robotics to tsunami early warning systems, strengthening resilience and also preparedness across the domains.
0: 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാമ്പത്തിക വളർച്ച, സ്വയംഭരണം, സാമൂഹിക പരിവർത്തനം, സുസ്ഥിര ഭാവി എന്നിവയെ ഉത്തേജിപ്പിക്കുന്നതിൽ സാങ്കേതിക മേഖല കൂടുതൽ പങ്കുവഹിക്കുമെന്ന് ഡോക്ടർ സിംഗ് വ്യക്തമാക്കി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവല്ലയ്ക്ക് സ്വന്തമായി 2 താമര ഇനങ്ങൾ. പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി അജിത KV വികസിപ്പിച്ച ഹൈബ്രിഡ് ഇനം താമരകളായ മയൂരി, പനീർ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് വെറൈറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചത്. പുതിയ സസ്യ ഇനങ്ങൾ വികസിപ്പിക്കുന്നവർക്ക് അവകാശ സംരക്ഷണം നൽകുന്നതിനോടൊപ്പം കർഷകരുടെ പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ അംഗീകാരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: തിരുവല്ല തുകലശ്ശേരി ആലഞ്ചേരിൽ വീട്ടിൽ KV അജിത വികസിപ്പിച്ച മയൂരി കടും നിറം പൂക്കളും വലിപ്പവും കൊണ്ട് പ്രത്യേക

0: സുഗന്ധം നിറഞ്ഞതാണ്. പനിനീർ എന്ന ഇനം ധാരാളം ദളങ്ങളുള്ള മൃദുവായ പിങ്ക് നിറത്തിലുള്ള പൂക്കളും മനോഹരമായ സുഗന്ധവുമുണ്ട്. വീടിന്റെ മട്ടുപ്പാവിൽ 8 വർഷം മുൻപ് അജിത തുടങ്ങിയ താമര കൃഷി ഇന്ന് മികച്ച വരുമാന മാർഗം കൂടിയാണ്. പീച്ച് ലേഡി, വജ്ര, ബേബി ക്യൂൻ, മാരിഗോൾഡ്, സ്നോബോൾ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച 15 തരം വെറൈറ്റികൾ ഉൾപ്പെടെ 75 തരം താമര ഇനങ്ങളാണ് പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അജിതയുടെ വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത്.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 13 മുതൽ 15 വരെ ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. നീണ്ട US ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിന്റെ ഉപരോധിച്ചതിലുള്ള പ്രതിസന്ധി, തായ്വാൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സന്ദർശനം. ഫുജൈറ തുറമുഖം വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യയും UAE ഒരു കരാറിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് നിഷേധിച്ചു. അത്തരമൊരു വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ഒഴിപ്പിക്കൽ പദ്ധതി ഇട്ടിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം പ്രക്ഷേപണം ചെയ്യും. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. MR ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഈ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാടകോത്സവം ഈ മാസം 18 സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാന നേതാക്കൾ. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്തു. ആഗോളതലത്തിലെ സമ്പദ്വ്യവസ്ഥ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ മികച്ച വളർച്ച നിലനിർത്തിയതായി SBI റിപ്പോർട്ട്. സമഗ്ര വളർച്ചയ്ക്ക് ഉത്തരവാദിത്വമുള്ള നവീകരണമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing. Also launches Ayushman Bharat health scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI research says country's economy remains resilient amid global headwinds. Projects growth at 6.6% in the current fiscal. And in IPL cricket, Punjab Kings to take on Delhi Capitals in Dharamshala this evening. Prime Minister Narendra Modi offered prayers and performed puja at Somnath Temple in Gujarat during the Somnath Amrit Parv celebrations. The Mahapuja marks 75 years since the inauguration of the restored temple. The Mahapuja was followed by the Kumbhabhishek and flag hoisting ceremony. Speaking on the occasion, the Prime Minister said the Somnath Temple stands as a beacon of unwavering faith, divinity and a sacred symbol of the country's eternal soul. He said, Somnath Amrit Parv is not just a festival to celebrate the past. It will be the country's inspiration for the next 1,000 years.
3: Aaj ke hi din Somnath Mandir ki punarsthapana, ye koi sadharan avsar nahi tha. Agar 1947 mein भारत आजाद हुआ था तो 1951 में सोमनाथ की प्राण प्रतिष्ठा ने भारत की स्वतंत्र चेतना का उद्घोष किया था. आजादी के समय सरदार साहब ने 500 से ज्यादा रियासतों को जोड़कर एक भारत का आधुनिक स्वरूप गढ़ा था. तो साथ ही

0: life. As India embraces cutting-edge technologies like AI, biotechnology, and quantum computing, the day serves as a reminder of progress and the power of innovation. Priya Mondal, Akashwani News, Delhi.
1: Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have extended greetings to scientists, engineers, innovators and researchers of the country on the occasion. India Meteorological Department, IMD, has forecast isolated thunderstorms, lightning and gusty winds over northwest parts of the country till Thursday. Isolated hailstorm activity is also likely to be experienced in Jammu Kashmir, Ladakh, today and tomorrow. The weather agency has said that Himachal Pradesh and Uttarakhand are also expected to experience similar conditions tomorrow. Meanwhile, the Uttarakhand administration has urged the Char Dham Yatra pilgrims and tourists to remain cautious and travel safely amid adverse weather conditions in the hill state. An orange alert has been issued by IMD amid the possibility of rainfall and adverse weather in various parts of Uttarakhand, especially in the hilly areas, tomorrow and the day after tomorrow. In IPL cricket, Punjab Kings will face Delhi Capitals at the Himachal Pradesh Cricket Association Stadium in Dharamshala this evening. The match will begin at 7:30 p.m. In football, India will play against hosts China in the crucial quarterfinal match at the AFC Under-17 Women's Asian Cup in Suzhou today. A win will seal India's qualification for the FIFA Under-17 Women's World Cup. Benchmark domestic equity indices continued to trade around 1% down in afternoon session today. The Sensex dropped 796 points to 76,533. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says Somnath Temple Amrit Mahotsav will inspire country's vision for the next millennia. Performs Mahapuja on completion of 75 years of temple's restoration. West Bengal Chief Minister Shubhendu Adhikari announces transfer of land to BSF for border fencing, also launches Ayushman Bharat Health Scheme in the state. Centre notifies implementation of Viksit Bharat G. Ramji Act to be rolled out from the 1st of July. SBI Research says country's economy remains resilient amid global headwinds, projects growth at 6.6% in the current fiscal. And with that, we end the midday news.
2: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 16-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. കുറ്റാന്വേഷണത്തിൻ്റെ ഈ കുരുട്ടുന്യായത്തിൽ കുടുങ്ങിയത് ഇരട്ടക്കൊലപാതകം നടന്ന കെട്ടിടത്തിൽ പെയിൻ്റടിക്കാൻ പോയ നിക്കോളയാണ്. യഥാർത്ഥ പ്രതി റസ്കോൾനിക്കോവ് മൂക്കിനു താഴെ. പലിശക്കാരിയെ വകവരുത്താൻ നിക്കോവിനെ പ്രേരിപ്പിച്ചത് ദാരിദ്ര്യമാണോ വിപ്ലവാദർശമാണോ? നിക്കോവിൻ്റെ കീറിയ ഷർട്ട് ഒരിക്കൽ തുന്നിക്കൊടുത്ത സാധുസ്ത്രീ ലിസവറ്റയും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറ്റവും ശിക്ഷയും വഴുതി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സെമറ്റോവും സംഘവും പെയിൻ്റർ നിക്കോളയെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നാലെ നിക്കോവിൻ്റെ മുറിയിൽ സുഹൃത്ത് റസുമുഹീനുമൊത്ത് സംസാരിക്കുന്ന ഡോക്ടർ സോസിമോവിൻ്റെ ദൃഷ്ടിയിൽ സംശയത്തിൻ്റെ മുൾമുനകൾ.
4: സത്യം പറയണം.

0: സാറേ, ഇനി അവൻ നല്ല മണിമണിയായിട്ട് സത്യം പറയും. അതിനുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: സത്യം പറയും നിക്കോള, സത്യം പറയും.
2: സാറേ, ആ കമ്മല് കമ്മല് തെരുവിന്ന് നല്ല സഹായം കിട്ടിയോ?
3: പിന്നെ
2: ഞാനും ഡിമിട്രിയും പെയിന്റ് ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ നിന്ന്.
1: ആ, എത്ര പേരുണ്ടായിരുന്നു?
2: ഓർമ്മയില്ല സാറേ.
1: എന്നിട്ട് എന്തുണ്ടായി?
2: കാവൽക്കാരെ എന്നെ നോക്കി ചീത്ത വിളിച്ചു. ഞാൻ അതുപോലെ കാവൽക്കാരന്റെ ഭാര്യയും പുറത്തുനിന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചു.
1: നിങ്ങൾ പിന്നെപ്പോഴാ കൊല നടത്തിയത്?
2: സാറേ, ഞാൻ ദിമിത്രിയുടെ പൊടി പിടിച്ച് വലിച്ച് ഇടിച്ചു, നിലത്ത് വീഴ്ത്തി. ദിമിത്രി ഞാനും തമ്മിൽ പൊരിഞ്ഞടിയായി സാറേ. ശത്രുതയിലല്ല, സുഹൃത്തുക്കളെ പോലെ തമാശക്ക്.
1: കാര്യത്തിലേക്ക് വരൂ നിക്കോള.
2: സാറേ, പിന്നെ ദിമിത്രി രക്ഷപ്പെട്ട് തെരുവിലേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടി. അവനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കെട്ടിടത്തിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്നു.
1: ഇനിയാണ് കേൾക്കേണ്ടത്, പറ.
2: സാറേ, എന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. ദിമിത്രി വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോ ഇടനാഴിയിൽ വാതിലിനടുക്കൽ ഒരു പെട്ടിയിൽ ഞാൻ ചവിട്ടി. ആ കടലാസിൽ പൊതിഞ്ഞ ഒരു കൊച്ചു പെട്ടി. ഞാനതിൻ്റെ കടലാസ് കീറി കളഞ്ഞപ്പോ ചെറിയ ചെറിയ കൊളുത്തുകൾ കണ്ടു. സാധനം തുറന്നു നോക്കിയപ്പോ അതിനകത്ത് കമ്മൽ.
1: പിന്നെന്തുണ്ടായി? നീ അകത്തേക്ക് കയറി കൊലപാതകം നടത്തിയ കത്തി എവിടെ ഒളിപ്പിച്ചു?
2: ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല സാറേ. സത്യമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അതേക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടുമില്ല.
1: പിന്നെ നീ സമ്മതിച്ചതോ?
2: സാറേ, ഇടി കൊണ്ടപ്പോ എല്ലാം പറയാമെന്ന് പറഞ്ഞു. എന്തൊരു ഇടിയായിരുന്നു!
1: നീ എന്താണ് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ വരാതെ മുങ്ങി നടന്നത്?
2: എനിക്ക് ഭയമായിരുന്നു സാറേ.
1: നീ പിന്നെ എന്തിനാണ് തൂങ്ങിച്ചാവാൻ ശ്രമിച്ചത്?
2: പേടികൊണ്ട്.
1: എന്തിനാണ് നീ പേടിക്കുന്നത്? പറ.
2: സാറേ, ആ കൊല ചെയ്തത് ഞാനാണെന്ന്, കൊലപാതക കേസിൽ കുറ്റവാളിയാകുമെന്നുള്ള ഭയം.
1: ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി. നീ മുറിയിൽ കയറി. അപ്പോ ഡിമിട്രിയും അവിടെ എത്തി. നിങ്ങൾ രണ്ടു പേരും കൂടി കൊല നടത്തി. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നിന്നെ ഇന്ന് ഇഞ്ചപ്പരുവത്തിലാക്കുമടാ. തത്ത പറയും പോലെ നീ പറയും, അല്ലെങ്കിൽ പറയിക്കും.
2: അയ്യോ സാറേ, അയ്യോ, അയ്യോ, അയ്യോ സാറേ, ഞാനല്ല.
4: സ്വർണക്കമ്മൽ കിട്ടിയത് വാതിലിന്റെ പിന്നിൽ. അത് വാതിലിന്റെ പിന്നിൽ കിടക്കുകയായിരുന്നു.
5: അതെ. എന്താ നിക്കോ, നിനക്ക് എന്ത് പറ്റിയടാ?
4: ഒന്നുമില്ല.
6: അവൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതായിരിക്കും.
7: പാവം, ഒന്നും നേരെ ആവുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ കിടപ്പുണ്ട്, അതാണ് ഇത്ര വ്യാധി. ആഹാരം ശരിക്ക് കഴിച്ചിട്ട് വേണ്ടേ?
6: ആ, പെയിന്റർ പറഞ്ഞത് സത്യമായിരിക്കും. അതെ, അവസാനം പറഞ്ഞത് സത്യം തന്നെ ആയിക്കോട്ടെ.
5: എന്നാൽ ആദ്യം കളവ് പറഞ്ഞതായി സ്വയം സമ്മതിച്ചതോ? അതിലെന്തോ പന്തികേടുണ്ട്.
6: ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ.
5: ആ,
6: 8-10 സാക്ഷികൾ കോടതിയിൽ ഹാജരായി, കാവൽക്കാരനും കൂടെ ഉണ്ടായിരുന്നവരും. ഇതെങ്ങനെ നടക്കും? അവരാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ചിരിച്ചും കളിച്ചും പടിവാതിൽക്കൽ തല്ലുകൂടാനുള്ള മാനസിക

0: അവസ്ഥയിലായിരിക്കുമോ അവർ?
1: അത് കഴിഞ്ഞായിരിക്കാം.
0: തീർച്ചയായും അതിശയകരമായിരിക്കുന്നു, അസാധ്യം. എന്നാലും
1: ഇല്ല ഡോക്ടർ, ഈ സംഗതിയിൽ ഒരെന്നാലുമില്ല. കുറ്റകൃത്യം നടന്ന അതേ ദിവസം അതേ സമയത്ത് നിക്കോളയുടെ കയ്യിൽ കമ്മലുകൾ കാണപ്പെട്ടത് അയാൾക്കെതിരായ സാഹചര്യ തെളിവാണ്.
0: നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് അവർ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല.
1: അവർ ആഭരണ പെട്ടി കണ്ടുപിടിച്ചു, അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവനതിന് തുനിയുമായിരുന്നു.
0: ആ ആഭരണ പെട്ടി വൃദ്ധയുടേതാണെന്നതിന് തെളിവ് വല്ലതുണ്ടോ?
1: അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആഭരണ പെട്ടി ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞു. അയാളാണ് വാച്ച്മാനുമായി സംസാരിച്ചു നിന്നത്. പണയം തിരിച്ചു വാങ്ങാൻ വന്നവരായിരുന്നു.
0: ഇനി മറ്റൊരു കാര്യം. ആദ്യം അവർ പലിശക്കാരിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിക്കോളയെ കണ്ടിരുന്നു, അതിന് തെളിവുണ്ടോ?
1: ഇല്ല, ആരും അവനെ കണ്ടില്ല. അവൻ അകത്തുണ്ടായിരുന്നിരിക്കും. പണയമെടുക്കാൻ വന്നവർ കഥകിൽ മുട്ടുമ്പോൾ അവനകത്തുണ്ടായിരുന്നു കൊലയാളി. കഥകിൽ മുട്ടിയവർ വിഡ്ഢികൾ. അവർ അവിടെ കാത്തുനിന്നില്ല, അതുകൊണ്ടാണ് കൊലയാളി പുറത്തു ചാടിയത്.
0: യഥാർത്ഥ കൊലയാളിയുടെ കയ്യിൽ നിന്ന് സാധനം താഴെ വീണതായിരിക്കുമെങ്കിലോ?
1: അതെങ്ങനെ?
0: പടിവാതിൽ കാവൽക്കാർ ആരുമില്ലാത്ത തക്കം നോക്കി അയാൾ സാവധാനത്തിൽ താഴേക്കിറങ്ങി. ധാരാളം ആളുകൾ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. വാതിലിന്റെ പിന്നിൽ ഒളിച്ചു നിന്നപ്പോ ആഭരണച്ചപ്പ് താഴെ വീണതായിരിക്കുമെങ്കിലോ?
1: എന്തായാലും നിങ്ങൾ കൊള്ളാം, എല്ലാം നേരിൽ കണ്ടതുപോലുണ്ട്. നിങ്ങൾ ഡോക്ടറല്ല, ഡിറ്റക്റ്റീവ് ആകേണ്ടിയിരുന്നത്.
2: അതെ, അയാൾ അവിടെ നിന്നിരുന്നു ഒതുങ്ങി മാറി.
3: നിക്കോ പിച്ചും പേയും പറയുകയാണ്.
0: എന്തായാലും ഞാൻ ഇറങ്ങുന്നു.
3: ആരോ വന്നല്ലോ. ആരാ?
4: ഞാൻ ലൂഷിൻ, പീറ്റർ പെട്രോവിച്ച് ലൂഷിൻ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥ

0: വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ വോളേറ്റി വെങ്കിടേശ്വരുലു പാടിയ കൃതികൾ കേൾക്കാം. MS ഗോപാലകൃഷ്ണൻ വയലിൻ, വെല്ലൂർ രാമഭദ്രൻ മൃദംഗം. ആദ്യം പൂർവി കല്യാണി രാഗത്തിൽ നിന്നു വീണ, ശ്യാമാശാസ്ത്രികളുടെ കൃതി മിശ്രചാപ്പ് താളം.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Huh? Good morning. Yani ippor caller room like connect cheyidiyullo.
1: Ente murilekke connect cheya enna Annie parayunnathu koolipadi irangi vannappo njan kettu.
0: Pinne ende?
1: Muril aal undennu paranju kodutha oru call. Aarum edukkade verade shabdikkunnathu oru tamasha.
0: Enna njan call ivide tharam.
1: Venda. ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
1: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട് ചാമി.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: മെയ് 18 9 ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം 1:00 ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. കാതോർക്കാം ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 ആകാശവാണി.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്?
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. ഇന്ന് രാത്രി 9:30.
4: ഇനി നാടകഗാനങ്ങൾ.
5: ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദരി ഈണം നൽകി സിതാര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദാഹരണം സുജാത.

രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്, സൂര്യ സന്തോഷ്, മധുബന്തി നാരായണൻ എന്നിവർ പാടിയത്. ചിത്രം അമ്പിളി.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

സമയം 3 മണി കഴിഞ്ഞ് 59:38. അല്പസമയത്തിനകം ദേശീയ സംഗീത പരിപാടിയിൽ വിദ്വാൻ ഡി ശ്രീനിവാസ് അവതരിപ്പിച്ച വീണ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ
1: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് ജഗദംബിക അക്ഷരശ്ലോക സമിതി പൊൻകുന്നം കോട്ടയം. പങ്കെടുക്കുന്നവർ ദേവസൂര്യ, സന്മയ, വൈഗ മനോജ്, അരുന്ധതി.

അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് ജഗദംബിക അക്ഷരശ്ലോക സമിതി, പൊൻകുന്നം, കോട്ടയം. പങ്കെടുത്തവർ ദേവസൂര്യ, സന്മയ, വൈഗാമ.

സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 3 സെക്കൻഡും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ വെറ്ററിനറി സർജൻമാരെ നിയമിക്കുന്നു. 89 ദിവസത്തേക്കാണ് നിയമനം. വെറ്ററിനറി സയൻസിൽ ബിരുദവും വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ 2 നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഈ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടത്തുന്ന അഭിമുഖത്തിൽ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04872361216. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872361216. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 20-ാം തീയതി രാവിലെ 10 മണിക്ക്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനികളുടെ 40 ഒഴിവുകളിലേക്ക് 1961 അപ്രന്റീസ് ആക്ട് പ്രകാരം 2 വർഷത്തെ അപ്രന്റീഷിപ്പ് ട്രെയിനിംഗ് സ്കീമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് വിലാസം cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി cochinshipyard.in. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
1: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00
6: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ,
6: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രായോജകർ, കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ

0: കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: സമയം 5:35 മിനിറ്റും 5 സെക്കൻഡും.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി. എൽ ഡൊമിനിക്കുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. രാജു ജേക്കബ് സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ നെരിയാപുരം, വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലേക്കോട്. 10:30 ചലച്ചിത്ര കാര്യങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ചെറുകര വിജയൻ മുളങ്ങുന്നത്തുകാവ്. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം മുരുകഭക്തിഗാനങ്ങൾ. പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പ് എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. 10:12 ക്ലാസുകൾക്ക് ശേഷം ഇനിയെന്ത്. വൈവിധ്യമാർന്ന കോഴ്സുകളെക്കുറിച്ച് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാദരം തീര തീരം പി പത്മരാജന്റെ കഥ അവതരണം മെജു. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. ചെങ്കോട്ട എസ് കെ എസ് ഹരിഹർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ഒ കലൈനാഥ് മൃദംഗം, രമേഷ് പി ആർ മുഖർശങ്ക്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവരുടെ തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 നാടൻ പാട്ടുകൾ. പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം പുനഃപ്രക്ഷേപണം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൽ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം ഭാഗം 17. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം. ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. വൈകിട്ട് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. കുട്ടികളുടെ നാടക പരിശീലന കളരി സജീവ സാന്നിധ്യമായ ശ്രീ

0: എം പാർത്ഥസാരഥിയുമായി അഞ്ജു പി അർജുൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം, രചന സംവിധാനം സി കൃഷ്ണകുമാർ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.3 MHz രാവിലെ 10:30 വൈകിട്ട് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക്

അരുമ മൃഗങ്ങളെ അളവറ്റ് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ക്ഷീര കർഷകർക്ക് കന്നുകാലികൾ പ്രാണനാണ്. പുലർന്നാൽ പകലന്തിയോളം തൊഴുത്തിലും പാടത്തുമായി അവർക്കൊപ്പമുണ്ട്. ഈ കാലിസമ്പത്താണ് നമ്മുടെ ക്ഷീരകർഷകർക്ക് ജീവിത വെളിച്ചം പകരുന്നത്.

0: ഇങ്ങനെ പരിപാലിച്ചു പോരുന്ന കന്നുകാലികൾക്ക് അപ്രതീക്ഷിതമായുണ്ടാകുന്ന അസുഖങ്ങളും മരണങ്ങളുമെല്ലാം നമ്മുടെ ക്ഷീരകർഷകരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ മാനസികമായും സാമ്പത്തികമായും താളം തെറ്റിക്കും. പശുപരിപാലനത്തിന്റെ ശാസ്ത്രീയ രീതികളെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളിലേക്ക് വീഴുന്നത്. മരച്ചിനിയിലയും തണ്ടും കിഴങ്ങും ഒക്കെ കാലികൾക്ക് ആഹാരമായി നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന അപകടകാരിയായ പദാർത്ഥങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞു തരുന്നത് ഡോക്ടർ എ എൻ ജ്യോതി.
1: കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുകയും മനുഷ്യന്റെയും കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുടെയും ഭക്ഷ്യ ആവശ്യത്തിന് നമ്മൾ ധാരാളമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന ഒരു വിളയാണ് മരച്ചീനി അഥവാ കപ്പ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ മരച്ചീനി ചെടിയിൽ സയനോഗ്ലൂക്കോസൈഡുകൾ എന്നറിയപ്പെടുന്ന പോഷകവിരുദ്ധ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കട്ടെന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ലിനാമറിൻ, ലോട്ടസ്ട്രാലിൻ എന്നീ പറയുന്ന രാസസംയുക്തങ്ങളാണ്. അപ്പോൾ ഈ രാസസംയുക്തങ്ങൾ മരച്ചീനി ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ലിനാമറേസ് എന്ന എൻസൈം ഈ ഗ്ലൂക്കോസൈഡുകളെ അസറ്റോണും സയനോഹൈഡ്രിനുമായി വിഘടിപ്പിക്കുന്നു. പിന്നീട് സയനോഹൈഡ്രിൻ ഹൈഡ്രജൻ സയനൈഡായി മാറുന്നു. അസറ്റോൺ സയനോഹൈഡ്രിനും ഹൈഡ്രജൻ സയനൈഡും രണ്ടും വിഷസംയുക്തങ്ങളാണ്. അതുകൊണ്ട് മൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കുമ്പോൾ മരച്ചീനിയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനി ഇനങ്ങളെ കട്ട് കുറഞ്ഞവ, അതായത് 1 ഗ്രാമിൽ 50 മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ

അയനോ ഗ്ലൂക്കോസൈഡ് ഉള്ളവ, ഇടത്തരം കട്ടുള്ളവ, അതായത് 50 മുതൽ 100 വരെ മൈക്രോഗ്രാം അടങ്ങിയിട്ടുള്ളവ, കട്ടുകൂടിയവ, അതായത് 1 ഗ്രാമിൽ 100 ഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യ അളവിൽ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുള്ളവ എന്നിങ്ങനെ 3 നമുക്ക് തരംതിരിക്കാം. അതിൽ കയ്പില്ലാത്ത കിഴങ്ങുകളിൽ 1 ഗ്രാമിൽ 100 മൈക്രോഗ്രാമിൽ താഴെയായിരിക്കും ഈ സയനോജനിക് ഗ്ലൂക്കോസൈഡുകളുടെ അളവ്. എന്നാൽ കയ്പേറിയ കിഴങ്ങുകളിൽ 100 മുതൽ 450 മൈക്രോഗ്രാം വരെയും വളരെ കയ്പ് കൂടിയ കിഴങ്ങ് ഇനങ്ങളിൽ 450 മുകളിൽ മൈക്രോഗ്രാമും ഈ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയിട്ടുണ്ട്. മരച്ചീനി ഇലകളിൽ കിഴങ്ങിലുള്ളതിനേക്കാൾ 10 മടങ്ങോളം കൂടുതലാണ് ഈ സയനോഗ്ലൂക്കോസൈഡുകളുടെ അളവ്. പ്രത്യേകിച്ചും തളിർ ഇലകളിൽ ഉയർന്ന അളവിൽ, അതായത് 1 ഗ്രാമിൽ 400 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രായമേറിയതും പഴുത്തതുമായ ഇലകളിൽ ഇതിൻ്റെ അളവ് ഏതാണ്ട് 50 മുതൽ 70% വരെ കുറവായി, അതായത് തളിർ ഇലകളിലാണ് ഇതിൻ്റെ അളവ് കൂടുതൽ. പിന്നെ കിഴങ്ങിൻ്റെ പുറംതൊലിയിൽ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് സയനോഗ്ലൂക്കോസൈഡിൻ്റെ അളവ്. കട്ടുകുറഞ്ഞതോ കൂടിയതോ എന്ന വ്യത്യാസമില്ലാതെ കിഴങ്ങിൻ്റെ തൊലിയിൽ 1 ഗ്രാമിൽ 600 മുതൽ 1000 വരെ മൈക്രോഗ്രാം ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡ് അടങ്ങിയേക്കാം. കിഴങ്ങിനെ അപേക്ഷിച്ച് ഇലകളിലും കിഴങ്ങിൻ്റെ പുറംതൊലിയിലും ലിനാമറൈസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനവും 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് ഈ സയനോഗ്ലൂക്കോസൈഡിനെ ഹൈഡ്രജൻ സയനൈഡായി വേഗത്തിൽ മാറ്റാൻ ഈ എൻസൈം സഹായിക്കുന്നു. ഇങ്ങനെയുണ്ടാവുന്ന ഹൈഡ്രജൻ സയനൈഡ് സാധാരണ ഊഷ്മാവിൽ, അതായത് 28 ഡിഗ്രി സെൽഷ്യസിൽ ബാഷ്പീകരിക്കപ്പെടുകയും അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ തൊലിയോ ഇലയോ ചെറുതായി അരിഞ്ഞ ഉടനെയോ ശരിയായി ഉണക്കാതെയോ നൽകുന്നത് മൃഗങ്ങളിൽ സയനൈഡ് വിഷബാധയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ഇനി നമുക്ക് ഈ മരച്ചീനിയിലെ സയനോഗ്ലൂക്കോസൈഡുകൾ ഇല്ലാതാക്കാനുള്ള വിവിധ സംസ്കരണ രീതികൾ നോക്കാം. 1 ഗ്രാമിൽ 200 മൈക്രോഗ്രാമിന് മുകളിൽ ഹൈഡ്രജൻ സയനൈഡിന് തുല്യമായ അളവിൽ സയനോഗ്ലൂക്കോസൈഡുകൾ അടങ്ങിയ സസ്യഭാഗങ്ങൾ പൊതുവെ മൃഗങ്ങൾക്ക് അപകടകരമാണ്. മൃഗങ്ങളിൽ സയനൈഡ് വിഷാംശത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ നമുക്ക് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇങ്ങനെ 2 തരത്തിൽ പറയാം. അതിൽ മാരകമായ ഒറ്റ ഡോസ് അളവിൽ സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നത് വഴി ഉണ്ടാകുന്നതാണ് അക്യൂട്ട് ടോക്സിസിറ്റി. ഇത് സയനൈഡ് ശ്വാസകോശ ശൃംഖലയിലെ സൈറ്റോക്രോം ഓക്സിഡേസിൻ്റെ പ്രവർത്തനം തടയുന്നതിലൂടെ മൃഗങ്ങളുടെ മരണത്തിന് കാരണമായി തീരുന്നു. അതേസമയം കുറച്ചുകൂടി കുറച്ച് അളവിലാണ് സയനൈഡ് ഉള്ളിൽ ചെല്ലുന്നതെങ്കിൽ അത് ശ്വസന വിനിമയത്തിലൂടെ ഹൈഡ്രജൻ സയനൈഡിനെ നീക്കം ചെയ്യുന്നത് വഴി ശ്വസനത്തിൻ്റെ തടസ്സം മാറ്റാനും വിഷം വിമുക്തമാക്കൽ പ്രക്രിയയിലൂടെ വിഷാംശം കുറഞ്ഞ രാസഘടകങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കാനും സാധിക്കും. ഇനി അതേപോലെ 2 ടൈപ്പ് എന്ന് പറയുന്നത് ക്രോണിക് ടോക്സിസിറ്റി. ഇത് ഏറെ കാലം തുടർച്ചയായി ചെറിയ അളവിൽ സയനൈഡ് വിഷാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയുണ്ടാകുന്നതാണ് ഈ ക്രോണിക് ടോക്സിസിറ്റി. ഇത് മൃഗങ്ങളുടെ വളർച്ചയെയും പ്രത്യുൽപാദന ഘട്ടത്തിലെ വികാസത്തെയും ബാധിക്കുന്നതായി FAO പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായ സംസ്കരിക്കാത്ത മരച്ചീനിയുടെ അധിക ഉപഭോഗം വിഷബാധയ്ക്ക് കാരണമാകുന്നു. നേരിയ തോതിലുള്ള സയനൈഡ് വിഷബാധയുടെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമായാൽ മൃഗങ്ങൾക്ക് സാധാരണയായി സയനൈഡ് വിഷവിമുക്തമാക്കാൻ കഴിവുള്ള ആൻറ്റിഡോട്ടുകളായ തയോസൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നിവ നൽകുന്നു. മൃഗങ്ങൾക്ക് മരച്ചീനിയുടെ വിവിധ ഭാഗങ്ങൾ ഭക്ഷണമായി നൽകുമ്പോൾ അവയുടെ ശരിയായ സംസ്കരണം വളരെ പ്രധാനമാണ്. മരച്ചീനിയിൽ സയനോഗ്ലൂക്കോസൈഡിൻ്റെ അളവ് ഇല്ലാതാക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ഫലപ്രദമായ ചില മാർഗങ്ങൾ ഇനി നോക്കാം. കിഴങ്ങാണെങ്കിൽ കയ്പില്ലാത്ത ഇനങ്ങളാണെങ്കിൽ അവയുടെ കിഴങ്ങുകൾ അസംസ്കൃത രൂപത്തിൽ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം മൃഗങ്ങൾക്ക് നൽകാം. എന്നിരുന്നാലും പച്ചവെള്ളത്തിലിട്ട് സാവധാനം ചൂടാക്കി തിളപ്പിച്ച് പാചകം ചെയ്യുന്ന നൽകുന്നതും ഉചിതമാണ്. കഴിയുന്നതും കിഴങ്ങ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട ശേഷം പാചകം ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഉയർന്ന സയനൈഡുള്ള കയ്പേറിയ മരച്ചീനി ഇനങ്ങളാണെങ്കിൽ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തോ പൊടിച്ചോ സൂര്യപ്രകാശത്തിൽ ഉണക്കുന്നത് സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ഇതുവഴി ഏതാണ്ട് 95 മുതൽ 99% വരെ സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാകും. മനുഷ്യന് ഭക്ഷണോപയോഗത്തിനായി ഉയർന്ന ഗുണമേന്മയുള്ള മരച്ചീനിപ്പൊടി തയ്യാറാക്കുന്നതിന് ഈ രീതി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്നുണ്ട്. പുറംതൊലി കളഞ്ഞ് നേർത്ത കഷണങ്ങളാക്കി മുറിച്ച് കൂടുതൽ വെള്ളത്തിലിട്ട്, അതായത് 1:5 അനുപാതത്തിൽ അല്ലെങ്കിൽ 1:10 എന്ന അനുപാതത്തിൽ വെള്ളത്തിലിട്ട് പാചകം ചെയ്യുന്നതിലൂടെ ഏകദേശം 80% സയനോഗ്ലൂക്കോസൈഡുകളും നീക്കം ചെയ്യാൻ കഴിയും. കഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ വെള്ളത്തിലിട്ട് താപനില പതുക്കെ ഉയർത്തി പാകം ചെയ്യുന്നത് ലിനാമറൈസ് എൻസൈം സയനോഗ്ലൂക്കോസൈഡുകളിൽ പ്രവർത്തിച്ച് പരമാവധി അളവിൽ അവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു.
തൊലി കളഞ്ഞ കിഴങ്ങ്,

0: മില്ലിമീറ്റർ കനത്തിൽ ചിപ്സുകളാക്കി ഏകദേശം 18 മണിക്കൂർ വെയിൽ തുണക്കിയാൽ ഏതാണ്ട് 80% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഉയർന്ന സയനൈഡുള്ള ഇനങ്ങൾക്ക് കഷണങ്ങളുടെ കനം പ്രധാനമാണ്. സാവധാനത്തിലുള്ള ഉണക്കൽ ജലത്തിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. എൻസൈമിന്റെ പ്രവർത്തനത്തിന് വെള്ളത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. നേർത്ത ചിപ്സ് വേഗത്തിൽ ഉണങ്ങുന്നുവെങ്കിലും കൂടുതൽ സയനൈഡ് അവശേഷിക്കുന്നതിന് കാരണമാകും. ഈ രീതിയിൽ കിഴങ്ങ് സംസ്കരിക്കുന്നത് സയനൈഡ് ഗ്ലൂക്കോസൈഡ്സിനെ നീക്കം ചെയ്ത് സേഫായിട്ടുള്ള മനുഷ്യനും ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു സംസ്കരണ രീതിയാണ്. പിന്നെ ഇലകളാണെങ്കിൽ സാവധാനം താപനില ഉയർത്തി വെള്ളത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ 12 മുതൽ 18 മണിക്കൂർ വരെ സൂര്യപ്രകാശത്തിൽ ഉണക്കുക എന്നീ മാർഗങ്ങളിലൂടെ സയനൈഡ് ഗ്ലൂക്കോസൈഡുകൾ അതിൽ 80 മുതൽ 90% വരെ ഇലകളിൽ നിന്ന് നീക്കം ചെയ്യാനാവും. ഇലകൾ അരിഞ്ഞത് 15 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചാൽ 85% സയനോഗ്ലൂക്കോസൈഡുകൾ നീക്കം ചെയ്യാം. ചതച്ച ശേഷം തിളപ്പിച്ചാൽ 97% സയനോഗ്ലൂക്കോസൈഡുകളും ഇല്ലാതാവും. പിന്നെ ഇലകളോട് കൂടിയ ശാഖകൾ 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ സാവധാനം വാട്ടിയതിന് ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി മൃഗങ്ങൾക്ക് നൽകാം. ഏത് മരച്ചീനി ഇനമായാലും അതിൻ്റെ ഇലകളിലെ സയനോഗ്ലൂക്കോസൈഡിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇലകൾ അങ്ങനെ തന്നെ ഒരിക്കലും കന്നുകാലികൾക്കോ മറ്റു വളർത്തു മൃഗങ്ങൾക്കോ ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഈ പറഞ്ഞ രീതിയിൽ സംസ്കരിച്ച്, അതായത് ഒരു 12 മുതൽ 18 മണിക്കൂർ വരെ തണലിൽ ഉണക്കി പിന്നീട് സൂര്യപ്രകാശത്തിൽ നല്ലോണം ഉണക്കിയതിന് ശേഷം മാത്രമേ മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാൻ പാടുള്ളൂ. പിന്നെ കിഴങ്ങിൻ്റെ തൊലിയിലും ഇത് ഉയർന്ന അളവിലാണ് സയനോഗ്ലൂക്കോസൈഡുകൾ ഉള്ളത്. അതുകൊണ്ട് അതും പ്രത്യേകം സംസ്കരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണമായി കാലികൾക്ക് നൽകാൻ പാടുള്ളൂ. തൊലി ചതച്ച് ഏകദേശം 5 മുതൽ 6 മണിക്കൂർ ഒരു പായ വിരിച്ച് മുറിയിലെ താപനിലയിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ടും ഉണക്കുക. ഇത് സയനൈഡ് നീക്കം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. തൊലികളിൽ നിന്ന് ഉയർന്ന താപനില ലിനാമറൈസ് എന്ന എൻസൈമിനെ നിർജ്ജീവമാക്കും. എന്നതിനാൽ ഉയർന്ന ചൂടിൽ ഇലക്ട്രിക് ഓവനിലോ അടുപ്പിലോ ഉണക്കുന്നത് അഭികാമ്യമല്ല. സാവധാനത്തിലുള്ള ഉണക്കൽ മാത്രമേ വലിയ അളവിൽ സയനൈഡ് നീക്കം ചെയ്യാൻ സഹായിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ശരിയായ രീതിയിലുള്ള സംസ്കരണം വഴി മരച്ചീനി വളരെ സുരക്ഷിതമായി വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാൻ കഴിയും.
1: കന്നുകാലികൾക്ക് ആഹാരമായി മരച്ചീനിയിലയും തണ്ടും കിഴങ്ങും നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ A.N. ജ്യോതി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല സമാപിച്ചു.

സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: 19. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed third with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ മുന്നിലാണെങ്കിലും 3 സീറ്റുകൾ കൈവിട്ടുപോയ ഞെട്ടലിലായിരുന്നു LDF. കയ്യിലുള്ള 2 സീറ്റുകൾക്ക് പുറമെ തൃത്താലയും ചിറ്റൂരും കോങ്ങാടും പിടിച്ചെടുത്തതിന്റെ അഭിമാനത്തിൽ UDFും. അതേസമയം A-ക്ലാസ് മണ്ഡലങ്ങളിൽ ഇക്കുറിയും രണ്ടാമതായതിന്റെ നിരാശയിലായിരുന്നു NDA. മന്ത്രി MB രാജേഷാണ് തൃത്താലയിൽ 8385 വോട്ടുകൾക്ക് കോൺഗ്രസിലെ VT ബലരാമനോട് പരാജയപ്പെട്ടത്. കോങ്ങാട് മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി UDF വിജയിച്ചപ്പോൾ ഒരേ വീട്ടിൽ നിന്ന് തന്നെ MPയും MLAയും ഉണ്ടായി. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യയാണ് ഇവിടെ വിജയിച്ച KA തുളസി. കഴിഞ്ഞ തവണ 33878 വോട്ടുകൾക്ക് മന്ത്രി K കൃഷ്ണൻകുട്ടി ജയിച്ച ചിറ്റൂരിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ V മുരുകദാസ് 6510 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുൻ MLA K അച്യുതന്റെ മകനും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനുമായ കോൺഗ്രസിലെ സുമേഷ് അച്യുതനാണ് ഇവിടെ വിജയിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ രമേശ് പിഷാരടി വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥി മൂന്നാമതായി. LDFലെ A പ്രഭാകരൻ വിജയിച്ച മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാണ് മൂന്നാമതെത്തിയത്. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും ആലത്തൂരും നെന്മാറയും തരൂരും ഷൊർണൂരും CPM നിലനിർത്തി. ഒറ്റപ്പാലത്ത് CPM മുൻ MLA PK ശശിയെ മത്സരിപ്പിച്ചുള്ള UDF നീക്കം പാളി. ഇവിടെ LDFലെ K പ്രേംകുമാർ തന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും MLA ആയി. പട്ടാമ്പിയിൽ CPIയിലെ മുഹമ്മദ് മൂസിനും മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ N ഷംസുദ്ദീനും വീണ്ടും വിജയിച്ചു. 12 നിയമസഭാ മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ LDF 7, UDF 5 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ താമസക്കാരായ ഗർഭിണികൾക്ക് ഗർഭകാലയളവിൽ പ്രതിമാസ ധനസഹായം നൽകുന്ന താലോലം പദ്ധതിക്ക് മാതൃദിനത്തിൽ തുടക്കമായി. വാർഡ് മെമ്പർ P രാജീവാണ് തന്റെ ഓണറേറിയത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഗർഭകാലയളവിൽ പ്രസവം വരെ ഗർഭിണികൾക്കായി നൽകുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മാതൃദിനത്തിൽ വാർഡിലെ ഓരോ ഗർഭിണികളുടെയും വീട്ടിൽ നേരിട്ടെത്തിയാണ് താലോലം പദ്ധതിയുടെ തുക കൈമാറിയത്. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണം നടത്തി. ജില്ലയിൽ പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലയിൽ മാങ്ങ സീസണിനോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പഴങ്ങളിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടയ്ക്കുന്നതിന് നോട്ടീസ് നൽകി. മാങ്ങ വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കുമെന്നും കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്ക നടപടികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സ്കൂൾ, ആശുപത്രി, മറ്റു കെട്ടിടങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളുടെ പുതുക്കിയ പട്ടിക തയ്യാറാക്കാനും ക്യാമ്പുകളുടെ പട്ടിക തയ്യാറാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. കൊതുകുകളുടെ ഉറവിട നിയന്ത്രണം ഉൾപ്പെടെയുള്ള നടപടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കും. കുളങ്ങൾ വൃത്തിയാക്കുക, നീർച്ചാലുകളുടെ തടസ്സങ്ങൾ നീക്കുക തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കും. പകർച്ചവ്യാധി തടയുന്നതിന് വിശദമായ മാർഗരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. മഴക്കാല രോഗങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ മരുന്നുകൾ ഉണ്ടെന്നും ക്യാമ്പുകളിലെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ആന്റിവനം ലഭ്യമായിട്ടുള്ള ആശുപത്രികളുടെ പട്ടിക തയ്യാറാക്കാനും യോഗത്തിൽ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവെച്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നേരിട്ടുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് ജില്ലയിൽ കുറഞ്ഞ താപനിലയും UV ഇൻഡെക്സും രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ജില്ലയിൽ അനുഭവപ്പെടുന്ന താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. 2 ആഴ്ചക്കാലം തുടർച്ചയായി ഉയർന്ന

0: ചൂട് അനുഭവപ്പെട്ട ജില്ലയിൽ ഇത്തവണ താപനില 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയത്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 6 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: മണിപ്പൂർ. മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ് കേബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഫുണ്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന ജൈവവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പുൽത്തകടികൾക്ക് മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നൃത്തം ചെയ്യുന്ന മാൻ എന്നറിയപ്പെടുന്ന സംഗായ് മാനുകളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് ഇത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏക ഫ്ലോട്ടിംഗ് ദേശീയ ഉദ്യാനം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: മണിപ്പൂർ. മണിപ്പൂരിലെ ലോക്താക് തടാകത്തിലാണ് കേബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഫുണ്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന ജൈവവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പുൽത്തകടികൾക്ക് മുകളിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന നൃത്തം ചെയ്യുന്ന മാൻ എന്നറിയപ്പെടുന്ന സംഗായ് മാനുകളുടെ ഏക സ്വാഭാവിക ആവാസ കേന്ദ്രമാണ് ഇത്. ഇനി ചിന്താവിഷയം.

ശാസ്ത്രം ക്രമീകൃതമായ അറിവാണ്, ജ്ഞാനം ക്രമീകൃതമായ ജീവിതമാണ്. ഇമ്മാനുവൽ കാൻ്റ്. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ശാസ്ത്രം ക്രമീകൃതമായ അറിവാണ്, ജ്ഞാനം ക്രമീകൃതമായ ജീവിതമാണ്. ഇമ്മാനുവൽ കാൻ്റ്.

ഇന്നു രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ

ഇന്നു രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. രാജു ജേക്കബ് സംസാരിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 19:50 ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് സോമനാഥ് അമൃത് പർവ ന കേവലം ഭൂതകാലസ്യ ഉത്സവഃ അസ്തി അപിതു ആഗാമി സഹസ്രവർഷാണി യാവത് രാഷ്ട്രസ്യ കൃതേ പ്രേരണാസ്രോതോ ഭവിഷ്യതി. മന്ദിരസ്യ പുനരുദ്ധാരസ്യ 75 വർഷാണാം പൂർണതാമാലക്ഷ്യ ഏഷാ മഹാപൂജ ആയോജിത. പശ്ചിമബംഗാളരാജ്യസ്യ നൂതന മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ ഉദ്ഘോഷിതവാന് യത് രാജ്യസർവകാരേണ ബംഗ്ലാദേശ് സീമ്നഃ സുരക്ഷാ പ്രാചീര നിർമ്മാണാർത്ഥം സീമാ സുരക്ഷാ ബലായ ഭൂഹസ്താന്തരണസ്യ നിർണയഃ സ്വീകൃതഃ. കേന്ദ്ര പ്രശാസനേന 25th 2000 വികസിത ഭാരത ആജീവിക പ്രത്യാഭൂതി അഭിയാന അധിനിയമഃ VBG രാംജി ഇതി അധിസൂചിതഃ. വൈശ്വിക പ്രതികൂല സ്ഥിതിഃ സത്യപി ദേശസ്യ അർത്ഥവ്യവസ്ഥ സുദൃഢാ വർത്തതേ സഹൈവ അനുമീയത്തെ യത് ആഗാമി വിത്തവർഷേ അർത്ഥവ്യവസ്ഥ 6.6% യാവത് വർദ്ധിഷ്യത്തെ. അപി ച ക്രീഡാ വാർത്താസു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർദ്ധാ മാലികായാം അദ്യ സായങ്കാലെ ധർമ്മശാലായാഃ ഹിമാചല പ്രദേശ് ക്രിക്കറ്റ് സംഘ ക്രീഡാംഗണേ പഞ്ചാബ് കിങ്സ് അഥ ച ദില്ലി ക്യാപിറ്റൽസ് ദലയോർമധ്യേ സ്പർദ്ധാ ഭവിഷ്യത്തെ. अथ विस्तृतीकृताः वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य गुजरातराज्यस्य सोमनाथ मन्दिरे सोमनाथ अमृत पर्व महोत्सवावसरे विशेष पूजाम् अकरोत्. मन्दिरस्य पुनरुद्धारस्य 75 वर्षाणां पूर्णतामालक्ष्य एषा महापूजा आयोजिता. महापूजायाः अनन्तरं कुम्भाभिषेकः ध्वजारोहणसमारोहश्चापि सम्पन्नः. അവസരെയസ്മിൻ ഭാഷമാണഃ പ്രധാനമന്ത്രി പ്രാവോചത് യത് സോമനാഥ് മന്ദിരം ദേശസ്യ ശാശ്വത ആത്മനഃ ദിവ്യതായാഃ സഹൈവ അഗാധ ശ്രദ്ധായാഃ പ്രതീകം വർത്തതെ. തേന പ്രോദീരിതം യത് സോമനാഥ് അമൃത് പർവ കേവലം ഭൂതകാലസ്യ ഉത്സവഃ നാസ്തി അപിതു ആഗാമി സഹസ്രവർഷാണി യാവത് രാഷ്ട്രസ്യ കൃതേ പ്രേരണാസ്രോതോ ഭവിഷ്യതി.
2: आजादी के समय सरदार साहब ने 500 से ज्यादा रियासतों को जोड़कर एक भारत का आधुनिक स्वरूप गढ़ा था, तो साथ ही सोमनाथ के पुनर्निर्माण से उन्होंने दुनिया को बताया था भारत केवल आजाद नहीं हुआ है, भारत अपने प्राचीन गौरव को पुनः हासिल करने के मार्ग पर भी अब आगे बढ़ चुका है.
1: राष्ट्रीय प्रौद्योगिक दिवसावसरे प्रधानमंत्री प्रोक्तवान यत् अद्यतन दिवसे एवं भारतस्य देशस्य आद्यत्वेन परमाणु त्रयाणां परीक्षणं जातम्. अनेन अस्माकं वैज्ञानिकाः विश्वस्य पुरतः भारतस्य सामर्थ्यं प्रदर्शितवन्तः.
2: दुनिया भर की शक्तियां भारत को दबोचने के लिए मैदान में उतरी, अनेक प्रकार के बंधन लग गए. उस समय पूरी दुनिया का दबाव भारत पर था, लेकिन अटल जी के नेतृत्व में बीजेपी सरकार ने दिखाया था कि हमारे लिए राष्ट्र प्रथम है. दुनिया की कोई ताकत भारत को झुका नहीं सकती.
1: പൂർവാഹണേ പ്രധാനമന്ത്രി പ്രഭാസ പാട്ടിനം സംപ്രാപ്യ ഹമീരജി ഗോഹിൽ ക്ഷേത്രം യാവത് 1 കിലോമീറ്റർ ദീർഘം പഥ പ്രദർശനം അകരോത്. അസ്മൻ കാര്യക്രമേ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേല ഉപമുഖ്യമന്ത്രി ഹർഷ സംഘവി ച തേന സഹ ഉപസ്ഥിതൗ ആസ്താം. പ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലസ്യ പ്രതിമായാം പുഷ്പാർപ്പണം വിധായ ശ്രദ്ധാഞ്ജലിം സമർപ്പിതവാൻ. പശ്ചിമബംഗാളരാജ്യസ്യ നൂതന മുഖ്യമന്ത്രി ശുഭേന്ദു അധികാരി അദ്യ ഉദ്ഘോഷിതവാൻ യത് രാജ്യസർവകാര

0: टल्स इत्यनयोः दलयोर्मध्ये स्पर्धा भविष्यति। एषा क्रीडा सायं सार्धसप्तवादने आरप्स्यते इति वार्ताः।
1: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
4: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
5: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
6: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
6: RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
9: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
8: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
10: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണം എടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
11: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ

0: വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീരംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMKയുടെ നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂണ് ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി

ശിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. മാതൃദിനം. തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നുപോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ

അവതരണം അഞ്ജു പ്രഭ. ഒരു മാതൃദിനം കൂടി കടന്നു പോകുമ്പോൾ അമ്മയെ ഓർക്കാൻ ഒരു ദിനം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അമ്മയെ ഓർക്കാതെ ജീവിക്കാൻ പറ്റുമോ എന്ന ചിന്ത കുറെ കൂടി ശക്തമാവുന്നു. വായുവിനെ, ജലത്തെ, കാറ്റിനെയൊക്കെ കാണാതെ, അനുഭവിക്കാതെ കടന്നു പോകാൻ കഴിയുമോ? പ്രകൃതി പോലെ അത്ര സത്യമല്ലേ അമ്മയും? ഒന്നും കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാതെ കടന്നുപോയ അമ്മമാരെ പോലും കുഞ്ഞുങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അത്ര സുഖകരമായൊരു അനുഭവമാണ് ഓരോ അമ്മയും, അമ്മയുടെ സ്നേഹവും. ഇങ്ങനെയൊക്കെയാണെങ്കിലും കാലത്തിന്റെ വികൃതികൾ മാതൃഭാവത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സന്താനങ്ങളിലും ആ ഭാവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമ്മയെ ഓർക്കാനും ഒരു ദിനം. ലോകത്തിലെ ഏറ്റവും മഹത്തായ ബന്ധത്തെക്കുറിച്ച് പറയാൻ ഒരു ദിവസം മാത്രം മതിയാകില്ല. എങ്കിലും ഒരു പ്രത്യേക ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ആരാണോ അതിന്റെ അടിസ്ഥാനം ഒരാളാണ്, അമ്മ എന്ന സത്യം. അമ്മ എന്നത് ഒരു വാക്ക് മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. സ്വന്തം സന്തോഷങ്ങൾ മറന്ന് മക്കളുടെ സന്തോഷത്തിനും വിജയത്തിനുമായി ജീവിതം സമർപ്പിക്കുന്നവളാണ് അമ്മ. നമ്മുടെ ആദ്യ ഗുരുവും ഏറ്റവും വലിയ പ്രചോദനവുമാണ്. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അതുകൊണ്ടുതന്നെ അമ്മയുടെ സ്ഥാനം ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. എല്ലാ വർഷവും ലോകം മുഴുവൻ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കാറുണ്ട്. അമ്മമാരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും കരുതലിനും നന്ദി പറയാനുള്ള ദിനമായി. ദൈവത്തിന് എല്ലായിടത്തും എത്താനാവാത്തത് കൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചതെന്ന് ഒരു ചൊല്ലുണ്ട്. ആ വാക്കുകൾക്ക് പിന്നിലെ സത്യം നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ്. ഒരു കുഞ്ഞിന്റെ ആദ്യ ലോകം അമ്മയാണ്. ആദ്യ സ്പർശം, ആദ്യ ശബ്ദം, ആദ്യ സുരക്ഷ എല്ലാം അമ്മയിലൂടെ. കുഞ്ഞു ജനിക്കുന്ന നിമിഷം ഒരു സ്ത്രീ അമ്മയാകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, വിശപ്പുണ്ടായിട്ടും കുഞ്ഞിന് ആദ്യം ഭക്ഷണം കൊടുക്കുന്ന മനസ്സ്, സ്വന്തം സ്വപ്നങ്ങളെ പിന്നിലാക്കി മക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന സ്നേഹം, അതാണ് അമ്മ. ഭാരത സംസ്കാരത്തിൽ ഈശ്വരാരാധനയിൽ പോലും മാതൃഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പുരാണേതിഹാസങ്ങളിലെ അമ്മമാർ മക്കൾക്കു വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചവരാണ്. മാതാ, പിത, ഗുരു, ദൈവം എന്നത് മാതാവിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നു. മാതൃദിനം എന്ന ആശയം വളരെ പഴക്കമുള്ളതാണ്. പ്രാചീന ഗ്രീക്കുകാരും റോമാക്കാരും ദേവതകളെ മാതൃസ്ഥാനം നൽകി ആദരിച്ച് പ്രത്യേക ആഘോഷങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, മദറിംഗ് സൺഡേ എന്ന പേരിൽ മാതാക്കളെ ആദരിക്കുന്ന ഒരു ദിനം ആചരിക്കപ്പെട്ടു. ആധുനിക മാതൃത്വത്തിന്റെ തുടക്കം അമേരിക്കയിലാണ്. 1908 അന്ന ജാർവിസ് എന്ന സ്ത്രീ തന്റെ അമ്മയുടെ സ്മരണാർത്ഥം

ആകാശവാണി നമസ് എന്നിവ അമ്മ പ്രകടിപ്പിക്കും. അതാണ് അമ്മയുടെ കരുത്ത്. അവർ മക്കൾക്കു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ചെലവഴിക്കുന്ന സമയത്തിനോ സമ്പത്തിനോ ഒന്നും കണക്കുവെക്കുന്നില്ല. അതൊരു നിഷ്ഠ പോലെ അങ്ങനെ കൊണ്ടുപോവുക മാത്രം. ഏത് തെറ്റും പൊറുക്കാൻ അമ്മയുടെ മനസ്സിന് കഴിയും. ഏത് സമയത്തും മക്കളെ ചേർത്ത് നിർത്താനും അമ്മ തയ്യാറാണ്. തന്റെ പരിധി ആ സന്ദർഭങ്ങളിൽ ഒരമ്മയും ഓർക്കുന്നേ ഉണ്ടാകില്ല. അങ്ങനെ എത്ര വർണ്ണിച്ചാലും വിവരിച്ചാലും തീരാത്ത ഒന്നാണ് മാതൃസ്നേഹം. മാതൃദിനം വലിയ സമ്മാനങ്ങളിലൂടെ ആഘോഷിക്കേണ്ടതില്ല. അമ്മേ എന്ന സ്നേഹനിർഭരമായ ഒരു വിളി. അമ്മയുടെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കുക. അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കുക. അവരെ ചേർത്ത് പിടിക്കുക. അതൊക്കെ അമ്മമാർക്ക് വലിയ സമ്മാനങ്ങളാണ്. ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ ആദരവാണ്. ചിലർക്ക് അമ്മ എന്ന് ഒപ്പമുണ്ടാവില്ല. അവർ ഓർമ്മകളിൽ മാത്രമേ ഉണ്ടാകൂ. അത്തരം ആളുകൾക്ക് മാതൃദിനം ചിലപ്പോൾ സന്തോഷത്തേക്കാൾ വേദനയാകാം. പക്ഷേ ഓർമ്മിക്കണം, അമ്മയുടെ സ്നേഹം ഒരിക്കലും അപ്രത്യക്ഷമാകില്ല. അവർ നൽകിയ മൂല്യങ്ങളും സ്നേഹവും നമ്മിൽ എന്നും ജീവിക്കും. അമ്മ രണ്ടക്ഷരങ്ങൾ മാത്രം, പക്ഷേ അതിന്റെ അർത്ഥം അനന്തമാണ്. അത് സുരക്ഷയാണ്, സ്നേഹമാണ്, കരുതലാണ്, പ്രാർത്ഥനയാണ്. നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്തുന്ന കൈ, നമുക്ക് തെറ്റുമ്പോൾ ശരിയായ വഴി കാണിക്കുന്ന വെളിച്ചം, അതൊക്കെയാണ് അമ്മ. പണ്ടുകാലത്ത് മക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. എങ്കിലും അമ്മയുടെ സ്നേഹം ഒരുപോലെ എല്ലാവരിലും എത്തിയിരുന്നു. ഇന്ന് മക്കളുടെ എണ്ണം മിക്ക കുടുംബങ്ങളിലും ഒന്നോ രണ്ടോ ആയി ചുരുങ്ങി. ഇന്നത്തെ ജീവിതം വളരെ തിരക്കേറിയതും ഒരുപാട് ആശങ്കകൾ നിറഞ്ഞതുമായി. ഓരോ അമ്മ മനസ്സും ഇന്ന് നിരവധി ആശങ്കകളിലൂടെയാണ്

ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. പുറത്തു പോകുന്ന മക്കൾ തിരിച്ചു വരുന്നതുവരെ അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നതുവരെ അവരിൽ ഉത്കണ്ഠയാണ്. വാഹന അപകടങ്ങളുടെ, ലൈംഗിക അതിക്രമങ്ങളുടെ രൂപത്തിൽ ആൺപെൺ ഭേദമില്ലാതെ കടന്നുവരുന്ന ദുരന്തങ്ങൾ ഏറ്റവും തളർത്തുന്നതും അച്ഛനമ്മമാരെയാണ്. പല കാരണങ്ങൾ കൊണ്ട് മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. ചില അമ്മമാർ സമാന അനുഭവമുള്ളവരെ ചേർത്ത് നിർത്തുന്ന വാർത്തകളും നാം കേൾക്കുന്നുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ വേർപാടിൽ തളർന്നു നിൽക്കാതെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഓർമ്മ ദിനത്തിൽ, ജന്മദിനത്തിലൊക്കെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അമ്മമാരെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയും. മക്കളെ നഷ്ടപ്പെടുന്ന ദുഃഖം ഏറ്റവും വേദനാജനകമാണ്. ആ കണ്ണീർ കടൽ കരകയറുക അസാധ്യമാണ്. അവിടെയും മാതൃകയാവുന്ന അമ്മ കാഴ്ചകൾ, അമ്മ എന്ന വാക്കിന്റെ അർത്ഥതലങ്ങൾ കൂട്ടുകയേയുള്ളൂ. മാനസിക വൈകല്യങ്ങൾ, ബുദ്ധി വളർച്ചയിലുള്ള വ്യത്യാസം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മമാരും നമ്മുടെ സമൂഹത്തിൽ നിരവധിയുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവർക്ക് സഹായമാകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കാരണം സാധാരണ അമ്മമാർ അനുഷ്ഠിക്കുന്നതിന്റെ നൂറിരട്ടി ത്യാഗമാണ് ആ അമ്മമാർ അനുഷ്ഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ അമ്മയും മക്കളും പെരുമാറുന്ന വാർത്തകളും അപൂർവമല്ല. അമ്മയെ മക്കൾ കൊല്ലുന്നതും പിഞ്ചുകുഞ്ഞുങ്ങളെ അമ്മ കൊല്ലുന്നതുമൊക്കെ ഏതു കാരണത്താലാണെങ്കിലും ന്യായീകരിക്കാനാവില്ല. ബന്ധങ്ങളിൽ ധർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. ലഹരിയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നേടണം. എന്നാലേ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാവുകയുള്ളൂ. ഈ മാതൃദിനത്തിൽ അമ്മയെ മാത്രമല്ല, അമ്മയെപ്പോലെ സ്നേഹിച്ച മുത്തശ്ശിമാരെയും അമ്മായി, വല്യമ്മ, കുഞ്ഞമ്മ തുടങ്ങിയ അമ്മമാരെയും നന്ദിയോടെ സ്മരിക്കാം. കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മെ ജീവിതം പഠിപ്പിച്ചവർ അമ്മയ്ക്ക് തുല്യം തന്നെ. അമ്മയെ സ്നേഹിക്കാനും കേൾക്കാനും അമ്മയെ ആദരിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തും എന്ന് ഓരോ മാതൃദിനത്തിലും പ്രതിജ്ഞയെടുക്കണം. അമ്മയില്ലാത്ത വീട്ടിലേക്ക് കയറി വരുന്ന ഓരോ മക്കളും അനുഭവിക്കുന്ന ശൂന്യത വിവരണാതീതമാണ്. അമ്മ നമുക്ക് ചെയ്തതിനൊന്നും പകരമാവില്ല എങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു ഫോൺ വിളി കൊണ്ടോ ഒരു ചേർത്തു നിർത്തൽ കൊണ്ടോ തൃപ്തമാകുന്ന ആ മനസ്സ് നമ്മൾ മറന്നുപോകരുത്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും സദാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഒരിക്കലും പരാതി പറയില്ല. മക്കളുടെ സന്തോഷം മാത്രമാണ് ഓരോ അമ്മയും പ്രതീക്ഷിക്കുന്ന സമ്മാനം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് ശ്രീലത വി.എസ്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ
2: വയനും വേടും.
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,

0: ജീവിതം നമ്മെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും തള്ളിയിടും. ചിലരത് വിധിയെന്ന് കരുതി സമാധാനിക്കും, മറ്റു ചിലർ അസ്വസ്ഥരാകും. അവർ സ്വന്തം പരിതസ്ഥിതികൾക്ക് നേരെ ദേഷ്യത്തോടെ പ്രതികരിക്കും. എന്നാൽ ചുരുക്കം ചിലർ പ്രതിസന്ധികളെ ചോദ്യം ചെയ്യും, ജാഗ്രതയോടെ അവയെ തരണം ചെയ്യും, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഓണമിങ് എത്താറായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനിയും ഒന്ന് രണ്ട് മാസങ്ങളുണ്ട് ഓണം വരാൻ. എന്നാൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. പ്രത്യേകിച്ചും കർഷകർക്ക് ഓണവിപണി അതിപ്രധാനമായ ഒന്നാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ധാരാളം കർഷകർ ഇപ്പോൾ തന്നെ കൃഷി തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരാളാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ ഡൊമിനിക്. വർഷങ്ങളുടെ കാർഷിക പാരമ്പര്യമുള്ള ഇദ്ദേഹം പതിവുപോലെ ഇത്തവണയും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ഡൊമിനിക്കിന്റെ കാർഷിക വിശേഷങ്ങൾ കേട്ടാലോ? ഷിബു ജോർജാണ് ഡൊമിനിക്കുമായി സംസാരിക്കുന്നത്.
1: ഡൊമിനിക് ജി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡൊമിനിക് ജി, താങ്കൾ നല്ലൊരു പച്ചക്കറി കർഷകനാണ്, ജൈവ കർഷകനാണ്. ഇപ്പം ഓണം വരാൻ പോകുന്നു. ഓണത്തിന് വേണ്ടി പച്ചക്കറി കൃഷി കർഷകരെല്ലാം ചെയ്യാൻ വേണ്ടി പ്ലാനിങ് എല്ലാം ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്ന ഈ സമയമാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ താങ്കളും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയോ?
2: നമുക്ക് പീരീഡ് കൂടുതലുള്ള കൃഷി ഈ ഒരു മാസം 10-ാം തീയതി, ഈ മെയ് 10-നുള്ളിൽ നടണം. അത് നമുക്ക് പയറ്, പടവലം, പാവല് അതെല്ലാം നടണം. പീരീഡ് കുറവുള്ളത് വെള്ളരി, ചീര, വെണ്ട അതെല്ലാം നമുക്ക് ഈ മാസം അവസാനം തന്നെ നടണം. കാരണം ഇപ്രാവശ്യം ഓണം നമുക്ക് ഒരു 2 ആഴ്ച നേരത്തെയാണ്.
1: താങ്കൾ പറഞ്ഞു അത് ഈ മാസം എന്തായാലും നമുക്ക് നടാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണം. അപ്പം ഈ ഓണത്തിന് വേണ്ടിയായിട്ട് സ്പെഷ്യലി നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൃഷിയാണോ അതോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുവാണോ?
2: അല്ല, ഓണത്തിന് വേണ്ടി നമ്മൾ നേരത്തെ കൂട്ടി അത് തയ്യാറെടുത്തിരിക്കും. കാരണം നമുക്ക് ഓണത്തിന് ആ സമയത്ത് നല്ല വില കിട്ടും. അതുകൊണ്ട് നമുക്ക് ഓണത്തിന് വേണ്ടി തയ്യാറെടുത്ത് നമ്മൾ ചെയ്യും. പിന്നെ സ്ഥിരം പച്ചക്കറിയാണ്. ഈ മെയ്യിൽ നമുക്ക് കൃഷിഭൂമി കുറേ ഒഴിഞ്ഞ് കിട്ടാൻ കണക്കിന് ചെയ്യും. അപ്പോൾ ഓണം കൊണ്ട് നമുക്ക് വിളവ് തീരും. ഓണം കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത വീണ്ടും കൃഷി ഇറക്കും. ഇപ്പം നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഴിവെള്ളം, ചാണകം നേരത്തെ കൊണ്ടുവന്ന് ഇടും. ഇപ്പം ശക്തിയായിട്ടുള്ള പെട്ടെന്നുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പം നമുക്ക് ആ വിത്ത് ഇടണം, മണ്ണിലിടണം, വിത്ത് പൊടിച്ചു വരാൻ മഴ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 100 കുഴി നടാൻ ഉദ്ദേശിക്കുകയാണ്. ആ കുഴി ആദ്യം ക്ലിയറാക്കും, എന്നിട്ട് ഒരു 10 കുഴി 10 കുഴി വീതം വെട്ടി ഈ വളവും കൂടെ ഇട്ട് 1 അടിയോ 3/4 അടിയോ ഒയ്ത്തി കൂന കൂട്ടി വെച്ച് വിത്തിടും. വിത്ത് പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കും. തലേ ദിവസം 6 മണിക്ക് വെള്ളത്തിൽ വിത്തിടും. പിറ്റേന്ന് രാവിലെ അതിനെ ഊറ്റി തുണിയിൽ കെട്ടിവെക്കുക. പിന്നെ ആ വിത്ത് ഒരിക്കലും ഉണങ്ങാൻ സംഭവിക്കില്ല, തണലുള്ള അന്തരീക്ഷത്തിൽ വെച്ചിരിക്കുക. 10 കുഴി റെഡിയാക്കി വിത്തിട്ട ഉടനെ നമുക്ക് കടയിൽ നിന്ന് ചെറിയ പ്ലാസ്റ്റിക് കവറ് കിട്ടും. കാപ്പിയോ ഊണോ പുതിയ കറയോ അവർ തരും. ആ കവറ് ഈ മണ്ണിൻ്റെ മീതെ ഇട്ട് അല്പം മണ്ണെടുത്തിടും. കാരണം നമ്മൾ എല്ലാ കുഴിയും റെഡിയാക്കി വരുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും നടാൻ പറ്റില്ല. 10 കുഴി 10 കുഴി വീതം റെഡിയാക്കി
1: ഈ വിത്ത് നട്ടിട്ട് അതിൻ്റെ മേളിൽ ആ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്ത് അതിനുവേണ്ടി മണ്ണിട്ടിട്ട് അങ്ങനെ
2: ശക്തിയായിട്ട് നമുക്ക് മഴ പെയ്താലും മണ്ണിൻ്റെ മീതെ പുറം നനയില്ല, ബാക്കി 4 സൈഡ്. പിന്നെ ഒരു കാര്യം, ഈ 1 അടി ഒഴുത്തി വെക്കുന്നതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തൈ പൊടിച്ചതിന് ശേഷം അതിൻ്റെ തടം മൺവെട്ടി കൊണ്ട് മാറ്റണ്ട. കാരണം ഇത് ഒയ്ന്നിരിക്കുകയാണ്. വേനലാണെങ്കിൽ നമ്മൾ ഒയ്ത്തു വയ്ക്കേണ്ട ആവശ്യമില്ല, ഈ മഴ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4 സൈഡിലും തടം എടുക്കാതെ തന്നെ വളം ഇട്ട് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, നമ്മൾ പയറ് വെള്ളരിയൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം അപ്പോൾ അതിൻ്റെ പതുക്കെ ഒന്ന് പ്ലാസ്റ്റിക് എടുത്ത് നോക്കണം. കൂന പൊട്ടി വരയാണെങ്കിൽ അത് മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ 4-ൻ്റെ അന്ന് പൊടിച്ചാലും പൊടിച്ചില്ലെങ്കിലും ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണം. പാവലാണെങ്കിൽ 6 മുതൽ 7 ദിവസം വരെ പാവലും പടവലും, കാരണം അതിന് പീരീഡ് കൂടുതലാണ്.
1: അപ്പോൾ ഈ ഒരു രീതി എങ്ങനെയാണ്, നിങ്ങൾ സ്വന്തം കണ്ടുപിടിച്ചാണോ അതോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: അല്ല, നമ്മൾ സ്വന്തം കണ്ടുപിടിച്ചെന്ന് പറയാൻ സാറേ, നമുക്ക് കൃഷി ഇറക്കണ സമയത്ത് മഴയുടെ ശല്യം കൊണ്ട് അങ്ങോഞ്ഞ് വേറെ വിത്ത് പൊടിക്കും, ബാക്കി വിത്ത് പൊടിക്കില്ല. ആ കുഴി മൊത്തം 2 ആഴ്ച നമുക്ക് പാഴാണ്.

0: പിന്നെ ഒന്നേന്ന് വിത്ത് ഇടണമെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നേന്ന് ആ കുഴി വെട്ടി ഇളക്കി വിത്ത് കണ്ടെത്തി വരണം. അപ്പം നമ്മൾ ഇത്ര രീതിയിൽ കുറച്ച് ചെയ്തപ്പോഴേ നമുക്ക് യാതൊരു പ്രശ്നവും, എത്ര മഴ പെയ്താലും ഈ കുഴിയിൽ മോൾ ഭാഗം നനയില്ല, വെള്ളം താഴെ മാത്രം നിൽക്കും. പിന്നെ നമുക്കിപ്പോൾ നാളെ നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ്, ഇന്ന് നല്ല ശക്തിയായിട്ടുള്ള വേനലാണ്, നമ്മൾ നാളെ വെട്ടുന്ന സമയത്ത് ഈ വിത്തിട്ട് അല്പം വെള്ളവും കൂടെ തളിച്ചിട്ട് പ്ലാസ്റ്റിക് ഇട്ടാൽ കുഴിയിൽ എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കും,
1: ഈർപ്പം അതിൻ്റെ അകത്ത് നിൽക്കും, അതേമാതിരി നിൽക്കും. അപ്പോൾ രണ്ട് മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, മഴ ഇല്ലാത്ത സമയത്തിരി വേനലാണെങ്കിലും നമുക്കത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഈ നമ്മൾ വിത്തൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം കയ്യിൽ വെക്കുന്നതാണോ അതോ ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ, എങ്ങനെയാണ്?
0: ഇല്ല, ഹൈബ്രിഡ് ഇതുവരെ വാങ്ങിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പാവൽ വിത്തൊക്കെ നമ്മൾ ഉപയോഗിക്കും. പിന്നെ കൂടുതലും കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കും, പുതിയ ഇനങ്ങൾ പ്രീതി പാവലൊക്കെ വരുമ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും.
1: അപ്പോൾ അത് അന്വേഷിക്കുമോ ഇപ്പം ഏതാണ് പുതിയ ഇനം അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ നല്ല ഇനം ഏതാണ്, അതൊക്കെ അന്വേഷിക്കും?
0: അന്വേഷിക്കും, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കും.
1: ഈ പച്ചക്കറി വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞ മാതിരി ഒന്ന് പൊടിച്ച് വരും, അപ്പോഴും മഴയുടെ സാധ്യതകളുണ്ടല്ലോ, അപ്പം വെള്ളം കെട്ടി നിന്നാലും പ്രശ്നം വരും. അപ്പം അതൊക്കെ നിങ്ങൾ പരിപാലിക്കുകയോ?
0: തൈ പൊടിച്ചൊരു മൂന്നില പ്രായത്തിൽ തന്നെ ഈ വെള്ളം എത്ര മഴ പെയ്താലും നമ്മൾ ഒരടി ഒഴുത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് താഴെ സൈഡിൽ നിൽക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ താഴെ സൈഡ് പവന്ന് കൊടുക്കും, തടം എടുത്തു കൊടുക്കും, പിന്നെ വളമിട്ട് മണ്ണണച്ചു കൊടുക്കുമ്പോഴേ എത്ര വെള്ളം കെട്ടിയിരുന്നാലും വെള്ളം താഴോട്ട് താഴോട്ട് പിടിച്ചു പോകും.
1: വളം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോഴിവളവും?
0: കോഴിവളമുണ്ട്, ആട്ടിൻ്റെ വളമുണ്ട്. ആട്ടിൻ്റെ വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കഷ്ണം കഷ്ണമായിട്ട് കിടക്കണോണ്ട് മണ്ണിലിട്ടാൽ മണ്ണ് പെട്ടെന്ന് സെറ്റ് ആവില്ല, അപ്പം മഴ പെയ്താലും വെള്ളം പെട്ടെന്ന് അടിയിൽ അങ്ങ് പിടിക്കും.
1: ഈ രണ്ട് വളം മാത്രമാണോ ചെയ്യുന്നത്?
0: പിന്നെ ചാണകം കലക്കി ഒഴിക്കും, പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്.
1: സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്?
0: മണ്ണര കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മഴ സീസണിലെന്ന് പറഞ്ഞാൽ നമ്മൾ മൺവെട്ടി കൊണ്ട് നിലത്ത് തൊടുവില്ല, കാരണം ആ പില്ലെല്ലാം പിഴുത് നാല് സൈഡിൽ പച്ചില വളമാക്കിയിടേയുള്ളൂ. ഒരു മൂന്ന് ദിവസം ഒരിക്കൽ ആ പിഴുതെല്ലാം ഇടുന്നത് മൂന്നിൻ്റെ ഒന്ന് നോക്കും, മോൾ സൈഡ് പച്ച കാണും, ആ പച്ച എടുത്ത് തിരിച്ചിടും, അപ്പം മഞ്ഞ സൈഡ് മുകളിൽ വരും, മൊത്തം പച്ച
1: തടത്തിലിടും.
0: അത് ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കും, പുത ഇടുന്നത് പോലെ മൂട്ടിലിടൂല, ഒരു അരയടിയോ മുക്കാലടിയോ ദൂരോട്ട് മാറ്റി ഇടുകയുള്ളൂ. കാരണം ഈ പിഴുതിടുന്ന പച്ചലിക്കൊരു സ്വഭാവമുണ്ട്, അത് അഴുകൽ സ്വഭാവമാണ്. മഴയും കൂടെ ആകുമ്പോൾ അത് അഴുകും, അടുത്ത് നിൽക്കുന്ന ചെടിയും പോകും. അപ്പോൾ ചെടിയിൽ തൊടാതെ അല്പം ദൂരോട്ട് വയ്ക്കും, അല്ലെങ്കിലും വളം എടുക്കുന്ന വേര് ഒരു അരയടി ദൂരെ നിന്നേ എടുക്കുകയുള്ളൂ. ചെടിക്ക് ബലം കൊടുക്കുന്ന വേര് മാത്രമേ മൂട്ടിൽ ഇടുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം മൂട്ടിൽ വളം ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല, ദൂരെ തന്നെ ചെയ്യണം,
1: കുറച്ച് ദൂരമായിട്ട് തന്നെ ചെയ്യണം. അത് ചെടികളൊക്കെ വളർന്നു വരുമ്പം ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, കീടങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: നമുക്കിപ്പം രോഗങ്ങളും കീടങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ജൈവ വളം ചെയ്യാം. ഇപ്പോൾ സീഡോമോണസ്, അത് നമുക്ക് 20 ഗ്രാം 1 ലിറ്ററിന് കലക്കി ചെടിയിൽ അടിച്ചു കൊടുക്കാം.
1: എപ്പോഴാണ് അടിക്കാൻ തുടങ്ങുന്നത്?
0: ഒരു 4 ഇല പ്രായത്തിൽ ചെയ്യാം, രോഗങ്ങൾ ഇല്ലെങ്കിലും അത് ചെയ്യാം. കാരണം അത് രോഗങ്ങളെ ചെറുക്കേണ്ട കഴിവുണ്ട്. ഇലയുടെ അടിവശത്തിന് പമ്പിന് അടിച്ചു കൊടുക്കും, ഒരു 5 ദിവസം 7 ദിവസത്തിലൊരിക്കൽ അടിച്ചു കൊടുക്കും. പിന്നെ വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് ചെയ്യാം, വിപേറി ചെയ്യാം. ഇത് രണ്ടും ചെയ്തിട്ടും നമുക്ക് പന്തലിലെത്തുന്ന സമയത്ത് രോഗങ്ങൾ ഭയങ്കര ഒരു ശല്യം വരെയാണ്, കീടനാശിനി പ്രയോഗം ചെയ്യും. കാരണം ഒരു 5 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ വിളവൊന്നും എടുക്കാതിരുന്നാൽ മതി, 5 ദിവസം കഴിയുമ്പോൾ ആ ചെടിയിലുള്ള കീടനാശിനിയിലോ മാറും. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കേണ്ടത് കാര്യങ്ങളേ ഉള്ളൂ. ആ ചെടിയിൽ ചെന്ന് നോക്കുമ്പോൾ ചെറിയ പ്രാണികൾ വന്ന് ഇല കടിക്കുകയാണെങ്കിൽ ആ ചെടിയിൽ വിഷമില്ല, നമുക്ക് വിളവെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോകാം.
1: കീടനാശിനി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പുത്തൻ തലമുറ കീടനാശിനികളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക? പഴയത്
0: മാത്രം, നമ്മൾ പുതിയതിലോട്ട് ഇതുവരെ
1: മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ കർഷകർ ചെയ്യാറുള്ളതുണ്ടല്ലോ ഈ വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഇതൊക്കെ ചെയ്യാറുണ്ടോ?
0: പയറിന് ഏറ്റവും ബെസ്റ്റ് ആണ്, പക്ഷെ വൈകുന്നേരം നമുക്ക് അടിക്കാൻ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. കാറ്റുള്ളവ നമ്മൾ ചെയ്യാൻ പാടില്ല, പമ്പിന് സ്പ്രേ ചെയ്യാൻ പറ്റൂല, പമ്പിൽ നൂവി പോലെ ചെയ്യാൻ ഒക്കെയുള്ളൂ. കാരണം ഇവിടെ നിന്ന് അടിച്ച ദൂരെ വീഴണം, അല്ലെങ്കിൽ നമ്മളെ മുഖം എല്ലാം നേറും.
1: ഇത് ചെയ്യാറുണ്ട്?
0: ചെയ്യും.
1: ഈ ബിവേറിയ സുഡോമോണാസ് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വെക്കുമ്പം ഒത്തിരി നാൾ വെക്കാൻ പറ്റത്തില്ല, അതിന്റെ ഒരു സൂക്ഷിപ് കാലാവധി ഉണ്ടല്ലോ, അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
0: ശ്രദ്ധിക്കും. പുറത്തുനിന്ന് വളം ഡിപ്പോയിലുള്ള വാങ്ങിക്കൂല, കാർഷിക കോളേജ് തന്നെ ചെന്ന് വാങ്ങിക്കും. അപ്പം നമ്മൾ വിത്ത് വാങ്ങിക്കാൻ കർഷക കോളേജ് പോകുമ്പോൾ ഇതും കൂടെ അവിടെ നോക്കിയിട്ടാണ് വരുന്നത്, പീരീഡ് നോക്കി തന്നെ വാങ്ങിക്കും.
1: വാങ്ങിക്കത്തുള്ളൂ അല്ലേ. പിന്നെ കിണികളൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
0: പഴക്കിണി ഉപയോഗിക്കും. നമ്മൾ വളം ഡിപ്പോയിൽ പോയിട്ട് വാടിക്കുന്ന മരുന്ന് നിയോഗിക്കുമ്പോൾ അവരൊരു പച്ച കളറിലൊരു മരുന്ന് തരും, അല്ലെങ്കിൽ ഒരു ചുവപ്പ് കളർ, അത് കൊണ്ടുവന്ന് പാളയംകുടം പഴം തന്നെ വേണം, അതിനാണ് ഒരു പ്രത്യേക മണമുള്ളത്. ഒരു പേപ്പറിൽ അരിഞ്ഞ് വയ്ക്കും, അരിഞ്ഞ് വെച്ചിട്ട് 2 തരി വീതം എല്ലാ ഈ പഴത്തിൻ്റെ മുകളിലിടും, എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ചിരട്ടയിൽ എല്ലാം എടുത്ത് കമത്തി വയ്ക്കും. ഒന്നിനും മീതം ഒന്നായിട്ടല്ല, 4 സൈഡും കമത്തി വയ്ക്കും, കെണി തൂക്കുന്ന സമയത്ത് കായ്ച്ചകളെല്ലാം വീഴും. നമുക്ക് പുറമോ കെണി പുറത്തുനിന്ന് കിട്ടും, പക്ഷേ അതിൽ ആണീച്ച മാത്രമേ വീഴുള്ളൂ.
1: ഇതിലാണെങ്കിൽ എല്ലാ വരും,
0: ഇതിലെല്ലാം വീഴും. നമുക്ക് ആവശ്യം പെണ്ണീച്ച വീഴണം. പെണ്ണീച്ചയാണ് ഇതിൽ കുത്തി മുട്ടയിട്ട് വയ്ക്കുന്നത്, ആ മുട്ട വിരിഞ്ഞ് പുഴു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലെ കെണി ഇങ്ങനെ ഒരുക്കി തന്നെ വയ്ക്കും. നമുക്ക് 1 സെന്റിൽ 6 എണ്ണം 7 എണ്ണം വെച്ചാൽ മതി.
1: മഴ വരുമ്പോൾ ഇതിന്റെ മേളിലൊരു ഇത് കാണും,
0: ഒരു അടപ്പ് വയ്ക്കും. ഒരു അടപ്പ് നമ്മൾ പ്രത്യേകം മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വയ്ക്കും, ഇല്ലെങ്കിൽ നമുക്കിത് കിളികൾ വന്ന്
1: കൊത്തരുത്.
0: കൊത്തരുത്,
1: വിഷമാണല്ലോ അല്ലേ.
0: അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു ഞങ്ങൾ വെക്കും.
1: ഇപ്പൊ പച്ചക്കറി കുറച്ച് വളർന്നു വരുമ്പം പിന്നെ വളർന്നു

0: ചെയ്യാറുണ്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ?
1: പാവലും പടവലും ഒക്കെ പന്തലിലെത്തുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ പുളിപ്പിച്ച കടല പുണ്ണാക്കും ചാണകം ഇതെല്ലാം അവിടെ കലക്കി ഒഴിച്ചു കൊടുക്കും. ചെടി എത്രത്തോളം ശക്തിയിൽ വരും അത്രയ്ക്കും നമുക്ക് നല്ല കായ കിട്ടുകയും ചെയ്യും, നല്ല മുഴുപ്പും കിട്ടും. പയറൊക്കെ കായ്ച്ചു തുടങ്ങിയാൽ നമ്മൾ 5 ദിവസം 6 ദിവസത്തിൽ ഒരിക്കൽ ചെയ്താൽ നമുക്കൊരു 2.5 മാസം വിളവ് ഉറപ്പാണ്.
0: നല്ല വിളവ് കിട്ടും.
1: പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണം കഴിഞ്ഞു പോയാൽ ഒരു 2 ആഴ്ച പച്ചക്കറി വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അല്പം നേരത്തെ നമ്മൾ കൃഷി ചെയ്യും, ഓണം കൊണ്ട് തീരും. ഓണം കഴിഞ്ഞിട്ട് വരുന്ന കായകൾ നമുക്ക് വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതെല്ലാം നമ്മൾ വിത്തിന് വേണ്ടി എടുക്കും.
0: അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യും അല്ലേ?
1: ഈ
0: നമ്മൾ ചാണകവും കടലപ്പിണ്ണാക്കും എങ്ങനെയാണ് പുളിപ്പിക്കുന്നത്? ഇത് രണ്ടും മിക്സ് ചെയ്ത് 4-5 ദിവസം വെക്കും.
1: കടലപ്പിണ്ണാക്ക് ഒരു 3 ദിവസത്തിന് മുമ്പ് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലോ കുടത്തിലോ ഇട്ട് വെള്ളം വീത്തി കെട്ടി വെക്കും. ചാണകം ഫ്രഷ് ആയിട്ടുള്ള 1-2 ദിവസം പഴക്കമുള്ള ചാണകം കൊണ്ടുവന്നു ഇത് രണ്ടുപറ്റും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെടി വളർച്ച ഒരു മഞ്ഞളിപ്പിന്റെ ഒരു തോന്നണമെങ്കിൽ അല്പം യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കും.
0: ഇതിനകത്ത് നിങ്ങൾ ശർക്കര ഇടാറില്ലേ?
1: അതൊന്നുമില്ല, വേറെ ഇതൊന്നും പുറത്തുനിന്നുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്, പിന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല.
0: പിന്നെ ഈ ഫിഷ് മീനോ അതൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
1: ഇല്ല,
0: അതൊന്നും ചെയ്യാറില്ല. സ്ഥലം അധികമുണ്ട്, നമ്മുടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമായിട്ട് തോന്നിയിട്ടുണ്ട്.
1: ചെടിക്ക് നമ്മൾ പച്ചില ഒരുപാട് കൊടുക്കും, പൊതയിടും. കാരണം ഈ നമ്മൾ കൃഷി സ്ഥലത്തിന് ആവശ്യത്തിൽ അധികം കിട്ടും. പിന്നെ എനിക്ക് ചെമ്പരത്തി നട്ടിട്ടുണ്ട്, ചെമ്പരത്തിയിലെ ഇലയൊക്കെ 1/5 ഒരു വളമാണ്. ഈ മുഞ്ഞ പോലുള്ളത് എത്ര നമ്മൾ എടുത്തു മാറ്റിയാലും പോകാത്തതിന് ഈ ചെമ്പരത്തിയുടെ ചാറിൻ്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ അത് മാറിക്കിട്ടും.
0: ചെമ്പരത്തിയിലെ
1: ഇല നമ്മൾ വെള്ളത്തിയിടും, 7 ദിവസം കഴിഞ്ഞിട്ട് അതിനെ പുഴിഞ്ഞ് തോർത്തിന് അരിച്ചിട്ട് വീണ്ടും അരിപ്പിനരിച്ച് പമ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇളവി മാറാത്ത മുഞ്ഞ ഇളവി മാറും.
0: അപ്പം ചെമ്പരത്തിയുടെ ആ ഒരു ലാഭവും കൂടെ ഉണ്ടല്ലേ.
1: പിന്നെ അത് പോയിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന പച്ചിലകൾ, പൂച്ചെടി, പെരുവേല, മുരിക്കിൻ്റെത്, ഇലവ്, ഇങ്ങനെയുള്ള ഇല എല്ലാം വെള്ളത്തിയിട്ട് വച്ചിരിക്കും. കാരണം ഒരുപാട് മൂലകങ്ങൾ അതിലുണ്ട്. കളപ്പയറിൻ്റെ ഇല ഇതെല്ലാം കൂടെ ഇട്ട് വയ്ക്കും. ഈ ചാണകം കടലപ്പിണ്ണാക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൽ നിന്നും കൂടെ 2 കപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുക്കും.
0: നല്ല ശക്തി കിട്ടും ചെടികൾക്ക്,
1: നല്ല ശക്തി വരും, രോഗങ്ങളൊന്നും വരൂല.
0: ഡൊമിനിക്ക് ഈ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു, താങ്കൾ ചെമ്പരത്തി വെച്ചൊരു വേലി മാതിരി താങ്കൾ കെട്ടിയിട്ടുണ്ട്, പന്നി ശല്യം ഒഴിവായിട്ടുണ്ടെന്ന്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പോഴും അതേമാതിരി പോകുന്നുണ്ടോ?
1: അതെ, എൻ്റെ ഒരാൾ പൊക്കത്ത് നമുക്ക് വെട്ടിവിടാൻ കണക്കിന് ചെമ്പരത്തി മൊത്തം എൻ്റെ കൃഷി സ്ഥലത്ത് 4 ചെടി വേലിയായിട്ട് ഉപയോഗിക്കുകയാണ്. 4 വർഷം കൊണ്ട് പന്നി കയറുന്നില്ല, അപ്പം നമുക്ക് മരച്ചിനി കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മരച്ചിനി അങ്ങനെ കൃഷി ചെയ്ത് 1 വർഷം കൊണ്ട് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാർക്കറ്റ് കൊണ്ടുപോകാൻ മരച്ചിനി 40 രൂപ കിട്ടും, അവർ പുറത്ത് 45-50 രൂപയ്ക്ക് വിൽക്കും.
0: അപ്പോൾ ഈ ചെമ്പരത്തി നടുമ്പം പന്നി അകത്തോട്ട് വരുന്നേയില്ല, അത്
1: വരമ്പിൽ കൂടെ നടന്നു പോയാലും ഈ ചെമ്പരത്തി മറികടന്ന് ഇതുവരെ അകത്ത് കയറിയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് കുറേ പേര് പരിപാടി കേട്ട് വന്ന് ഒരുപാട് പേര് ചെമ്പരത്തി കമ്പ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി, ചെയ്തിരിക്കുന്ന രീതിയെല്ലാം കണ്ട് മനസ്സിലാക്കി കൊണ്ടുപോയി. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കയറ് കെട്ടി കറക്റ്റ് ലുമിലിനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെമ്പരത്തി താറുമാറാ വരും. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു വിടും, 5 ദിവസം 7 ദിവസം 10 ദിവസം. മഴ സമയമൊക്കെ ആണെങ്കിൽ 10 ദിവസം, അല്ലെങ്കിൽ നമുക്കൊരു 20 ദിവസത്തിലൊരിക്കൽ ഇല ഒന്ന് കോതി വിടും. ഈ ഇലയാണ് വീണ്ടും പച്ചക്കറിക്ക് വളമായിട്ട്
0: എടുക്കുന്നത്.
1: പിന്നെ പന്നി മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾ മോട്ടിക്കാൻ വന്നാലും കയറാൻ പറ്റില്ല, അത്രയ്ക്കും ചെമ്പരത്തി അങ്ങ് ഞെരുങ്ങി നിൽക്കുകയാണ്.
0: ഇത് കണ്ടിട്ട് മറ്റേ ആൾക്കാർ ഇതേമാതിരി ചെയ്യുന്നുണ്ടോ?
1: ഒരുപാട് പേര് വന്നു, ഇത് വന്ന് നോക്കി കണ്ടതിന് ശേഷം കമ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. നമ്മളവിടെ മരച്ചിന് കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് അതിശയമാണ്, കാരണം ഇതിനകത്ത് കയറണില്ലെന്ന് അറിയാം. കാരണം നമ്മൾ സോളാറിട ഷീറ്റിട എന്ത് ചെയ്താലും മരച്ചിനിയുടെ നട്ട് 3 മാസം കഴിയുന്ന സമയത്ത് ആ ഒരു കിഴങ്ങിൻ്റെ മണം അടിക്കുമ്പോഴായിരിക്കും പന്നി അതിൽ കയറിയിരിക്കും.
0: എങ്ങനെയും കയറും,
1: ഇങ്ങനെ മോളിൽ കൂടെ ഒക്കെ ചാടും. സോളാർ ഇട്ടിരുന്നാലും മോളിൽ കൂടെ ചാടും, കാരണം നമുക്കൊരു 3 വരി കമ്പി ഇടാൻ പറ്റുള്ളൂ സോളാറിൽ. പിന്നെ അത് പോയിട്ട് പകൽ കയറും, പകൽ ഈ സോളാറിൽ കറണ്ട് ഇല്ല, പകൽ സംഭരിച്ച് വെച്ചിട്ട് രാത്രിയാണ് തിരിച്ച്. അതുകൊണ്ട് സന്ധ്യയ്ക്കും വരും, ഇതിൻ്റെ കൂടെ അകത്ത് ചാടും, അതേപോലെ തിരിച്ചും പുറത്തിറങ്ങി പോകും.
0: അപ്പൊ ഈ ചെമ്പരത്തി വന്നുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഇല്ല,
1: ഇതുവരെ ഒരു ശല്യമില്ല.
0: മരച്ചീനി നല്ലപോലെ ചെയ്യുന്നുണ്ട്,
1: വിളവെടുക്കാനും തുടങ്ങി.
0: വാഴ കൃഷിയും ഉണ്ടല്ലോ താങ്കൾക്ക്?
1: ആ വാഴയുണ്ട്, ഇപ്പം കുറച്ച് യാത്രയെ നട്ടിട്ടുള്ളൂ. നേരത്തെ നമുക്ക് ശരിക്ക് യാത്ര ഉണ്ടായിരുന്നു, സ്ഥിരം വാഴയായോണ്ട് മണ്ണിന് പരിവം കിട്ടാൻ വേണ്ടി ഇപ്പം മരച്ചിന് കൃഷി ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു 2 കൃഷിയിൽ നമ്മളതിൽ ചെയ്യും, എന്നാലും ആ വാഴത്തേടെ വളമെല്ലാം ഈ മരച്ചിനിക്ക് ഒരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ വളമുണ്ട്. ഇനി ഈ മരച്ചിന് പിഴുത ഉടനെ നമ്മളവിടെ വീണ്ടും മലക്കറി കൃഷി ചെയ്യും.
0: അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വാഴ കൃഷി,
1: അത് കണ്ട് വീണ്ടും വാഴ വയ്ക്കും. ഞങ്ങൾ ഇതുവരെ രക്ഷപ്പെട്ട് പെയ്യത് മരച്ചിനിയിലാണ്, ഞാൻ മാത്രമല്ല ഒരുപാട് കർഷകർ. കാരണം നമുക്ക് കൃഷി ഇറക്കുന്ന സമയത്തുള്ള ചിലവും വിളവെടുക്കുന്ന സമയത്തുള്ള ചിലവേ ഉള്ളൂ, ഇടയ്ക്കൊന്നും ചിലവില്ല. അപ്പം നമുക്ക് ലാഭമുള്ള ഒരു കൃഷിയായിരുന്നു, ഈ പന്നി ശല്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു നഷ്ടം വന്നത്. എല്ലാ കർഷകരും വീണ്ടും തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്
0: മരച്ചീനി
1: കൃഷിയിലോട്ട്.
0: പിന്നെ നിങ്ങളുടെ ആ വിദ്യ ഉപയോഗിച്ചാൽ പന്നിയെ നമുക്ക് ഈസി ആയിട്ട്
1: മാറ്റി
0: നിർത്താനുള്ള ഒരു അവസരവും കിട്ടിയിട്ടുണ്ട്. ഡൊമിനിക് ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
1: നന്ദി.
2: ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി, തിരുവനന്തപുരം നെടുമങ്ങാട് ചീരാങ്കോടുള്ള ശ്രീ എൽ

ഡൊമിനിക്കുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീ ഡൊമിനിക്കിന്റെ ഫോൺ നമ്പർ പറയാം. 9605 1 5 7 5 1 8.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ

0: മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ളു വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ളു കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായ്കൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായ്കൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴിവളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൗകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
0: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ 1-ാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 ആഴ്ച മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കളനിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അടി അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 ആഴ്ച കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ട്.

0: ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 2 ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിൻ്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരുട്ടുക.

0: ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും വേണം. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ഫോൺ നമ്പർ 9495771178. മറ്റൊരു നമ്പർ 0487-23-71-178. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9495771178. മറ്റൊരു നമ്പർ 0487-23-71-178. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, അയർ, പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. ഫോൺ നമ്പർ 0487-23-70-726. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487-23-70-726. മണർകാട് റീജിയണൽ പൗൾട്രി ഫാമിൽ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി ഇനി പറയുന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0481-23-73-710. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0481-23-73-710. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
6: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
10: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 11 May 1998 हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
2: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%-ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു.

0: ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാൻഡാണ് 2nd സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിലടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൗകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: മായാമുദ്രകൾ

0: മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ഗ്രേസിയ ദലദ എഴുതിയ നോവൽ വനിതയും വൈദികനും, രചന ജേക്കബ് എബ്രഹാം.
2: വിലക്കപ്പെട്ട പ്രണയം തീർക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് മാനവഹൃദയങ്ങൾ ആടിയുലയാറുണ്ട്. വികാരവിചാരങ്ങളിൽ പ്രണയികൾ ഉരുകിത്തീരുന്ന അത്തരം കഥകൾ ലോകസാഹിത്യത്തിൽ വിരളമല്ല. മനുഷ്യ മനസ്സുകളുടെ നിരാശയും ദുഃഖവും പ്രണയപാപചിന്തകളും പേറുന്ന ഒരത്യപൂർവ കൃതി ഇറ്റാലിയൻ സാഹിത്യത്തിലുണ്ട്. 1926 നൊബേൽ സമ്മാനം നേടിയ ഗ്രേസിയ ദലദയുടെ വനിതയും വൈദികനും എന്ന നോവലാണത്.
3: ഇറ്റാലിയൻ ഭാഷയിൽ ലാ മാദ്രേ എന്നാണ് ഈ നോവലിന്റെ പേര്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട രചനകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന ഈ കൃതി ഗ്രേസിയ ദലദയുടെ ഏറ്റവും പ്രശസ്തമായ രചനയാണ്. ഇറ്റാലിയൻ സാഹിത്യത്തിലെ വെരിസിമോ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഗ്രേസിയ ദലദ.
2: മധ്യധരണ്യാഴിയിൽ ഇറ്റലിക്ക് തൊട്ടുകിടക്കുന്ന സർഡീനിയ ദ്വീപിൽ 1875 ഗ്രേസിയ ഭൂജാതയായത്. തന്റെ ജന്മനാടായ സർഡീനിയ ദ്വീപ് തന്നെയായിരുന്നു എഴുത്തുകാരിയുടെ എല്ലാ രചനകൾക്കും പ്രചോദനം.
3: ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രേസിയ ദലദയ്ക്ക് ലഭിച്ചിട്ടില്ല. 17 ഗ്രേസിയ എഴുതി തുടങ്ങി. ചെറുകഥകളായിരുന്നു ആദ്യകാല സൃഷ്ടികൾ. നാടോടിപ്പാട്ടുകളിലെ ഇതിവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വൈകാരിക പ്രതിപാദനങ്ങളായിരുന്നു ആ കഥകൾ. അതിനുശേഷം ഗ്രാമീണരുടെ മനസാക്ഷിയിലും മനോവികാരങ്ങളിലും പാപങ്ങളും പ്രലോഭനങ്ങളും വരുത്തിവയ്ക്കുന്ന ശോകാത്മകമായ അവസ്ഥകളായി രചനകളിലെ പ്രമേയങ്ങൾ.
2: ഏലിയാസ് പോർട്ടോലു, ഭസ്മം, വനിതയും വൈദികനും എന്നിവയാണ് ഗ്രേസിയ ദലദയുടെ പ്രധാന നോവലുകൾ. തന്റെ യൗവനകാലത്തെ അടിസ്ഥാനമാക്കി ആത്മകഥാരൂപത്തിലെഴുതിയ കുസീമ എന്ന നോവലും നിരൂപകരുടെ ശ്രദ്ധ നേടി.
3: സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകളാണ് എഴുത്തുകാരിയുടെ കൃതികളുടെ അടിത്തറ എന്ന് കാണാൻ കഴിയും. ഏക മകനെ വൈദികനാക്കാൻ ആഗ്രഹിച്ച അമ്മയ്ക്ക് യുവാവായ മകൻ പുരോഹിതനായ ശേഷം പ്രണയത്തിലേക്കും ലൈംഗിക തൃഷ്ണയിലേക്കും പോകുന്നത് കാണേണ്ടി വരുന്നതാണ് വനിതയും വൈദികനും എന്ന നോവലിന്റെ പ്രമേയം.
2: ഫാദർ പോൾ യുവാവായ വൈദികനാണ്. സാർദീനിയയിലെ മലയോര ഗ്രാമത്തിലെ ദേവാലയത്തിലേക്ക് ഫാദർ എത്തിയിട്ട് കുറച്ചു വർഷങ്ങളാകുന്നതേയുള്ളൂ. നിഷ്കളങ്കരായ ഗ്രാമീണ മനുഷ്യരുടെ ആത്മീയ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് സഭ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സെമിനാരിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷം ആദ്യത്തെ ശുശ്രൂഷക ജോലി. ഫാദർ പോളിനൊപ്പം മാതാവ് മരിയയും പള്ളിയോട് ചേർന്നുള്ള അരമനയിൽ താമസിക്കുന്നുണ്ട്.
4: ഫാദർ പോൾ ആ രാത്രിയിലും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ മുറിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അമ്മയുടേതും. അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന മകന്റെ കാലൊച്ച അവർക്ക് കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ അമ്മ ഉറങ്ങിയ ശേഷം പുറത്തേക്ക് പോകാനായിരിക്കും മകൻ ആഗ്രഹിക്കുന്നത്. അമ്മ വിളക്കണച്ചു. ഒരു കസേരയിൽ വാതിലിനോട് ചേർന്നിരുന്ന് പണിയെടുത്ത് തഴമ്പിച്ച തൻ്റെ കൈകൾ കൂട്ടിത്തിരുമി. തള്ളവിരലുകൾ ഞെരിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും അവർ കൂടുതൽ അക്ഷമയായി. മകൻ പതിവ് പോലെ വിശുദ്ധഗ്രന്ഥം വായിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യുമെന്നുള്ള തൻ്റെ പ്രതീക്ഷ വിഫലമാകുന്നതായി അവർക്ക് തോന്നി.
2: ഫാദർ പോളിന്റെ അമ്മയ്ക്ക് ഉറക്കം വന്നില്ല. ആ സ്ത്രീയുടെ മനസ്സിൽ പലവിധ ആശങ്കകൾ ഉയർന്നു. മകൻ ഈ പാതിരാവിൽ ഏതോ രോഗിയെ സന്ദർശിക്കാൻ പോയതായിരിക്കുമെന്ന് പറഞ്ഞ് അവർ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല.
3: ഇടവകയിലെത്തിയ നാൾ മുതൽ ആ യുവവൈദികൻ

0: പരിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു നയിച്ചു വന്നിരുന്നത്. ആർ എന്ന ഗ്രാമത്തിലെ ഇടവകക്കാരുടെ നന്മയ്ക്കു വേണ്ടിയായിരുന്നു ആ യുവവൈദികന്റെ ജീവിതം. എന്നാൽ പെട്ടെന്നാണ് ഇടവകയിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനാഢ്യയും സുന്ദരിയുമായ ആഗ്നസ് എന്ന യുവതിയിൽ പുരോഹിതൻ അനുരക്തനാവുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അച്ഛൻ അകപ്പെടുന്നു.
1: ഫാദർ പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ പുരോഹിതർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. ഇതിനു മുൻപ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച

0: ഫാദർ പോൾ പ്രതിനിധാനം ചെയ്യുന്ന സഭയിലെ പുരോഹിതർക്ക് വിവാഹിതരാകാൻ അനുവാദമില്ല. ഇതിനു മുൻപ് ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വികാരി ഒരു ദുർനടപ്പുകാരനായിരുന്നു. മദ്യപാനിയും സ്ത്രീലമ്പടനുമായ അച്ഛനെ സഭ പുറത്താക്കി. അച്ഛൻ ഈ കുന്നിൻ പുറത്തെ പാഴ്സനേജിൽ കിടന്നാണ് മരിച്ചത്. ആ പാതിരിയുടെ പ്രേതമാണ് തന്റെ മകനെ ദുർമാർഗത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് ഫാദർ പോളിന്റെ മാതാവ് വിശ്വസിക്കുന്നു. ദുർമരണപ്പെട്ട മുൻ പാതിരിയുടെ പ്രേതത്തെ പലപ്പോഴും അവർ പാതിരാത്രിയിൽ കണ്ടുമുട്ടാറുണ്ട്.
1: ഉയരം കുറഞ്ഞ് തടിച്ച ശരീരപ്രകൃതിയുള്ള പഴയ അച്ഛന്റെ പ്രേതത്തെ മരിയ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ ഭയപ്പെട്ടില്ല. ഇരിക്കൂ, അവൾ വികാരിയെ ഒരു സ്റ്റൂളിൽ ഇരുത്തി. പ്രേതം ഇരുന്നു. മരിയ, നിനക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്റെ കുപ്പായത്തിൽ പൂക്കൾ തുന്നി വെച്ചുകൂടെ? എന്നെ ശുശ്രൂഷിക്കാൻ സ്ത്രീകൾ ആരുമില്ല, പ്രേതം പറഞ്ഞു. അച്ഛൻ മരിച്ചുപോയതല്ലേ, പിന്നെ കുപ്പായം എന്തിന്? അവൾ തിരിച്ചു ചോദിച്ചു. പ്രേതത്തിന് ദേഷ്യം വന്നു. ഞാൻ മരിച്ചുപോയെന്ന് നിന്നോട് ആര് പറഞ്ഞു? അധികം താമസിയാതെ നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ഞാൻ അടിച്ചു പുറത്താക്കും.
0: പ്രേതദർശനത്തിൽ ഉള്ളിൽ ഭയന്നും മകനെയോർത്ത് വേവലാതിപ്പെട്ടും ആ മാതാവ് ആ രാത്രിയിൽ കണ്ണീരൊഴുക്കുമ്പോൾ ഫാദർ പോൾ തന്റെ കാമുകിയുടെ കരവലയത്തിലായിരുന്നു. എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ആരുമറിയാതെ ആ നാട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി കഴിയാമെന്ന് ആഗ്നസ് ഫാദർ പോളിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ തലമുടിയിൽ ലാളിച്ചുകൊണ്ട് അവർ ശയ്യയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ആ യുവപാതിരിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല.
2: സ്നേഹമയിയായ തന്റെ അമ്മയെ ഉപേക്ഷിക്കാനും ഗ്രാമീണരെയും ഇടവക ജനങ്ങളെയും ഉപേക്ഷിക്കാനും അയാൾക്ക് മനസ്സു വന്നില്ല. പക്ഷേ കാമുകിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനും കഴിയില്ല. അച്ഛൻ ധർമ്മസങ്കടത്തിലായി. അവളുടെ സവിധത്തിൽ നിന്നും അയാൾ ഇറങ്ങി നടന്നു.
1: അച്ഛൻ മേടയുടെ മുമ്പിലെത്തി. വാതിൽ തുറന്ന ഉടനെ ഒരു നേരിയ പ്രകാശധാര അടുക്കളയിൽ നിന്നും പൂമുഖത്തേക്ക് വീണുകിടക്കുന്നത് കണ്ടു. അമ്മ ഉറങ്ങാതെ കാത്തിരിക്കുന്നു. പോൾ, നീ എവിടെയായിരുന്നു? അമ്മ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ ഒരു രോഗിയുടെ അടുത്തായിരുന്നു. അമ്മയുടെ മുഖത്ത് വ്യസനം നിറഞ്ഞു. നീ എവിടെയായിരുന്നുവെന്ന് എനിക്കറിയാം. പല രാത്രികളായി നീ പുറത്തു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. മകനെ, നീ ചെയ്യുന്നത് എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. ഫാദർ പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മരണത്തെപ്പോലെ വിളറി. അച്ഛൻ തന്റെ കിടപ്പുമുറിയിലേക്ക് ഹൃദയവേദനയോടെ കടന്നുപോയി.
0: തന്റെ എല്ലാമെല്ലാമായ മാതാവ് കുറ്റപ്പെടുത്തിയതോടെ ഫാദർ പോൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ആഗ്നസിനെ മറക്കുക, ഈ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കുക, തന്റെ പരിശുദ്ധി വീണ്ടെടുക്കുക. ഈ മലമ്പ്രദേശ ഗ്രാമത്തിലെ ഇടവകക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കി ശാന്തനായി കഴിയുക. ആ ദൃഢനിശ്ചയത്തോടെ വൈദികൻ പിറ്റേന്ന് ദേവാലയത്തിലെത്തി.
2: പള്ളിയിലേക്ക് പോകുന്നതിനു മുൻപ് ഫാദർ പോൾ ഒരു കത്തെഴുതി തന്റെ മാതാവിനെ ഏൽപ്പിച്ചു. ആഗ്നസിനായിരുന്നു ആ കത്ത്. കണ്ണീരിൽ കുതിർന്ന കടലാസ്. പുലർച്ചെയാണ് ഉറക്കം കിട്ടാതെ കിടന്ന ഫാദർ ആ കത്ത് എഴുതിയത്. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു.
1: ദയവായി എന്നെ കാത്തിരിക്കരുത്. വഞ്ചനയുടെ വലയിലാണ് നാം കുടുങ്ങിയത്. ആഴത്തിലേക്ക് താഴാതിരിക്കണമെങ്കിൽ അതിന്റെ കണ്ണികൾ മുറിച്ച് രക്ഷപ്പെടണം. മേലിൽ ഞാൻ ഭവതിയുടെ അടുത്ത് വരികയല്ല. എന്നെ മറക്കുക. എനിക്ക് കത്തെഴുതുകയോ എന്നെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്.
0: ഫാദർ പോളിന്റെ കത്തുമായി മാതാവ് മകന്റെ പ്രണയഭാജനത്തിന്റെ വീട്ടിലേക്ക് യാത്രയായി. ആ വലിയ ബംഗ്ലാവിൽ ആഗ്നസും വേലക്കാരിയും മാത്രമേയുള്ളൂ. യുവതിയെ കണ്ടു, കത്തുകൊടുത്തു. അവളത് വായിക്കുകയും മുഖം പൊത്തി കരയുകയും ചെയ്തുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. തന്റെ മകന് വിവാഹം കഴിക്കാൻ സഭ അനുവദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാതാവ് വിചാരിച്ചു. അവർ ഹൃദയവേദനയോടെ തിരികെ നടന്നു.

0: താഴ്വാരത്ത് നിന്ന് വൃദ്ധന്മാരും വൃദ്ധകളും ആരാധനയ്ക്കായി ദേവാലയത്തിലെത്തും. അന്തിയോക്കസ് എന്ന കൗമാരക്കാരനാണ് അച്ഛൻ്റെ സഹായി. കപ്യാരായും അൾത്താരബാലനായും പൗരോഹിത്യത്തിനായി ഫാദർ പോളിൻ്റെ കീഴിൽ അഭ്യസിക്കുന്ന അവൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു മുതിർന്ന പുരുഷന്റെ ഉറച്ച ആത്മവിശ്വാസമുണ്ട് അവന്. വൈദികനാവുക എന്നതാണ് അന്തിയോക്കസിന്റെ ലക്ഷ്യം.
1: കത്തെഴുതി തന്റെ കാമുകിക്ക് നൽകി അവളെ മറക്കാൻ മനസ്സിനെ പഠിപ്പിച്ച ശേഷം ഫാദർ പോൾ ദേവാലയ ശുശ്രൂഷയിലും ഇടവക ജനങ്ങളുടെ ആത്മീയ ജീവിതത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. വനത്തിന് സമീപമുള്ള കുന്നിൻ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ ഒരു വൃദ്ധന് അന്ത്യശുശ്രൂഷ നൽകുന്നതിലാവുന്നു പിന്നീട് അച്ഛൻ്റെ ശ്രദ്ധ. പക്ഷേ ഉള്ളിലിപ്പോഴും ആഗ്നസുണ്ട്. പ്രിയതമയുടെ സവിധത്തിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ താനെടുത്തിരിക്കുന്ന കഠിനമായ ശപഥം അതിൽ നിന്നും വൈദികനെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൊച്ചമ്മയ്ക്ക് സുഖമില്ല എന്ന സന്ദേശവുമായി ആഗ്നസിൻ്റെ വേലക്കാരി വരുന്നതോടെ വൈദികൻ ആകെ പ്രതിസന്ധിയിലാകുന്നു.
2: ഒടുവിൽ ഫാദർ പോൾ അസുഖബാധിതയായ തന്റെ പ്രിയതമയുടെ സവിധത്തിലേക്ക് ചെന്നു. നിങ്ങൾ എന്തിനു വന്നു? നിനക്ക് സുഖമില്ലെന്ന് കേട്ടു. മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടികൾ മാടി ഒതുക്കി അവൾ നീണ്ടു നിവർന്ന് കിടന്നു. എനിക്ക് പൂർണ്ണ സുഖം തന്നെ. ഞാൻ നിങ്ങൾക്ക് ആളയച്ചില്ലല്ലോ. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് എന്തിനിത് ചെയ്തു? ആഗ്നസ് ഏങ്ങിയേങ്ങി കരയാൻ തുടങ്ങി. ഫാദർ പോൾ ഭയപ്പെട്ടു. പോൾ കൈപിടിച്ച് മുമ്പ് തങ്ങൾ ഇരിക്കാറുള്ള മഞ്ചത്തിലേക്ക് അവളെ നയിച്ചു. അവളുടെ മുഖം വിറകൊണ്ടു. ഫാദർ പോൾ ആ ചുണ്ടുകളിൽ ചുംബിച്ചു. അത് പ്രേമത്തിന്റെ നിഷേധിക്കാൻ കഴിയാത്ത മുഖമായിരുന്നു.
1: ആഗ്നസുമായി പുനഃസമാഗമം നടന്നതോടെ ഫാദർ പോളിന്റെ മനസ്സ് വീണ്ടും സംഘർഷഭരിതമാകുന്നുണ്ട്. വീണ്ടും ഒളിച്ചോടാമെന്ന പോംവഴി ആഗ്നസ് പറയുന്നുവെങ്കിലും യുവവൈദികന് അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ദൈവം തന്നെ പരീക്ഷിക്കുകയാണെന്ന് ഫാദർ സ്വയം തിരിച്ചറിയുന്നു. ആ വീട്ടിൽ നിന്നും കാമുകിയെ വേദനിപ്പിക്കും വിധം പിരിയാമെന്ന് പറഞ്ഞ ശേഷം അച്ഛൻ പള്ളിമേടയിലെത്തുന്നു. പക്ഷേ ബലിപീഠത്തിന് മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാന നടത്തുവാൻ താൻ അശക്തനാണെന്ന് അച്ഛന് തോന്നി. തൻ്റെ ഇടവകക്കാരി എന്ന നിലയിൽ അസുഖബാധിതയായ ഒരു സ്ത്രീയെ താൻ സന്ദർശിക്കാൻ പോയി എന്നതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ലെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു.
2: സാവധാനം ഫാദർ പോളിനെ തളർച്ച കീഴടക്കി. ജനാലയ്ക്കപ്പുറത്ത് ഇണയെ തേടുന്ന പ്രാവിന്റെ കരച്ചിൽ തുടർച്ചയായി കേട്ടു. അത് നിലാവ് കൊണ്ട് വിളറിയ രാത്രിയുടെ വിലാപമാണെന്ന് വൈദികന് തോന്നി. ആ കരയുന്നത് താൻ തന്നെയാണെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. ഭയവും സങ്കടവും തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി.
1: ഈ ദേവാലയം ഉൾപ്പെടെ ഗ്രാമവാസികളെ സംരക്ഷിക്കുന്നത് ഗാർഡ് എന്ന് നോവലിൽ പരാമർശിക്കുന്ന കാവൽക്കാരനാണ്. ഒരു തടിയൻ നായയുടെ ചങ്ങലയിൽ പിടിച്ച് അയാൾ ഗ്രാമത്തിലൂടെ നടക്കും. ഫാദർ പോളിനെ കാണാനും അയാളെത്താറുണ്ട്. ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുന്ന രണ്ട് അധികാരമുള്ളവർ എന്ന വിധത്തിൽ ഗാർഡ് അച്ഛനെ ഉപദേശിക്കാറുണ്ട്. ഫാദർ പോൾ അന്ത്യകുർബാന നൽകിയ വനത്തിനടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നായാടിയായ വൃദ്ധൻ മരിച്ച വിവരം അയാൾ അച്ഛനെ അറിയിക്കുന്നു.
0: ഇതിനിടയിൽ പഴയ പള്ളിവികാരിയുടെ പ്രേതത്തെ പല രാത്രികളിലും ഫാദർ പോളിന്റെ മാതാവിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. നിന്നെയും നിന്റെ മകനെയും ഈ പള്ളിയിൽ നിന്നും ചവിട്ടി പുറത്താക്കും, അതാണ് തന്റെ ലക്ഷ്യമെന്ന് വികാരിയുടെ പ്രേതം മാതാവിനോട് പറയുന്നു. കണ്ണീർ വാർത്തുകൊണ്ട് ആ അമ്മ തന്റെ കഠിനമായ ജീവിതം ഓർക്കുന്നു. അവർ ഗ്രാമീണ യുവതിയായിരുന്ന സമയത്ത് ഒരു മില്ല് ഉടമസ്ഥൻ അവരെ

0: ലൈംഗികമായി ഉപദ്രവിക്കുകയുണ്ടായി. പക്ഷേ വിധിവശാൽ അയാളെ തന്നെ അവർക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. മകൻ ജനിച്ച ശേഷം മില്ലുകാരൻ അവരെ ഉപേക്ഷിച്ചു. മകനെയും കൊണ്ട് മരിയ വല്ലാതെ ബുദ്ധിമുട്ടി, പല തൊഴിലുകൾ ചെയ്തു. അത്യന്തം ദയാലുവായ ഒരു ബാലനായി പോൾ വളർന്നുവന്നു. ഒരിക്കൽ കൗമാരക്കാരനായ പോളിനെ കണ്ട മെത്രാൻ മരിയയുടെ കഷ്ടപ്പാട് കണ്ട് ദയവ് തോന്നി കൗമാരക്കാരനെ സെമിനാരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ മെത്രാന്റെ ശിക്ഷണത്തിലാണ് അവൻ വൈദികനായി ആർ എന്ന ഗ്രാമത്തിലേക്ക് ദൈവവേലയ്ക്കായി എത്തുന്നത്.
1: ഫാദർ പോളിന് കീഴിൽ വൈദികനാകാൻ പരിശീലിക്കുന്ന കൗമാരക്കാരനായ അന്തിയോക്കസിന്റെ വീട്ടിൽ അച്ഛൻ ഭവന സന്ദർശനത്തിനായി ഇതിനിടയിൽ പോകുന്നുണ്ട്. അന്തിയോക്കസിന്റെ ദുർമാർഗിയായ അമ്മ ഫാദർ പോളിനെ വശീകരിക്കാനും മദ്യം നൽകി പ്രലോഭിപ്പിക്കാനും ശ്രമിക്കുന്നു. ഒരുവേള ആ പ്രലോഭനത്തിന് വശമ്മതനായാലോ എന്നാലോചിക്കുമ്പോഴും ഫാദർ തികഞ്ഞ മനഃശക്തിയോടെ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. സ്ത്രീകളുടെ പ്രലോഭനങ്ങളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ ഇനിയും കഴിയാത്തതിനെക്കുറിച്ച് ഫാദർ സങ്കടത്തോടെ ആലോചിക്കുന്നു.
2: കുംഭസാര കൂടിനുള്ളിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഏതാണ്ട് ശാന്തനായി. ഒരു ശവകുടീരത്തിനുള്ളിൽപ്പെട്ട അനുഭവം, തന്നെ ആരും കാണുകയില്ലെന്നും തനിക്കെല്ലാവരെയും കാണാൻ കഴിയുമെന്ന ചിന്തയും ഫാദർ പോളിനുണ്ടായി. ദേവാലയത്തിനുള്ളിലെ ബെഞ്ചുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുടെ ചെറിയ നെടുവീർപ്പുകളും ശ്വാസോച്ഛ്വാസവും അച്ഛൻ കേട്ടു. അവരുടെ മനോഹരമായ വസ്ത്രങ്ങളിലും തലമുടിയിലും പുരട്ടിയിരുന്ന സുഗന്ധ തൈലങ്ങളുടെ ഗന്ധം തന്റെ അസ്വസ്ഥതകളിൽ കൂടിക്കലർന്ന് വല്ലാത്ത ഒരുതരം വികാര ആവേശത്തിലേക്ക് തന്നെ നയിക്കുന്നതായി ഫാദർ പോളിന് തോന്നി.
1: പഴയ പള്ളി വികാരിയുടെ പ്രേതവുമായുള്ള സംഭാഷണങ്ങളിൽ നിന്നും തന്റെ മകൻ ദുർമാർഗങ്ങളിലേക്ക് വീണുപോയതായി മരിയ തിരിച്ചറിയുകയാണ്. പരിശുദ്ധമായ ഒരു മാനസിക നില ഒരു പള്ളി വികാരിക്ക് അത്യന്താപേക്ഷിതമാണ്. ആഗ്നസ് എന്ന യുവതി തന്റെ മകന്റെ ആത്മാവിനെയും ശരീരത്തെയും സ്വന്തമാക്കിയെന്ന് ആ മാതാവ് ഞെട്ടലോടെ തിരിച്ചറിയുന്നു.
0: ഉറക്കം നഷ്ടപ്പെട്ട നിരവധി രാത്രികളുടെ പരിണത ഫലമെന്ന വണ്ണം ഫാദർ പോൾ അറിയാതെ മാതാവ് രോഗിയായി മാറി. പ്രേതവിചാരണയുടെ ഫലമായി തനിക്ക് സംഭവിച്ച രോഗാവസ്ഥ മകനിൽ നിന്നും മരിയ മറച്ചുവെക്കുന്നു.
1: പതിവ് പോലെ ഒരു ഞായറാഴ്ച വന്നെത്തി. വിശുദ്ധ കുർബാനയ്ക്കായി ഇടവകക്കാർ ആരാധനാലയത്തിലെത്തി. ഫാദർ പോൾ പള്ളിയിലെത്തി ആരാധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കി തുടങ്ങി. എങ്കിലും ആഗ്നസ് ഇന്ന് പള്ളിയിൽ വരുമോ എന്ന ചിന്ത പുരോഹിതന്റെ ഉള്ളിൽ ഉയർന്നു. തനിക്ക് പൂർണ്ണ സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയുകയില്ല എന്ന സത്യം ഫാദർ പോൾ ഹൃദയവേദനയോടെ തിരിച്ചറിഞ്ഞു.
2: യഥാർത്ഥത്തിൽ കറുത്ത ഉടുപ്പും ആനക്കൊമ്പ് പോലെ വെളുത്ത മുഖത്ത് മൂടുപടവും അണിഞ്ഞ് ആഗ്നസ് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ പ്രാർത്ഥനാ പുസ്തകത്തിൽ തന്നെ പതിച്ചിരുന്നുവെങ്കിലും അതിന്റെ പേജുകളൊന്നും അവൾ മറിച്ചിരുന്നില്ല. പൂജാവേദിയിൽ ഫാദർ പോൾ എല്ലാം നോക്കിക്കണ്ടു. ഭീതിയുടെ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞ് താൻ മോഹാലസ്യപ്പെട്ടു പോകുമെന്ന് അച്ഛന് തോന്നി.
1: ആഗ്നസും വേലക്കാരിയും ഇരിക്കുന്നതിന് തൊട്ടു പിന്നിലായി ദേവാലയത്തിൽ ആരാധനയ്ക്കായി എത്തിയ ഫാദർ പോളിന്റെ മാതാവും ഇരിക്കുന്നുണ്ടായിരുന്നു. അത്യന്തം ദുഃഖിതയും ക്ഷീണിതയുമായിരുന്നു അവർ. തന്റെ മകന്റെ പ്രണയഭാചനത്തെ പള്ളിക്കുള്ളിൽ കണ്ടതോടെ അവർ വീണ്ടും പരിക്ഷീണയായി. പതിവിനു വിരുദ്ധമായി മകന്റെ ശുശ്രൂഷകൾക്ക് ഒരു ശക്തിയില്ലെന്ന് അവർക്ക് തോന്നി. പാതിരിയുടെ പ്രേതം പറഞ്ഞതുപോലെ സർവനാശത്തിൽ തന്റെ മകൻ എത്തിയിരിക്കുന്നതായി മരിയ തിരിച്ചറിഞ്ഞു.
2: ആഗ്നസിന്റെ വേലക്കാരി, കൊച്ചമ്മയുടെ വിളറിയ മുഖം കുർബാന സമയത്ത് അച്ഛന്റെ അമ്മ മുട്ടുകുത്തിയിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് കണ്ടു. ആ അമ്മ അതിഭയങ്കരമായ സങ്കടത്തിലാണെന്ന് വേലക്കാരിക്ക് മനസ്സിലായി. അവരുടെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു, തോളുകൾ ഭിത്തിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ആഗ്നസിന്റെയും വേലക്കാരിയുടെയും നോട്ടം കണ്ട്

0: അമ്മയുടെ സമീപമിരുന്ന ഒരു സ്ത്രീ അവരുടെ മുഖം പിടിച്ചുയർത്താൻ നോക്കി. അവരുടെ മിഴികൾ മുകളിലേക്ക് തള്ളി പകുതി അടഞ്ഞിരുന്നു. അവരെ താങ്ങിയിരുന്ന സ്ത്രീയുടെ തോളിലേക്ക് ഫാദർ പോളിന്റെ മാതാവ് ചരിഞ്ഞു വീണു. മരിച്ചു, മരിച്ചു, ആ സ്ത്രീ നിലവിളിച്ചു.
1: ഫാദർ പോളിന്റെ മാതാവ് മരിച്ച വിവരം അച്ഛനോട് ഒരു വൃദ്ധൻ ചെന്നു പറഞ്ഞു. വൈദികനും സഹായിയായ അന്തിയോക്കസും പള്ളിക്കകത്ത് സങ്കീർത്തിയിൽ നിൽക്കുകയായിരുന്നു. പള്ളിയിൽ ഇടവക ജനങ്ങൾ വിലപിച്ചു. അവർക്കിടയിലൂടെ ഫാദർ പോൾ അമ്മയുടെ സവിധത്തിലെത്തി. അമ്മേ, അമ്മേ, ഫാദർ വിളിച്ചു. ആ മുഖം മരവിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞു പോവാതിരിക്കാനായി ശ്രമിച്ചുകൊണ്ട് ആ യുവവൈദികൻ തൻ്റെ മാതാവിൻ്റെ ശിരസ് മടിയിൽ വച്ചിരുന്നു. സംഭ്രാന്തരായ ഇടവക ജനങ്ങൾക്കിടയിൽ നിന്ന് തൻ്റെ നേരെ നോക്കുന്ന ആഗ്നസിൻ്റെ ദുഃഖാർത്ഥമായ മുഖം ഫാദർ പോൾ കാണുന്നതോടെ നോവൽ അവസാനിക്കുന്നു.
2: വിശ്വസാഹിത്യത്തിലെ ഒരു മികച്ച കൃതിയായി അംഗീകരിക്കപ്പെടുന്ന ഗ്രേസ്യ ദലതയുടെ ലാ മാദ്രെ എന്ന ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മികച്ച വിവർത്തകനായ മാത്യു ലൂക്കാണ്. സാത്താന്റെ പ്രേരണമൂലമുണ്ടാകുന്നതാണോ വികാരങ്ങൾ? വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദുർബലരായ മനുഷ്യരുടെ ആന്തരിക സംഘർഷങ്ങളാണ് വനിതയും വൈദികനും എന്ന നോവൽ പ്രതിഫലിപ്പിക്കുന്നത്.
1: പശ്ചാത്തലമൊരുക്കിയ ശേഷം തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക വികാരങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശകലനം ചെയ്യുന്നു. ലാ മാദ്രെ എന്ന ഈ ക്ലാസിക് കൃതിയിൽ സാർഡീനിയൻ മലയോര പ്രദേശത്തെ അപരിഷ്കൃതരെങ്കിലും ഈശ്വരവിശ്വാസികളായ ഗ്രാമീണ മനുഷ്യരുടെ വൈരുദ്ധ്യാത്മകമായ വികാരാഭിനിവേശങ്ങളെ ഗ്രേസ്യ ദലത വായനക്കാരുടെ മുൻപിൽ സമർത്ഥമായി അവതരിപ്പിക്കുന്നു.
2: ഫാദർ പോൾ എന്ന യുവവൈദികന്റെ പാപപുണ്യ സംഘർഷങ്ങളാണ് ഈ നോവലിന്റെ കേന്ദ്രപ്രമേയം. വൈദികന്റെ മാതാവായ മരിയ, പള്ളിയിലെ മുൻ പുരോഹിതന്റെ പ്രേതം, കാമുകിയായ ആഗ്നസ്, കൗമാരക്കാരനായ കപ്യാർ അന്തിയോക്കസ്, ഗ്രാമത്തിന്റെ കാവൽക്കാരനായ ഗാർഡ് എന്നിവരെല്ലാം വായനക്കാരുടെ മുൻപിൽ മിഴിവുള്ള കഥാപാത്രങ്ങളായി നിൽക്കുന്നു.
1: നൈസർഗികമായ മാനുഷിക വികാരങ്ങൾ എത്രമാത്രം സാഹചര്യങ്ങൾക്ക് വിധേയമായി അടിച്ചമർത്തിവെച്ചാലും അത് ശക്തമായി പുറത്തുവരും എന്ന സത്യമാണ് നോവൽ തുറന്നുകാട്ടുന്നത്. ലൈംഗികതയുടെ പാപപുണ്യ സംഘട്ടനങ്ങളും മനുഷ്യമനസ്സിന്റെ നിലവിളികളും ഈ നോവലിൽ നിന്നും ഉയരുന്നു.
2: ഇറ്റാലിയൻ സാഹിത്യത്തിന് പ്രൗഢമായ നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത ഗ്രേസ്യ ദലത ലോകസാഹിത്യത്തിലെ ഒരു അപൂർവ പ്രതിഭയാണെന്ന് നിസ്സംശയം പറയാം. വൈകാരികതയുടെ ആഴങ്ങളിൽ നിന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്ന ഈ നോവൽ ഒരു ക്ലാസിക് ആണെന്നതിൽ സംശയമില്ല.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ഗ്രേസ്യ ദലത എഴുതിയ നോവൽ വനിതയും വൈദികനും. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
5: ഹലോ ഡോക്ടർ,
1: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, മെയ് 6 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു.

0: മാറുകയാണ്. ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരൻറ്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരൻ്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും എം ജി കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. സ്വാഗതം മാഡം. ഇപ്പോൾ കുടുംബം എന്നതൊരു ടീമാണല്ലോ. അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർ എല്ലാ കാര്യവും അയ്യോ അത് എൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷൻ്റെ കുടുംബനാഥൻ്റെ അയാളും ഈ 9 മാസം കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛൻ്റെ റോളിലോട്ട് ആ വ്യക്തിയും വളർന്നു വരേണ്ടതുണ്ട്. പിന്നെ അതിന് ചുറ്റും നിൽക്കുന്ന അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞ കുറച്ച് പേര്. പക്ഷേ എത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
0: മാഡം, നമുക്ക് ഒരു കോൾ ഉണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ വരാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് അച്ഛനും രാജീവനാണ്.
0: എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ.
2: ഓക്കെ,
0: സംസാരിച്ചോളൂ.
1: ഹലോ, പറഞ്ഞോളൂ.
2: ഞാൻ ചോദിക്കാൻ കാണിച്ചു പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മൾ കൃഷിയിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
1: അതെ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം, പരിപാലനം, ശ്രദ്ധ, കെയർ ആദ്യം ഇപ്പോഴത്തെ കൃഷിയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5 പത്തോ അല്ലെങ്കിൽ 10 15 കുട്ടികളെയൊക്കെ നോക്കുന്ന കൃഷികൾ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഇതല്ലാതെ മറ്റു രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകുന്ന ഒരു അവസരമാണിപ്പോ. അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇങ്ങനെ ഇതിലാക്കിയിട്ട് പോകുന്നു. ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മില് മാഡം എങ്ങനെ കാണുന്നു? അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടോ?
1: അല്ല,
2: അതാണ് അറിയുന്നത്.
1: ഓക്കെ, താങ്കൾ ചോദിച്ചല്ലേ പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയിൽ 1 വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. 2, കുടുംബത്തിലെ മറ്റ് മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിൻ്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന്

0: സഹായിക്കാം, അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു മുമ്മൂന്ന് മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരൻസിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു സെർവന്റിൻ്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്നതിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റേത് വീട്ടിൽ ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടെ അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അത് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാർ കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപഴകൽ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പം നമ്മളങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ, കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. നമ്മൾ ഒരു ഒരിക്കലും ഒരു കുറ്റബോധത്തോടു കൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റൂല. സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൃഷിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷിന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, കാരണം സാഹചര്യം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരന്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
0: എനിക്ക് രണ്ട് മക്കളാണുള്ളത്, മുതിർന്ന രണ്ട് മക്കൾ. ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ പെർഫെക്റ്റ് കുട്ടി ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്, ഒരു കുറ്റബോധം വേണ്ട. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ 100% ഒന്നും നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല, കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ലൈഫിൽ എന്താണ്? പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്സ്. പ്രത്യേകിച്ച് നിങ്ങളെ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്? ഒരു കറക്റ്റ് ടൈമിലൊന്നുമല്ല അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 വർക്ക് തുടങ്ങി 2 3 തീരും, ചിലർ ഉച്ചയ്ക്ക് 1 തുടങ്ങി രാത്രി 10 തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്.

0: അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയും വിഷമിക്കാനേ ഇല്ല.
1: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്തേ.
2: പുതിയ തലമുറ എന്ന് പറയുമ്പോൾ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചുനാള് കഴിയുമ്പോൾ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തം തള്ളയും തന്തിയനെയൊക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
0: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആ കുട്ടിയോട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവർ മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു പി ടി എ മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചർ രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാർ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ തലമിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ പി ടി എ മീറ്റിങ്ങിന് പോകാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും അവർ തന്നെ പോകണം. പോയി വായന കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട, ഒരു മാതൃസ്നേഹം ഒഴുകുന്നുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും. അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും. പക്ഷേ ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പോൾ തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി. ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പളിനടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറയുന്നത്, ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടി പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേ ഇല്ല. പഴയ കാലത്ത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്, ഇല്ലേ ഇല്ല. ഇന്നങ്ങനെയല്ല, അച്ഛൻ വഴക്കു പറയില്ല, അമ്മ വഴക്കു പറയില്ല, അപ്പൂപ്പിനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, എല്ലാ പാരൻസും പറയുന്നത് എൻ്റെ മോൻ മിടുക്കനാണ്, എൻ്റെ മോള് മിടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കൾ മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ച് പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ രണ്ട് മൂന്ന് സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പോൾ അവർ വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇതും കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനൊക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. ആ 1 മണിക്കൂർ അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടിച്ചുരുള് പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? ഞാൻ പറഞ്ഞല്ലോ, വളർത്തുദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹം കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. അപ്പം തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ

0: പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടിയെടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക, മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്, മോൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പം അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്കെ ചീത്തയൊക്കെ പറഞ്ഞ് രണ്ടടിയൊക്കെ പൊട്ടിക്കും, അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. ഇപ്പം അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞാൽ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞുവാവ വളരുന്നത്. പിന്നെ കുട്ടി ഇപ്പം എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും, കുഞ്ഞുങ്ങൾക്കൊരു പ്രൈവസി ഇല്ല. കുഞ്ഞ് മൂത്രമൊഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പോൾ എല്ലാവരും അത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ, വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത് ഓ ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കും, അതങ്ങ് നിർത്തും. ഇത് അതിന് പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും, കാലം മാറി ഈ രക്ഷിതാക്കളുടെ മുഖത്തെ ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുന്നു നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം, അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ഗാഡ്ജെറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലൻ്റാകും. അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടുകൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട് പാലുകാച്ചിൽ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടുകയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്, പക്ഷെ ചെടി മേടിച്ച് വെച്ചവൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദയവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് അച്ഛൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരം.
1: ആ, സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
2: എന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്തെങ്കിലും 5-6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം 15 വയസ്സ് കഴിയുമ്പോൾ ഒരു ദോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക്?
0: തീർച്ചയായിട്ടും.
2: അതായത് മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് മാതാപിതാക്കൾ പറയാതെ എന്റെ ഒരു ഉപദേശം. എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായമായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. താങ്കൾക്ക് എത്ര പ്രായമാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x2

0: 12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈലിൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോവും. എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
1: അഭിപ്രായം പലയിടത്തും ചെല്ലുമ്പോഴും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും, എന്നാലും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, ബാൻ ചെയ്ത് കൊടുക്കരുത്, പല പലയിടത്തും ചെന്ന് പറയും. ഇഷ്ടപ്പെടത്തില്ല,
0: നമ്മളിത് പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാല് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവർ സ്വന്തം അച്ഛനെ വിളിക്കുക, 5 വയസ്സുള്ള കുട്ടി. അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാൾ എൻ്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എന്നെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
1: സത്യം പറഞ്ഞാൽ 15 വയസ്സ് വരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു ഉപദേശം.
0: അതെ, പക്ഷേ കോവിഡ് വന്നതോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ, പഠനം മൊബൈലിൽ കൂടിയേ. തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെന്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത് വിദ്യാഭ്യാസ, അതെ തീർച്ചയായിട്ടും ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാര് ടീച്ചേഴ്സും ചേർന്ന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിന്റ് ആയിട്ടുള്ള എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
1: ബീച്ചിലൊക്കെ ചെല്ലാൻ വേണ്ടി വൈഫൈയുടെ കീഴിൽ ഇരുന്നിട്ടേ ഈ പിള്ളേർ മൊബൈൽ വേണം. പക്ഷെ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സമെടുത്ത് പോകും അത് കാണുമ്പോൾ.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാല് നമ്മളെ പറയും സോഷ്യൽ പോലീസിങ് ആണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു ഇപ്പൊ എൻ്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും, ഓ അങ്ങേരുടെ മകൾ ചീത്തയായത്, മക്കൾ ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല. ഇപ്പോഴത്തെ കൂട്ടുകാർ, കൂട്ടുകെട്ട്, സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്, ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യോ. പൈസ ഉള്ളവര് പൊതുവെ അതങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികം ഉള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും, കൊച്ചു കുട്ടികൾ തൊട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം. രക്ഷിതാക്കൾ നിസ്സഹായരാണ്, അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. സ്കൂൾ തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്. കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
2: ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവരസാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല, പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
2: മാതൃത്വത്തെയും പാരന്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരന്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല.

0: അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് MS ആശ. May 6 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കുക ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. രാജു ജേക്കബ് സംസാരിക്കുന്നു.

ഇന്നു രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കൂലിയക്കോട്.

സമയം 8 മണി കഴിഞ്ഞ് 29:45. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച്

0: സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചു പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിൻ്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിൻ്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവൻ്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പശ്ചിമേഷ്യൻ സംഘർഷം ഈ ദശകം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ വഡോദരയിൽ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൗകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൗകര്യവും കാർ പോളിങ്ങും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും

0: ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നതൊഴിവാക്കി വിദേശ നാണയ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൗപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്നും പെട്രോളിയം മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഖാരിഫ് സീസണ് വേണ്ടി വരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126-അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നാളെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശം. ടൗണിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര കൂത്താളി മേഖലകളിൽ കാറ്റിൽ മരം വീണ 3 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകളുണ്ടായി. ഫയർഫോഴ്സ് തടസ്സങ്ങൾ നീക്കം ചെയ്തു. നാദാപുരത്ത് മഴയിലും കാറ്റിലും 5 ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിലും വൈദ്യുത പോസ്റ്റിലും മരം വീണു. കല്ലാച്ചി ടൗണിലും വെള്ളക്കെട്ടുണ്ടായി. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് 12-ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40:05. ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ രാവിലെ 10:30 തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗ് നടത്തുന്നു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ കമ്മീഷൻ ലഭിച്ച ഹർജികൾ പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കും. തിരുവനന്തപുരം മുട്ടടയിൽ പ്രവർത്തിക്കുന്ന IHRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആൻഡ് സ്കിൽസിൽ ഈ മാസം ആരംഭിക്കുന്ന UGC നെറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മലയാളം, ഇക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പേപ്പർ 2 പരിശീലനം നൽകുന്നത്. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ

മൂന്ന് ആറ് എട്ട് എട്ട് രണ്ട് മൂന്ന് എട്ട് ഒൻപത്. മറ്റൊരു നമ്പർ 9495060317. മറ്റൊരു നമ്പർ 04712660512. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 81368823 89. മറ്റൊരു നമ്പർ 9495060317. മറ്റൊരു നമ്പർ 04712660512. കേരള കർഷക തൊഴിലക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ

0: 6 0 5 1 2. കേരള കർഷക തൊഴിലക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. നാളെ കാറളം, ഈ മാസം 14-ാം തീയതി വേലൂർ, ഈ മാസം 16-ാം തീയതി ചൊവ്വന്നൂർ. സേവന വാർത്തകൾ സമാപിച്ചു.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
3: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: 2 crore.
1: Union Environment, Forest and Climate Change Minister Bhupendra Yadav today said corporate funding is essential for habitat restoration, technology-driven monitoring and community-based conservation of big cats. The minister was addressing a CII annual business summit in New Delhi.
2: Next June 1st and 2nd, India will be hosting the first World Summit of International Big Cat Alliance. IBCA is Prime Minister Shri Narendra Modi Ji's initiative to save the 7 big cats of the world. Corporate funding is essential to support critical areas of big cat conservation such as habitat restoration, technology-driven monitoring and surveillance, community-based conservation, capacity building and conservation awareness. I urge you all to come forward to save the big cats because the big cat maintain ecological balance, protecting vast landscape, biodiversity and water resources.
1: Benchmark domestic equity indices fell around 1.5% today as a fresh flare-up in US and Iran tensions led to a rise in crude oil prices and dampened investor sentiment. The BSE Sensex plunged 1,313 points to close at 76,015. The NSE Nifty lost 360 points to settle at 23,816. The India Meteorological Department, or IMD, has forecast heat wave conditions over Gujarat, Madhya Maharashtra, Marathwada, Rajasthan and West Madhya Pradesh tomorrow. Meanwhile, heavy rainfall is likely to prevail over Assam, Meghalaya, Sub-Himalayan West Bengal and Sikkim during the next 2 days. In Delhi NCR, cloudy skies are expected over the national capital tomorrow. On to sports. In cricket, India continues to hold the number one position in the latest ICC men's ODI team rankings following the annual update released today. India's rating slipped by 1 point from 119 to 118. New Zealand is on the second position, gaining 2 points to move up to 113. Australia stayed at the third spot with an unchanged rating of 109. The biggest movement inside the top five came from South Africa, which climbed above Pakistan to move into the fourth place. And in IPL cricket, Punjab Kings were 180 for 2 in 11.3 overs against Delhi Capitals in Dharamsala when reports last came in. Earlier, Delhi Capitals won the toss and opted to bowl. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls upon citizens to unite to ease burden on national resources, terms West Asia conflict one of decades' biggest crises. Government assures no shortage of petroleum as the country holds 60-day stock of crude oil and natural gas and 45 days of LPG. Centre notifies implementation of Viksit Bharat G. Ramji Act from 1st of July. BJP leader Himanta Biswa Sarma set to take oath as Assam Chief Minister tomorrow, marking NDA's third consecutive term in the state. IMD forecasts heat wave conditions over Gujarat, central Maharashtra, Rajasthan and west Madhya Pradesh tomorrow. And in cricket, India retained top spot in men's ODI team rankings. That is all in the news at 9. Good night.
3: Akashavani. Vidyabhyasa Rangam. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. സംസാരിക്കുന്നത് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്രാധ്യാപകൻ രാജു ജേക്കബ്.
4: 1914 ജൂലൈ 28 ആസ്ട്രിയ സെർബിയക്കെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ഒരു ആഗോള യുദ്ധമായി പരിണമിക്കുകയായിരുന്നു. റഷ്യ സുഹൃത്ത് രാജ്യമായ സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി ഓസ്ട്രിയയെ പിന്തുണച്ചു. ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് സെർബിയ, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരും നിലയുറപ്പിച്ചപ്പോൾ അതൊരു ആഗോള യുദ്ധമായി മാറി. എന്തായിരിക്കാം ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയും തുടർന്ന് ലോക ധ്രുവീകരണത്തിനും മഹായുദ്ധത്തിനും കാരണമായിട്ടുണ്ടാവുക? യുദ്ധപൂർവ വർഷങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വിഷയങ്ങൾ എങ്ങനെയൊക്കെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണമായെന്ന് പരിശോധിക്കാം. പുതിയ ദേശീയത്വം. 19th century അവസാനത്തോടുകൂടി യൂറോപ്യൻ ദേശീയത്വം അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റേതുമായി. ഈ തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായ രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെൻറ്റ് എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ

സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിന് റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പാൻസ്ലാവ് മൂവ്മെൻറ്റ്. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലുമുള്ള ജർമ്മൻ വർഗക്കാരെ ഏകോപിപ്പിക്കുകയായിരുന്നു പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. 1871 ജർമ്മനി ഫ്രാൻസിൽ നിന്നും കൈവശപ്പെടുത്തിയ അൽസേസ് ലോറെയ്ൻ പ്രദേശങ്ങൾ തിരികെ പിടിക്കുകയായിരുന്നു റിവഞ്ച് മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. സാമ്രാജ്യത്വം. മറ്റൊരു രാജ്യത്തിൻ്റെ ദേശീയവും രാഷ്ട്രീയവുമായ അവകാശങ്ങളെ ധ്വംസിക്കുന്ന അതിരുകവിഞ്ഞ ദേശീയതയാണ് സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവമായിരുന്നു സാമ്രാജ്യത്വ മത്സരങ്ങൾക്ക് കാരണം. അസംസ്കൃത പദാർത്ഥങ്ങളും നിർമ്മിത വസ്തുക്കളും വിറ്റഴിക്കുവാനുള്ള കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ വ്യവസായ വിപ്ലവ ഫലമായിരുന്നു. കോളനികളും സ്വാധീന മേഖലകളും സംരക്ഷിത പ്രദേശങ്ങളും സ്ഥാപിക്കാനുള്ള തീവ്രശ്രമങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കലുഷിതമാക്കി. ഇത് പലപ്പോഴും രാജ്യങ്ങളെ യുദ്ധത്തിൻ്റെ വക്കുവരെ എത്തിക്കുകയും ചെയ്തു. സാമ്രാജ്യത്തെ വ്യാപനം കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ഭരണവ്യവസ്ഥയും നിയമങ്ങളും അട്ടിമറിക്കപ്പെട്ടു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണമായിരുന്നു സൈനിക സഖ്യങ്ങൾ. 1882 ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ചേർന്ന് ത്രികക്ഷി സഖ്യത്തിനെതിരെ, പിൽക്കാലത്ത് ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ ത്രികക്ഷി സൗഹാർദ്ദം രൂപീകരിച്ചു. ഇത് രാജ്യങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആയുധപന്തയത്തിന് കാരണമാവുകയും ചെയ്തു. അന്താരാഷ്ട്ര അരാജകത്വം. നിയമസമാധാനം പാലിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം. ലോകയുദ്ധത്തിന് തൊട്ടു മുൻപുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയും അതുതന്നെയായിരുന്നു. ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അഭാവത്തിൽ ഏത് രാജ്യത്തിനും തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാവുന്ന നില വന്നു. ചെറിയ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടിയും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പത്രങ്ങളും യുദ്ധജ്വരം വളർത്തി. പെട്ടെന്നുള്ള കാരണം. 1914 സരാജുവോ പ്രതിസന്ധിയായിരുന്നു യുദ്ധത്തിനുള്ള പെട്ടെന്നുള്ള കാരണം. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മൻ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു വരികയായിരുന്നു. അപ്രതീക്ഷിതമായി 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് ബോസ്നിയൻ തലസ്ഥാനമായ സരാജുവോയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് സഖ്യരാഷ്ട്രങ്ങൾ ഓരോന്നും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരികയും ഇത് ഒന്നാം ലോകമഹായുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. ചരിത്രം അന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത ക്രൂരതയോടുകൂടിയാണ് ഇരു ചേരികളും പോരാടിയത്. ശാസ്ത്രത്തിൻ്റെ സകല കഴിവുകളും മനുഷ്യഹത്യയ്ക്ക് ഉപയോഗിക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി ആകാശം അടർക്കളമായതും വിഷവായു മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഈ യുദ്ധത്തിലാണ്. നശീകരണ കലയ്ക്ക് ടാങ്ക് എന്ന യുദ്ധരാക്ഷസൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതും ഒന്നാം ലോകയുദ്ധത്തിലായിരുന്നു. ഉഗ്ര വിസ്ഫോടന ശേഷിയുള്ള ഷെല്ലുകൾ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ നാശകൂമ്പാരങ്ങളാക്കി. യുദ്ധം 1918 അവസാനിച്ചു. പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. 1919 പാരീസ് സമാധാന സമ്മേളനം ചേർന്നു. ജർമ്മനിയെയും മറ്റ് പരാജിത രാജ്യങ്ങളെയും ഒഴിവാക്കി സഖ്യകക്ഷികൾ സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കി. യുദ്ധനേട്ടങ്ങൾ വിജയികൾക്കുള്ളതാണ് എന്നതായിരുന്നു ഉടമ്പടികളുടെ അടിസ്ഥാനം. ഭീഷണിക്ക് വിധേയമായാണ് ജർമ്മനി വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. അടിച്ചേൽപ്പിക്കപ്പെട്ട സന്ധി പ്രകാരം ജർമ്മനിക്ക് യുദ്ധക്കുറ്റം ഏൽക്കേണ്ടി വന്നു. യുദ്ധനഷ്ടപരിഹാരമായി $38 ബില്യൺ സഖ്യരാഷ്ട്രങ്ങൾക്ക് നൽകേണ്ടിയും വന്നു. പുത്രികാ രാജ്യങ്ങൾ എല്ലാം തന്നെ ജർമ്മനിക്ക് നഷ്ടമായി. കൂടാതെ ജർമ്മനി നിരായുധീകരിക്കപ്പെടുകയും ജർമ്മൻ സൈന്യം ഒരു പോലീസ് സേനയായി തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. പാരീസ് സമാധാന സന്ധി ഒട്ടേറെ വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. ഇത് യൂറോപ്പിനെ തുണ്ടുകളാക്കിയെന്നും പരിഹരിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ആക്ഷേപമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വിത്തുകൾ പാരീസ് ഉടമ്പടിയിൽ തന്നെ അടങ്ങിയിരുന്നു. എന്നാൽ വൈകല്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദേശീയത്വം, സ്വയം നിർണയാവകാശം, പ്രജായത്വ ഭരണം എന്നിവയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു പാരീസ് സമാധാനം. ഈ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാറ്റ്വിയ, ലിത്വാനിയ, പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ഹംഗറി, യുഗോസ്ലോവിയ എന്നീ പുതിയ രാജ്യങ്ങൾ ഉദയം ചെയ്തു. ഒന്നാം ലോകയുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു സർവരാഷ്ട്ര സഖ്യ രൂപീകരണം. വിനാശകരമായ യുദ്ധത്തിൻ്റെ ഒരു

ആവർത്തനത്തിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ആയിരുന്നു സർവരാഷ്ട്ര സ്ഥാപനം. പരാജിത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് റഷ്യയും സമിതിയിൽ അംഗങ്ങളായിരുന്നില്ല. പരമാധികാരമോ ബലപ്രയോഗത്തിനുള്ള ശക്തിയോ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ പോരായ്മയും സർവരാഷ്ട്ര സഖ്യത്തിനുണ്ടായിരുന്നു. രണ്ട് മഹായുദ്ധങ്ങൾക്കിടയിലെ ലോകം. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലെ ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ശക്തിപ്പെട്ടു. ഇറ്റലിയിൽ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസവും അധികാരമുറപ്പിച്ചു. ജനാധിപത്യത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുമുള്ള എതിർപ്പ്, തീവ്ര ദേശീയത, സൈനിക സ്വച്ഛാധിപത്യം, എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിലൂടെയുള്ള ആശയപ്രചരണം, ഇവ ഈ ഭരണകൂടങ്ങളുടെ പ്രത്യേകതകളായിരുന്നു. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം സ്വപ്നം കണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗം സ്വീകരിക്കുകയും ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിർസ്വരങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപർ എന്ന നിലയിൽ ഏകാധിപത്യത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായി നിലപാട് സ്വീകരിച്ചു വന്ന മുസോളിനി യുദ്ധാനന്തരം തികഞ്ഞ ഫാസിസ്റ്റ് ആയിത്തീർന്നത് ചരിത്രത്തിലെ വൈരുദ്ധ്യങ്ങളിലൊന്നായി. ജീവശാസ്ത്രപരമായ ഒരു അനിവാര്യതയാണ് യുദ്ധം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നാസിസം. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. ദേശസ്നേഹത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ തരത്തിലും നിഷേധാത്മക ദർശനങ്ങളാണിവ. വിദ്വേഷമാണ് അവയുടെ മനഃശാസ്ത്രപരമായ അടിസ്ഥാനം. ആര്യന്മാരുടെ വംശപരമായ ശ്രേഷ്ഠതയെന്ന സിദ്ധാന്തത്തിനുമേലാണ് നാസിസം ഉദ്ഭവിച്ചത്. ആര്യന്മാരിൽ കൂടുതൽ ശ്രേഷ്ഠരത്രേ ജർമ്മൻകാർ. സംസ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും ഏക ഉറവിടമായ ജർമ്മൻ വർഗത്തിൻ്റെ ശുദ്ധി വീണ്ടെടുക്കണം. ഹീനതയുടെയും സ്വാർത്ഥതയുടെയും പര്യായമായ ജൂതരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ജർമ്മനിക്ക് ഒന്നാം ലോകയുദ്ധത്തിൽ തിരിച്ചടിക്ക് കാരണമായത്. ഇക്കാരണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റുകളെ അടിച്ചമർത്തുന്നതിനും ജൂതവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനും ഹിറ്റ്ലർ ശ്രമിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ 10,000 കൊല ചെയ്യപ്പെട്ടു. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് പ്രശസ്തമായ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ജർമ്മൻ ജനതയുടെ വികാരങ്ങളെ ഇത്രയേറെ ചൂഷണം ചെയ്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിന് ഹിറ്റ്ലറുടെ ഉപകരണം ഡോക്ടർ ഗോബൽസ് ആയിരുന്നു. നാടകീയതയിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഭ്രമം അദ്ദേഹം ശരിക്കും മുതലെടുത്തു. യൂണിഫോമും കൊടിയും ബാനറും ബാഡ്ജും ദേശഭക്തി ഗാനങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് നാസി പ്രചരണം ജനങ്ങളുടെ മനസ്സ് നിറച്ചു. 100 പത്രമാസികകളും നാസിസത്തിൻ്റെ സ്തുതി പാഠകരായി. രണ്ടാം ലോകമഹായുദ്ധം. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടാം ലോകയുദ്ധത്തിന് തുടക്കമാവുകയും ചെയ്തു. 1940 ഇറ്റലി ജർമ്മനിയുടെ ഭാഗം ചേർന്ന് യുദ്ധത്തിൽ പ്രവേശിച്ചു. ബ്രിട്ടീഷ് അമേരിക്കൻ താവളങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് ജപ്പാനും സഖ്യശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണത്തെ തുടർന്ന് അമേരിക്കയുടെ യുദ്ധപ്രവേശനം ലോകയുദ്ധത്തിന് ആഗോള സ്വഭാവം നൽകി. അങ്ങനെ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി തുടങ്ങിയവ ഒരു ഭാഗത്തും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ലോകശക്തികൾ മറുവശത്തും അണിനിരന്നു. അമേരിക്കയുടെ വരവ് യുദ്ധം സഖ്യരാഷ്ട്രങ്ങൾക്ക് അനുകൂലമാക്കി. ജർമ്മനിയും ഇറ്റലിയും കീഴടങ്ങി. മുസോളിനി വധിക്കപ്പെട്ടു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. 1945 ഓഗസ്റ്റിൽ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചതോടെ ജപ്പാൻ സമ്പൂർണ്ണമായി കീഴടങ്ങി. രണ്ടാം ലോകയുദ്ധത്തിന് ദൂരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടായത്. ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ലോകസമ്പദ് വ്യവസ്ഥ താറുമാറായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകശക്തികളായി. ലോകസമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കപ്പെട്ടു. കലാ സാഹിത്യ രംഗങ്ങളിൽ ലോകയുദ്ധം മുഖ്യപ്രമേയമായി ധാരാളം കൃതികളുണ്ടായി. പാബ്ലോ പിക്കാസോയുടെ ഗുർണിക്ക, ഹെമിങ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ്. പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നീ ചിത്രങ്ങളും ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, സ്റ്റീഫൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും
ലോകയുദ്ധവുമായി ബന്ധപ്പെട്ട്

0: പ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ലോകയുദ്ധം പുതിയൊരു ലോകക്രമത്തിന് രൂപം നൽകി. പ്രബല ശക്തികളായി വളർന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളെ പ്രതിദാനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ചേരിയും രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ചരിത്രകാരനായ ആർണോൾഡ് ടോയംപി ഇതിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചു. ഈ ആശയപരമായ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരത്തിന് വഴിതെളിച്ചത്. ശീതസമരം സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന തിരിച്ചറിവാണ് ഇരുചേരികളിലും ഭാഗമാകാത്ത ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ ദശകത്തിൽ സോവിയറ്റ് യൂണിയന് തകർച്ച സംഭവിച്ചു. മിഖായിൽ ഗർബച്ചോവിൻ്റെ ഗ്ലാസ്നസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നീ ഭരണപരിഷ്കാരങ്ങളും സോഷ്യലിസ്റ്റ് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും പരാജയമായി. ഗർബച്ചോവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലാതെയായി. 15 സ്വതന്ത്ര അധികാര കോൺഫെഡറേഷനുകളായി സോവിയറ്റ് യൂണിയൻ മാറി. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ഇരുധ്രുവ ലോകം ഇല്ലാതാകുന്നതിനും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരുന്നതിനും കാരണമായി. 2 ലോകയുദ്ധങ്ങൾക്കൊടുവിൽ ലോകത്ത് പുതിയൊരു സാമ്പത്തിക ക്രമം ഉയർന്നു വന്നു. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നീ നൂതന ആശയങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ വളർച്ചയ്ക്ക് കാരണമായി. അന്യരാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇത്തരം കമ്പനികൾ വികസിത വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. ഇതിനെ നവസാമ്രാജ്യം, നിയോ കൊളോണിയലിസം എന്നു പറയുന്നു. വികസ്വര രാജ്യങ്ങൾ പ്രധാനമായും ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. പുതിയൊരു ഉപഭോഗ സംസ്കാരം ലോകത്ത് ഉയർന്നു വന്നു. വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്താരാഷ്ട്ര വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. അങ്ങനെ 2 ലോകമഹായുദ്ധങ്ങൾ ലോകചരിത്രത്തിൻ്റെ തന്നെ ഗതിമാറ്റിയ മഹാസംഭവങ്ങളായി പരിണമിച്ചു.
1: ചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ ലോകമഹായുദ്ധങ്ങൾ. ഇതേക്കുറിച്ച് കോഴിക്കോട് സെൻറ്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ചരിത്ര അധ്യാപകൻ രാജു ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ദൈവത്തിൻ മനമാര് കണ്ടു. രചന ജയരാജ് മിത്ര. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽ രാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, രജു കോലിയക്കോട്. സംവിധാനം റൂബി ബാബു.

മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ, പൊന്നും കുരിശുമുത്തപ്പോ. മെഴുതിരിയും വെള്ളം പ്ലകും തിരുമുമ്പിൽ വയ്ക്കുന്നേ, അഴലാകെ മാറ്റി അനുഗ്രഹമായി ചൊരിയോ.

0: ¡Au! Este pues. Este pues. Este pues. Este pues. Pula ആചരിക്കാതെ ആട്ടവുമായി നടക്കുന്ന നാടിൻ്റെ മക്കൾ കാട്ടിൽ കയറി നിന്നെയും കൊന്ന് തിന്നിട്ടുണ്ടാകുമോ എന്ന് ഞാൻ പേടിച്ചതായിരുന്നു മരമേ. മഴുവും മഴുവേറികളും നിന്നെ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടോ? ഈ മരത്തിലാവുമ്പോൾ ഉയരത്തിലേക്ക് കയറിപ്പോയാൽ പിന്നെ ആരും അറിയില്ല. ശാസ്ത്രം, സാഹിത്യം, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ നടന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. പണ്ടത്തെ കാർന്നോമാർ താ എനിക്കുള്ള മാവ് എന്നൊക്കെ നോക്കി വെക്കണ പോലെ ഇത് എനിക്കുള്ള മരം. ഞാൻ 20 വർഷം മുമ്പ് നിന്നെ കണ്ട അന്ന് കവിത പോലൊന്ന് കുറിച്ചു വച്ചിട്ടുണ്ട്. ഒറ്റത്തടിയാണെന്ന അഭിമാനത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കലിലൊന്നും വലിയ കാര്യമില്ല. വളവില്ലാത്ത നേർ ജീവിതങ്ങളിലേക്കാണ് ആദ്യം മഴ വീഴുക എന്ന് അതറം പറ്റാതിരുന്നതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്ക് കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം. തളിരണിഞ്ഞു നിൽക്കുന്ന നിന്നെ ആദ്യം ഞാനൊന്ന് ഉമ്മ വയ്ക്കട്ടെ മരമേ. മരമേ ഈ ഓർമ്മകൾ കണ്ടുപിടിച്ചവനെ ആദ്യം വെടിവെച്ച് കൊല്ലണം. മരത്തിനെ ഒന്ന് കെട്ടിപ്പിടിച്ചതും അമ്മയെ ഓർമ്മ വരണം. അപ്പൊ ശരിയെന്ന് ശൂന്യതയിൽ നോക്കി പറഞ്ഞിട്ട് മരത്തിൽ കയറാന്ന വിചാരിച്ചത്. അത് വിചാരിച്ചതും അവളെ ഓർമ്മ വരണു. ഈശ്വര, അവരൊക്കെ ചുറ്റും വന്ന് നിൽക്കണ പോലുണ്ടല്ലോ. അമ്മയെ, അച്ഛനെ, അവളെ, ഏട്ടനെ ഓർമ്മ വരണു. മണികണ്ഠന് എന്തിനാണാവോ ഇപ്പൊ ഓർമ്മ വരണ? അവനും പോയോ?
1: അതെ, എല്ലാരോടുമായി പറയാണ് ഇനി നടക്കാൻ പോകുന്ന കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങളെങ്കിൽ. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ ഇതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാവരും പോയേ, പോയേ.
0: ഭാഗ്യം പോയി. അമ്മ മാത്രം പോയില്ലല്ലോ. പൊക്കിൽ കൊടി മുറിക്കല് അത്ര എളുപ്പമല്ല എന്നർത്ഥം. ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്. അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട്

0: തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. അച്ഛൻ പോയപ്പോഴും ഞാൻ പിടിച്ചു നിന്നു, അമ്മ പോയപ്പോൾ ഞാൻ തളർന്നു പോയതാ. അപ്പോൾ അവള് കൈപിടിച്ച് ബലം തന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവളും പോയപ്പോൾ ഞാൻ അന്തം വിട്ടു നിന്നു. നിങ്ങളൊക്കെ പഠിപ്പിച്ച നന്മകളൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക്. അവരൊക്കെ പൊക്കോളാൻ പറഞ്ഞപ്പോൾ വേഗം പോയി. അമ്മയും കൂടി പോണം പ്ലീസ്. അമ്മ പഠിപ്പിച്ച ഒന്നും ഒന്നു എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരക്ഷരം, ഒരു വരി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മോശം കാര്യങ്ങളൊന്നും കാണരുത് എന്നും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്കാലം ഓർമ്മ വരണു. കുട്ടൻ അത് മറന്നോ? രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
0: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസെങ്ങും പ്രകാശിച്ചിടും, ദേവൻ സൂര്യനുദിക്കും, ഇക്കമലവും കാലേ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്ന് അളി മനോരാജ്യം തുടർന്നിടവേ, ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തി.

0: अशोक
1: आरा आरा आरा
0: ഞാനും ഈ മല കയറി വന്ന ഒരാളാണ് അശോക.
1: എന്റെ പേരെങ്ങനെ അറിയാം? എന്നെ പരിചയമുണ്ടോ?
0: ഉണ്ടല്ലോ, കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നല്ല മനുഷ്യനാണ്, അച്ഛനും അമ്മയും മരിച്ചതാണ്.
1: ഒരാൾ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് നല്ല കാര്യമല്ല.
0: അതിനാരും ഒളിഞ്ഞു നിന്നില്ലല്ലോ. അശോകൻ നാടു മുഴുവൻ കേൾക്കാൻ പാകത്തിലല്ലേ ദൈവത്തിൻ മനമാരു കണ്ടു പിഴുതാൻ ദന്തീന്ദ്രനപത്മിനിയും എന്നൊക്കെ ചൊല്ലിയത്?

0: ഈ കാട്ടിൽ, ഈ കുന്നിന് മുകളിൽ, ഈ പെരുമഴയത്ത് ഒരാൾ കൂടി കാണും എന്ന് കരുതിയില്ല.
1: ആരാ നിങ്ങൾ പറഞ്ഞ ആ അവൾ, കൈപിടിച്ചവൾ?
0: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
1: പേര്
0: അഞ്ജന.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ്

0: അഞ്ജന.
1: ആ, അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
0: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
1: എന്നിട്ട്?
0: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും. അഞ്ജന അനാഥയായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പരാതി നൽകാൻ ചെന്നപ്പോൾ അറിയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അവളുടെ ഏട്ടനാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നഷ്ടപരിഹാരമായ 10 ലക്ഷം വാങ്ങി. ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു എന്നാണ്.
2: നിങ്ങൾ കരുതും പോലെ അത്ര മോശം ലോകമൊന്നുമല്ല ആ താഴെ കാണുന്ന ലോകം. പരാതിയില്ലാത്ത ലോകമാണത്, ആർക്കുമില്ല പരാതി. കോളേജിൽ ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാലും പരാതിയില്ല. 4 വയസ്സുകാരി ഒരുത്തിയെ 40 പേർ ചേർന്ന് ഭോഗിച്ചാലും പരാതിയില്ല. പരാതിയേ ഇല്ല ആർക്കും.
1: അത്ര നല്ല ലോകമാണ് താഴെ കാണുന്നതെങ്കിൽ അശോകൻ കഷ്ടപ്പെട്ട് കുന്നുകയറി ഇവിടെ വന്ന് ഈ രാത്രി ഇങ്ങനെ മഴയും കൊണ്ട് നിൽക്കുന്നത് എന്തിനാ?
2: അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ?
1: എന്തെങ്കിലും കാണും പറയാം. അല്ല, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയത്ത് ഇവിടെ വന്നത്?
2: തപസ്സിരിക്കാൻ വന്നതാണ്. വിരോധമുണ്ടോ?
1: ഈ മരത്തിന്റെ മുകളിലോ കയ്യിൽ മടക്കി പിടിച്ച ചാക്കിൽ കയറിയാണോ തപസ് ചെയ്യാൻ പോകുന്നത്?
2: അത് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യും.
1: രാത്രി മരക്കൊമ്പിലെ തപസ്സിൽ നിന്നും ഉറങ്ങി താഴെ വീഴാതിരിക്കാനാവും ഒളിപ്പിച്ചു വെച്ച കയർ.
2: ഞാൻ ആരുമായും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളെ പറ്റിയാണ് സർവം മനസ്സിലാക്കിയ പോലെ അങ്ങ് സംസാരിക്കുന്നത്. സത്യം പറയാമോ, അങ്ങ് ആരാണ്?
1: അശോക, അശോകൻ ഈ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോൾ എങ്ങാനും വഴിക്ക് വീണാൽ, നല്ല മഴയാണല്ലോ, അഥവാ വീണാൽ തണ്ടല്ലൊടിഞ്ഞ് കിടക്കും. ആരും അറിയാൻ പോണില്ല. താഴെ കിടന്ന് ആദ്യം ഉറുമ്പരിക്കും, പച്ച പ്രാണനിൽ ഉറുമ്പുകൾ കടിച്ചു ഉടയും, പിന്നെ പാതി പ്രാണനിൽ പുഴുവരിക്കും, പക്ഷികൾ ജീവനോടെ കൊത്തിവലിക്കും.
2: മതി മതി മതി, അത്തരമൊരു ദുരന്തം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് നല്ല പോലെ മരം കയറാൻ അറിയാം.
1: ആ ശരി, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മരം തന്നെ ഉന്നം വെച്ച് വരാനുള്ള കാരണം എന്താ?
0: ഞാൻ ഒരിക്കലും ഈ കുന്ന് കയറി വന്നപ്പോ കണ്ടിഷ്ടപ്പെട്ട മര. ഈ കുന്ന് അപൂർവ മരങ്ങളുടെ ഇടമാണെന്നും ആനത്താരകൾ ധാരാളമുള്ള സ്ഥലമാണെന്നും അപൂർവ ധാതു നിക്ഷേപങ്ങൾ ഏറെയുള്ള വനമാണെന്നും ഉള്ള പഠന റിപ്പോർട്ട് ഞങ്ങളാണ് സർക്കാരിന് കൊടുത്തത്. അതിദുർബല പ്രദേശമാണ്, സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഞങ്ങളുടെ ആ റിപ്പോർട്ട്.
1: ഈ ശാസ്ത്രവും സാഹിത്യവും കൈകാര്യം ചെയ്യുന്നവരുടെ സംഘമല്ലേ അന്ന് വന്നത്?
0: അതെ.
1: എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ സംരക്ഷിക്കപ്പെട്ടോ?
0: അവർ ഞങ്ങളെ ചതിച്ചതായിരുന്നു. പണം ചെലവാക്കാതെ ധാതു നിക്ഷേപങ്ങളെ പറ്റി സർവേ നടത്താനായിരുന്നു അവർ ഞങ്ങളെ പ്രകൃതി സംരക്ഷക പ്രവർത്തകർ എന്ന പേരിൽ കെട്ടിയെഴുന്നള്ളിച്ചത്.
1: കൃത്യമായ റിപ്പോർട്ട് കിട്ടിയപ്പോ അവരുടെ പണി എളുപ്പമായി. ഇന്ന് ഈ മലയിൽ 64 ഖനന കേന്ദ്രങ്ങളുണ്ട്. അശോകന്റെ പാതിയാകേണ്ടവളെ പെങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് കേസ് തീർത്ത ആ പഞ്ചായത്ത് മെമ്പറുടെ ബന്ധുക്കളുടെയാണ് അതിൽ പലതും. അല്ല, അതുപോട്ടെ, അന്ന് നിങ്ങൾ പഠനയാത്രയ്ക്ക് വന്നപ്പോ നിങ്ങളുടെ കൈ കോർത്ത് നടന്ന ആ പെൺകുട്ടിയാണോ അഞ്ജന?
0: സത്യം പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്?
1: പറയാം. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ?
0: ചോദിച്ചോളൂ, എന്നെ കുറിച്ചാണെങ്കിൽ പറയാം.
1: അശോകൻ ഈ പെരുമഴയത്ത് ഈ മരത്തിൽ കയറി, നിലയില്ലാത്ത ഉയരത്തിൽ കയറിപ്പോയി, ചാക്കിൽ കയറിയിരുന്ന് കഴുത്തിൽ കുരുക്കു മുറുക്കി തൂങ്ങി മരിച്ചാൽ, ഈ ലോകം അതറിഞ്ഞില്ലെങ്കിലും ആ നാറ്റം ഈ മരത്തിന് തന്നെ കൊടുക്കണമെന്ന തീരുമാനം ശരിയോ അശോക?
0: ദൈവമേ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു.

0: ദയവ് ചെയ്ത് അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും.
1: അളിഞ്ഞടർന്ന ശരീരം പോലും താഴെ വീഴരുതെന്ന് തീരുമാനിച്ച് നീ തൂങ്ങാൻ തീരുമാനിച്ചത് എന്റെ കൈകളിലാണ് അശോക.
0: മനസ്സിലായില്ല.
1: നീ പണ്ട് കണ്ടുവച്ചതും ഇന്ന് ഓർത്തെടുത്ത് കയറി വന്നതും നീ നിന്നെ രാത്രിയുടെ മറവിൽ തീർക്കാൻ തീരുമാനിച്ചതുമായ ഈ നിൽക്കുന്ന വൻ വൃക്ഷമാണ് ഞാൻ അശോക. എന്നിലായിരം കൈകൾ മുളച്ചു നഭസ്സിന്റെ സ്വർണ കുംഭങ്ങൾ വാങ്ങിക്കുടിച്ചു ദാഹം തീർക്കാൻ പച്ചിലകളാൽ എന്റെ നഗ്നത മറച്ചു ഞാൻ സ്വച്ഛശീതളമായ മണ്ണിൽ ഞാൻ വേരോടിച്ചു. അശോക, ഞങ്ങൾ മരങ്ങളെ വല്ലാതെ സ്നേഹിച്ചും വിശ്വസിച്ചും വരുന്നവരെ ഞങ്ങളും അങ്ങോട്ട് സ്നേഹിച്ചു പോകും. നീ എന്നെ കെട്ടിപ്പിടിച്ചു തന്ന ഉമ്മയിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതാണ്. നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും അഞ്ജനയുടെയും ഏട്ടൻ്റെയും ഒക്കെ ഓർമ്മകൾ നിന്നിലേക്ക് പായിച്ചതും ഞാനാണ്.
0: എന്തിന്? ഇനി മരണമല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് തീരുമാനിച്ച് എന്നിലേക്ക് അങ്ങ് ഓർമ്മകൾ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യാനാണ്?
1: അശോക, നീയും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. നീ ഇപ്പോൾ ചൊല്ലിയ ശ്ലോകമില്ലേ, രാവിപ്പോൾ ക്ഷണമൊടുങ്ങിടും. അശോക, നീ എന്നെ പുണർന്നതും എന്നെ ഉമ്മ വെച്ചതും എനിക്കേറെ ഇഷ്ടമായി. ഇപ്പോൾ നീ എൻ്റെ പേരക്കുട്ടിയാണ്, ഞാൻ നിന്റെ മുതുമുത്തച്ഛനും. അങ്ങനെ എനിക്ക് നിന്നോടൊരിഷ്ടം വന്നതല്ലേ. നിനക്ക് മരങ്ങളുടെ ഭാഷ അറിയാനാവും ഇന്നു മുതൽ. എൻ്റെ വക ഒരനുഗ്രഹം.
0: ശരിക്കും
1: ദാ ആ മരത്തിനോട് ചോദിക്ക് എന്താ ഇനി പരിപാടിയെന്ന്.
0: ഹലോ മരം, എന്താ ഇനി പരിപാടി?
2: അശോക, ഞാനിന്ന് ഇവിടെ നിന്ന് യാത്രയാകും. അഗസ്ത്യമലയിലേക്ക് എത്താനാണ് എന്റെ പദ്ധതി.
0: നിങ്ങൾ മന്ത്രവാദിയാണോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മരം എങ്ങനെയാണ് ഇവിടെ നിന്നും വേറെ ഒരിടത്തേക്ക് പോകുന്നത്?
1: ഈ രാത്രി അശോകൻ മരിക്കാതെ കാത്തിരിക്കാമെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരുമിച്ച് കാണാം, അല്ലേ ജീമുദാ?
2: അതെ അതെ.

0: എനിക്ക് ആരോടും ദേഷ്യമുണ്ടായിട്ടോ പക കൊണ്ടോ ആരോടെങ്കിലും പ്രതികാരം തീർക്കാനോ ഒന്നുമല്ല ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്.
1: പിന്നെ
0: മരിക്കാതിരിക്കാൻ ഒരു കാരണവും എനിക്ക് കാണാനില്ല.
1: കാണിച്ചു തന്നാലോ?
0: എന്ത്?
1: ഈ നാട്ടിൽ സത്യധർമ്മങ്ങൾക്ക് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ആർത്തിയും അധർമ്മ പ്രവൃത്തികളും എന്നും ജയിക്കുന്നു. ഇതല്ലേ അശോകന്റെ പ്രശ്നം?
0: പറഞ്ഞത് കൃത്യം. ഓരോ അധർമ്മം കാണുമ്പോഴും ഞാൻ നെഞ്ചു പൊട്ടിക്കരയും, ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. മുത്തശ്ശൻ എന്താ ഒന്നും പറയാനില്ലേ?
1: ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട കാര്യങ്ങളല്ല അശോക നീ ചോദിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്, ദാ അങ്ങോട്ട് നോക്ക്. താഴ്വരയിൽ ഒരു ബൾബ് മിന്നി മിന്നി കത്തുന്നത് കാണുന്നുണ്ടോ? നോക്കിക്കോ, അതിപ്പോ കത്തിത്തീരും.
0: കിട്ടു. അത് കിടും എന്ന് മുത്തശ്ശൻ എങ്ങനെയാ അറിഞ്ഞത്?
1: അതാണ് ശരി ചോദ്യം. അതിനു മുമ്പ് നീ ചോദിക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്.
0: അതെന്താ?
1: നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ഏട്ടനും നിന്റെ അവൾക്കുമൊപ്പം നിന്റെ

0: ചങ്ങാതി മണികണ്ഠനെ കണ്ടത് എന്തുകൊണ്ടായെന്ന്.
1: അത് ശരിയാണല്ലോ, ഞാൻ അപ്പോ ഓർത്തിരുന്നു. അതെന്താ സംഭവം? അവനെന്താ മരിച്ചവരുടെ ഒപ്പം?
0: അവനിപ്പോ അല്പം മുമ്പ് മരിച്ചു. നീ കൂടി എത്തിയാൽ ബോഡി എടുക്കും. അധികം താമസിയാതെ നിന്നെ അന്വേഷിച്ചു തുടങ്ങും നാട്ടുകാരെ.
1: യേശുരാ, അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ.
0: നിനക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ കണക്കുകൂട്ടലിൽ നീയും ഉടനെ വെറുമൊരു ബോഡിയാവാൻ പോണോനല്ലേ? മരിക്കാനൊന്നും അത്ര വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ.
1: അതും ശരിയാ.
0: അപ്പോ എന്താ അറിയേണ്ടത്? ആ ബൾബ് കെടാനുള്ള കാരണം അല്ലേ? ആ ബൾബ് കെടാൻ കാരണം അതിന്റെ തൊട്ടുള്ള വീട്ടിലെ 5 പേർ ഇന്ന് രാത്രി മരിക്കാൻ പോകുന്നു എന്നതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ആ വീട്ടിൽ ഒരു മത നേതാവുണ്ട്. നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ച് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവുമാണ് അയാൾ. അയാൾ ഭാര്യയോട് പറയുന്ന അവസാനത്തെ പദ്ധതികൾ നിനക്ക് കേൾക്കണോ? അല്ല, കാണണോ? കാണണോ എന്നല്ല, കാണണം. ദാ, എന്നെ ഒന്ന് തൊട്ട് അങ്ങോട്ട് നോക്ക്.
2: എന്നാടി മക്കളെ മാറ്റുന്നത്?
3: തിങ്കളാഴ്ച രാത്രിയല്ലേ നിങ്ങളുടെ പരിപാടി? അപ്പൊ ശനിയോ ഞായറോ പോകാം.
2: തലേന്ന് പോയ പലർക്കും സംശയാവും. നീ ഒരാഴ്ച മുമ്പേ പോ.
3: അല്ല, നിങ്ങൾ വീടായ വീടൊക്കെ നമ്മുടെ കൊടി നാട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ സ്വന്തം ഭാര്യയും മക്കളും സമ്മേളനത്തിന് വന്നില്ല എന്ന് വന്നാ നിനക്കത് മോശമല്ലേ?
4: ഡേ, സമ്മേളനമൊന്നും നടക്കാൻ പോകുന്നില്ല. അതിന് മുമ്പേ നമ്മുടെ വെള്ളയിറങ്ങി പണി തുടങ്ങും. ചുരുങ്ങിയത് അവരുടെ ഭാഗത്ത് 50 പേര് പോകും. ചിലപ്പോ ഇപ്പുറത്ത് 1-2 പേരും. പിന്നെ എന്ത് സമ്മേളനം? നീ ഒരാഴ്ച മുമ്പേ മാറിക്കോ.
3: അല്ലപ്പ, നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ നടക്കും മനുഷ്യ.
2: സംവരണം മാറി മാറി വരുമ്പോ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായി നീയും പുരുഷ പ്രസിഡന്റായി ഞാനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ ശരിയായോണ്ടാ? മനസ്സിലായോ?
3: അതല്ലെന്നും നിങ്ങളുടെ വർഗീയ ലഹളയുടെ കാര്യ ഞാൻ പറഞ്ഞേ. അവരെതിർത്താലല്ലേ നിങ്ങളുടെ പ്ലാൻ നടക്കൂന്നാ ഞാൻ ഉദ്ദേശിച്ചേ.
2: 100-300 ഏക്കർ കാട് നമ്മുടെ 8 മക്കളുടെ പേരിലേക്ക് രേഖയുണ്ടാക്കി മാറ്റിയപ്പോ നിന്റെ പേടി എന്തായിരുന്നു? പിടിച്ചാ നമ്മൾ അകത്ത് പൂട്ടോന്ന്. എന്നിട്ട് പിടിച്ചോ? പ്ലാൻ ചെയ്ത് അത് നടത്തിയ ശീലം. എടി, ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ എനിക്ക് പാട്?
0: അതായത് അടുത്ത ആഴ്ച അടിവാരത്തിലെ ഒരു വർഗീയ ലഹളയുണ്ടാവും. സ്വന്തം വർഗക്കാരുടെ വീട്ടിലൊക്കെ അവർ കൊടി കെട്ടിയിട്ടുണ്ട്, ആള് മാറി കൊല്ലാതിരിക്കാൻ. അടയാളം കാണിക്കാനായി കൊടി കെട്ടാൻ പേരിനൊരു സമ്മേളനം. ഈ കലാപത്തില് അവർ 300 ഏക്കർ കാടുകൂടി കയ്യേറും. അതാണ് അവന്റെ പ്ലാൻ. കേട്ടില്ലേ? പ്ലാൻ ചെയ്ത അത് നടത്തിയ ശീലം.
1: മുത്തശ്ശ, ഇതിലും ചെറിയത് കണ്ട് പ്രാന്തായിട്ടാ ഞാൻ ചാവാനായി മല കയറി വന്നിരിക്കുന്നത്. എന്നെ ചാവാൻ വിടാതെ ഇങ്ങനെ പീഡിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് കേട്ടിട്ട് തിളക്കിന്.
0: ഇത് ഞാൻ കേട്ടു, നീയും കേട്ടു, ഈ മലയും മണ്ണും മഴയും കേട്ടു. ഉറങ്ങാതെ നെഞ്ചിടി പുയർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവജാലങ്ങളും കേട്ടു. എന്നിട്ടെന്ത് എന്നല്ലേ നിന്റെ ഉള്ളിലെ? ഒരു കാര്യം ചെയ്, എന്നെ തൊട്ട് കണ്ണടച്ചാൽ ഞാനൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പൊ നടക്കണതല്ല, മറ്റന്നാൾ രാത്രി നടക്കാൻ പോണ ദൃശ്യമാണത്. ദാ, കയ്യിൽ തൊട്ട് കണ്ണടക്കെ.
1: അയ്യോ, അതയാളല്ലേ? എന്ത് പറ്റി?
0: മരിച്ചു.

0: എങ്ങനെ?
1: അശോക, സത്യയുഗം വരുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ ജപിച്ച് ജപിച്ച് കാത്തിരിക്കുന്ന ഞങ്ങൾ മരങ്ങളും ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന ഈ മലകളും ചില്ലറക്കാരാണെന്നാണോ കരുതിയത്? എന്താ മാറിയിരിക്കുന്നത്? പേടിയായോ? എല്ലാ മരണവും മോശം കാഴ്ചയല്ല. എന്നെ തൊട്. നീ ആദ്യം പാടിയ ശ്ലോകത്തിന്റെ അർത്ഥം പൂർണ്ണമാകട്ടെ. ദൈവത്തിൻ മനമാരു കണ്ടു? അശോക, ഞാൻ പറഞ്ഞല്ലോ, ഈ മലകളിൽ, അതായത് നീയും സംഘവും അതിദുർബല പ്രദേശം എന്ന് പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത ഈ മലകളിൽ 64 ഖനന പ്രദേശങ്ങളുണ്ട് എന്ന്. ഇതിനൊക്കെ എതിരെ പൊതുജന പ്രക്ഷോഭം നയിക്കുന്ന ഒരു പ്രകൃതി സംരക്ഷകനെ പരിചയപ്പെടാം. നീ ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച 2 കൊല്ലം മുമ്പ് നടന്നതാണ്. ആ പച്ച ജുബയിട്ട ഊശാന്താടിക്കാരനാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തകൻ. പേര് ഹരിതം ഹരി. അവൻ്റെ കൂടെയുള്ളത് വലിയൊരു ബിസിനസ് മാഗ്നറ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ ആ മുതലാളിക്ക് കുറെ തുണിക്കടകളുണ്ട്. ശരിക്കുള്ള കച്ചവടം കാട്ടുതടി, കല്ല്, മണ്ണ്, മണല്, കാട്ടുമൃഗങ്ങൾ, ആനക്കൊമ്പ്. അവരുടെ സംഭാഷണം കേൾക്ക്. 2 കൊല്ലം മുമ്പ് നടന്നതാ, കേൾക്ക്.
2: മുതലാളി കൃത്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കെന്ത് കിട്ടും?
3: എടാ, ഞാൻ ഈ മലകളിൽ ക്വാറി തുടങ്ങാൻ പോണുണ്ട്. നീ അതിനെതിരെ ഒന്ന് സമരം ചെയ്യണം.
2: ഒറ്റയ്ക്കോ?
3: അല്ലടാ, നാട്ടുകാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യണം.
2: അപ്പൊ പിന്നെ എങ്ങനെയാ മുതലാളി ക്വാറി തുടങ്ങുക?
3: മുഴുവനും പറയട്ടടാ. സമരം തുടങ്ങിയാല് ധർണ, പിക്കറ്റിങ്, ഉപരോധം, വണ്ടി തടയല് ഒക്കെ തരം പോലെ നടന്നോട്ടെ. നിന്റേല് കവികളൊക്കെ കാണില്ലേ, അവരെ കൊണ്ട് കവിതയൊക്കെ എഴുതിക്കണം. എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള അവാർഡൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം. എന്താ?
2: അത് പിന്നെ പഴയ പോലൊന്നും അല്ല. ആൾക്കാർ സമരത്തിനൊക്കെ തൊട്ട് കിട്ടിയാലേ ഇറങ്ങും എന്നുള്ള അവസ്ഥയിലാ മുതലാളി.
3: നീയും തൊട്ട് കിട്ടിയാലല്ലേ ഇറങ്ങൂ. ആ, എന്താ ചെലവെന്നാ പറഞ്ഞാൽ മതി, തരാം. പക്ഷെ പറയണ പോലെ സംഗതി ഒന്ന് കളറാക്കണം.
2: അതേറ്റ്. ഹരിതം ഹരിയുടെ നേതൃത്വത്തിൽ ക്വാറിയിലേക്ക് വരുന്ന വണ്ടികൾ തടയുന്നു. ഫ്ലെക്സ്, പോസ്റ്റർ, പത്രം, ചാനൽ.
3: ആ കൊള്ളാം, ഒരാഴ്ച സമരം നടക്കട്ടെ, മൊത്തം ഇളക്കി മറിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ സമരക്കാർ ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിയണം. കത്തിക്കാൻ ഒരു പഴയ വണ്ടി ഞാൻ ഏർപ്പാടാക്കി തരാം.
2: അയ്യോ, അപ്പൊ കേസാവില്ലേ?
3: കേസാവാനാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ?
2: എന്നിട്ട്
3: പോലീസ് ലാത്തി ചാർജ്?
2: അയ്യോ,
3: സമരസമിതി നേതാവ് ഹരിതം ഹരിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോഴായിരുന്നു സമരക്കാർ അക്രമശക്തരായത്.
2: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
3: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ 10 ദിവസത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
2: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
3: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
2: ആദ്യ ഗഡു മാത്രമല്ല, മുഴുവൻ തുകയും നേരിട്ട്. അല്ല, ഈ അക്കൗണ്ടിലും ഇടലും ഗൂഗിൾ പേയും വേണ്ട. സകല തെണ്ടികൾക്കും നല്ല വിവരാവകാശ നിയമം വേറെയും.

0: ഇണേൻ്റെ ദുർഗന്ധം സുഗന്ധമാണെന്ന് കരുതി പരമസുഖമായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ നാട്ടിൽ ഓരോന്നും വരുന്നത്, ഏവരും പതിയെ പതിയെ നിശബ്ദമാവുന്നത്.
1: ഇവിടെയാണ് എന്റെയും ചോദ്യം, എവിടെയാണ് ദൈവം?
0: ഇതേ ചോദ്യം മറ്റൊരവസരത്തിൽ മറ്റൊരാൾ ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഭൂതകാലമല്ല, വർത്തമാനവുമല്ല, ഭാവികാലം.

0: അയ്യോ, എത്ര പേര്! ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത്?
1: ദൈവം പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചവരാണല്ലോ ആ കിടക്കണതൊക്കെ. കാട് വെട്ടിപ്പിടിക്കാൻ ദൈവം പറഞ്ഞോ? മരങ്ങൾ മുറിച്ചു തള്ളാൻ ദൈവം പറഞ്ഞോ? പുഴ മാന്തി കരയാക്കാൻ ദൈവം പറഞ്ഞോ? കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ ദൈവം പറഞ്ഞോ? വർഗീയ ലഹളയ്ക്ക് ഇറങ്ങാൻ ദൈവം പറഞ്ഞോ? കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ദൈവം പറഞ്ഞോ? സ്ത്രീകളെ വിറ്റ് വിലപേശാൻ ദൈവം പറഞ്ഞോ?
2: അശോക,
1: ഞാനും നീയുമൊക്കെ സത്യം പുലർന്നു കാണാൻ തപസ് ചെയ്യണ ഈ നാട്ടിൽ അവനല്ല, അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ വന്നാലും നടക്കില്ല അതൊന്നും.
2: ആശ്വാസം.
1: വർഗീയലഹളയൊന്നുമല്ല, അല്ലാതെ എന്തൊക്കെ കാരണങ്ങളുണ്ട് കൂട്ടമരണങ്ങൾക്ക്. ജീവിതം മടുത്ത് എൻ്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങിച്ചാവാൻ വന്നവനാണ് നീ. മണം കിട്ടി നാട്ടുകാർ അറിയാതിരിക്കാൻ പരമാവധി മുകളിലെ കൊമ്പിൽ തൂങ്ങാനായിരുന്നു നിന്റെ പ്ലാൻ.
2: ആയിരുന്നു എന്നല്ല, ആണ്.
1: നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക്. അശോക, നിനക്ക് ഈ മുത്തശ്ശന്റെ കൈകളിൽ തൂങ്ങിപ്പിഴയാൻ ഇനി പറ്റുമോ?
2: ഞാൻ വേറെ മരം നോക്കിക്കൊള്ളാം.
1: വേറെ മരം കിട്ടിയില്ലെങ്കിലോ?
2: ദാ ആ മരം, എന്റെ പരിചയക്കാരനല്ലേ. അഗസ്ത്യമലയിലേക്ക് പോകാൻ നിൽക്കണ മരം, ആ അതിൽ തൂങ്ങിക്കൊള്ളാം.
3: അശോക, ഞാൻ ഈ രാത്രി തന്നെ മലയിറങ്ങും.
1: അന്തം വിട്ട് നിൽക്കണ്ട, ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് തൂങ്ങാനൊരു മരം. നിനക്കാണെങ്കിൽ എൻ്റെ മുമ്പിൽ തൂങ്ങാൻ ഇനി മനസ്സും വരില്ല.
2: എന്തൊക്കെയാ നിങ്ങളീ പറയണ? മരങ്ങളല്ലേ ചറപറാന്ന് നിൽക്കണ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എൻ്റെ കാര്യം വിട്.
3: അശോക, അങ്ങ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
2: അങ്ങോ, എന്റെ പേര് വിളിച്ചാ മതി.
3: ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അശോകൻ പുനർജന്മ പൂർവജന്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ?
2: സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
3: ദൈവം തന്ന ജീവിതം സ്വന്തമായിട്ട് കളഞ്ഞാൽ പിന്നെ അടുത്ത ജന്മം കിട്ടും വരെയും, അടുത്ത ജന്മം കിട്ടിയാൽ അവിടെയും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണോ?
1: അശോകൻ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റാതെ തകർന്ന് തരിപ്പണമായി വന്നതാ. അതും കൂടി പറഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ചാടി തീർന്നു കളയും.
3: എന്നാ എന്റെ കൂടെ പോന്നോട്ടെ?
1: വേണ്ട, എന്റെ കൂടെ നിൽക്കട്ടെ. അവൻ കുറച്ചുകൂടിയൊക്കെ കണ്ടു പഠിക്കുമ്പോ അവനൊരു പാകമാവും.
3: ശരി.
1: കെട്ട കാഴ്ചകൾ മാത്രം കണ്ട് മനസ്സ് കൂടുതൽ കലക്കണ്ട, ചില നല്ല കാഴ്ചകൾ കൂടി കാണും. അശോക, വാ. ദാ ആ കാണുന്ന വീട്ടില് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് കാണാം നമുക്ക്. എന്തൊരു നിഷ്കളങ്കതയോടെയാണ് നോക്കൂ.
4: ഭൂമിയുടെ പച്ചപ്പാണ് മരങ്ങൾ. മണ്ണൊലിപ്പ് തടയാൻ മരങ്ങളുടെ വേരുകൾ കാവുന്നു.
5: ഏട്ടാ, കടലിന്ന് വെള്ളം വെയിൽ കൊണ്ടിട്ട് ആവിയാവും, എന്നിട്ട് പിന്നെ എങ്ങനെയാ മഴയാവണേ?
4: ഈ നീരാവി മേഘമാവും.

0: എന്നിട്ട് കാറ്റിൽ ആകാശത്തൂടെ പോകുമ്പോ കാടിന് മുകളിലെത്തിയ മഴയാവും. മരത്തിന്റെ ഇലയിന്നൊക്കെ വെള്ളം തണുപ്പായിട്ടിങ്ങനെ പുറത്തേക്ക് പോണുണ്ടാവും. നമ്മുടെ നിശ്വാസത്തില് മൂക്കിലെ കാറ്റുപോലെ ആ തണുപ്പിൽ പെട്ടതും മേഘം തണുത്ത് മഴയാവും.
1: ഓ, അങ്ങനെയാണല്ലേ.

0: എന്താ കുട്ടികളുടെ അമ്മ പരിഭ്രമിച്ച് പായണ? എന്താ അവരുടെ അച്ഛനെ പറ്റിയത്?
1: നോക്കാം.
0: നെഞ്ചുവേദനയാ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. വേറെ ആരും ഇല്ലേ വീട്ടില്?
1: ആശുപത്രിയിൽ പോകേണ്ടി വരും. ആ സ്ത്രീക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, സ്വന്തം കാറുണ്ട്, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. പിന്നെന്താ പ്രശ്നം?
2: മോനു മോളു, അച്ഛനെന്തോ സുഖമില്ല. ഞാൻ അച്ഛനെ വണ്ടി കയറ്റട്ടെ. അപ്പോഴേക്കും നിങ്ങൾ വാതിലടച്ചിട്ട് വാ, നമുക്ക് ആശുപത്രി പോകാം.
1: അശോക, എന്തെങ്കിലും പിടികിട്ടിയോ? എന്താ നടക്കാൻ പോണതെന്ന്?
0: ഇല്ല.
1: ആ, കർമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്?
0: നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണമെന്ന് അല്ലേ? കർമ്മഫലം നാരായണ മാഷ് പറയാറുണ്ട്. നമ്മൾ ഈ ലോകത്തിനൊരു പൂവ് കൊടുത്താൽ പൂവ് തിരികെ കിട്ടും. കല്ലാണെറിഞ്ഞതെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഏറെ തിരിച്ചു കിട്ടും. അതാണ് കർമ്മ എന്ന്.
1: അതെ.
0: എന്താ ഇപ്പോ ഇനി ഇവിടെ സംഭവിക്കാൻ പോണത്?
1: മനുഷ്യർ മുറിച്ചു മാറ്റിയ കാട്ടിലെ വൻമരങ്ങളുടെ കടകൾ ദ്രവിച്ചുണ്ടായ കുഴികളെല്ലാം 3 ദിവസമായി കോരിച്ചൊരിയണ ഈ മഴയെ ശേഖരിച്ചു കഴിഞ്ഞു. ക്വാറിയായ ക്വാറിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ക്വാറിയിൽ വെടിപൊട്ടുമ്പോഴുണ്ടായ മലയിലെ വിള്ളലുകളൊക്കെ വെള്ളമിറങ്ങി നിറഞ്ഞ് സ്ഫോടനത്തിന് തയ്യാറായി കഴിഞ്ഞു. പാറകൾക്ക് മുകളിലെ മണ്ണെല്ലാം ഇടിഞ്ഞിറങ്ങാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
0: അതായത്
1: ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ കണ്ട ഒന്നും ഇനി ആ ഭൂമിയിൽ ഉണ്ടാവില്ല. മല തുരന്നവനെ മല തുരത്തും, കാട് തിന്നവനെ കാട് തിന്നും, കൂട് തകർത്തവന്റെ വീട് തകർക്കും.
0: ഉരുൾപൊട്ടൽ,
1: അങ്ങനെയാണ് മനുഷ്യനിട്ട പേര്. കെട്ട കാഴ്ചകൾ കണ്ടും കേട്ടും നന്മയുള്ള നിന്റെ ഹൃദയം ആർത്തലച്ചു പൊട്ടിയ പോലെ പ്രകൃതിക്ക് ഒരു നാൾ സഹിയാതെ ഹൃദയം പൊട്ടുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് നിങ്ങൾ പറയുന്നത്. പ്രകൃതിക്കും ഭ്രാന്താവും എന്നറിയുക.
0: അപ്പോൾ നമ്മൾ കണ്ട ആ മരണങ്ങളൊക്കെ
1: എല്ലാം ഏതാനും സമയത്തിനുള്ളിൽ നടക്കും.
0: അപ്പോൾ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയ ആളോ?
1: അയാളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു നെഞ്ചുവേദനയാണത്. കഴിഞ്ഞ മഴക്കാലത്ത് കണ്ണുമിഴിക്കാത്ത നായ്ക്കുഞ്ഞുങ്ങളെ ചാക്കിലാക്കി ചതുപ്പിലുപേക്ഷിച്ചു ആ വടക്കേ ബംഗ്ലാവിലെ മുതലാളി. അയാളുടെ ഷെഡിൽ അവറ്റകൾ ശല്യമാണത്രേ. മുല കുടിക്കാൻ മാത്രമറിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്നും കട്ടെടുത്തുകൊണ്ട് കളഞ്ഞു. കാലത്ത് നടക്കാൻ പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ദയനീയമായ കരച്ചിൽ കേട്ട് ഇപ്പോൾ നമ്മൾ കണ്ട നെഞ്ചുവേദനിച്ച ആൾ ആ നായ്ക്കുട്ടികളെ പെറുക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കി. ഒരെണ്ണം അപ്പോഴേ മരിച്ചു. ഒന്നിൻ്റെ ജീവൻ 2 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 4 ആ കുടുംബം നോക്കി സംരക്ഷിച്ച് സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചതിനാണ് പ്രകൃതി അവരെ ഇവിടെ നിന്നും സ്ഥലം മാറ്റി രക്ഷിക്കുന്നത്. നായ്ക്കുഞ്ഞുങ്ങളെ കൊണ്ട് കളഞ്ഞ ആ വടക്കേ ബംഗ്ലാവ് ഇപ്പോ തീരും. വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളും കാര്യകാരണ സഹിതം തെളിച്ചമുള്ള ചിത്രങ്ങളായി കാട്ടിത്തന്നിട്ടും എന്താണ് അശോക നിന്റെ മുഖം ഇങ്ങനെ?
0: എനിക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ച ആ ദൈവത്തിനെ പറ്റി ഓർത്ത്

0: വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്.
1: എന്തിന്?
0: അങ്ങ് പറയുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുമെന്ന്.
1: അതെ, അതൊരു തീരുമാനമാണ്.
0: അവിടെയുള്ള എല്ലാവരും ആനയെ നാട് കടത്തിയവരോ അതിന് കൈയടിച്ചവരോ അല്ലല്ലോ. ഈ രാത്രി എല്ലാം മറന്ന് കിടന്നുറങ്ങണ അവരെല്ലാവരും മനതുരന്ന് കോറി പണിതവരുമല്ല.
1: അല്ല.
0: അപ്പൊ ആരൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾക്ക് കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെ കൊന്നു തള്ളുന്ന പ്രകൃതി നിയമത്തെ എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ കാട്ടുനീതിയാണത്.
1: അശോക, വേണമെങ്കിൽ ഒരു തർക്കത്തിന് നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം.
0: കഷ്ടപ്പെട്ട് സമ്മതിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അതിന് മരത്തിന്റെയോ ദൈവത്തിന്റെയോ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട.
1: ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ അശോകന് മറുപടി പറയാൻ പറ്റുമോ?
0: അറിയുന്നതാണെങ്കിൽ പറയാൻ എന്താ കുഴപ്പം?
1: ഇളങ്കോവടികളുടെ ചിലപ്പതികാരം കഥ കേട്ടിട്ടില്ലേ? ആ കഥയിൽ കോവലൻ കൊല്ലപ്പെട്ടത് എന്തിനായിരുന്നു?
0: രാജാവിന്റെ രക്തമോ മുത്തോ മറ്റോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചതല്ലേ?
1: എന്തിനായിരുന്നു കോവലൻ ചന്തയിൽ പോയത്?
0: അത് ദാരിദ്ര്യം കാരണം. ഒരു ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ കണ്ണകി പറഞ്ഞിട്ട്.
1: എന്നാൽ ചില കുബുദ്ധികൾ കോവലനെ പിടിച്ച് കള്ളനാക്കി. ഒടുവിൽ നിരപരാധിയായ അയാളെ കള്ളനെന്ന് മുദ്രകുത്തി രാജാവ് കൊന്നു കളഞ്ഞു. നീതിയാണോ രാജാവ് നടപ്പാക്കിയത്?
0: അല്ല.
1: പിന്നീട് രാജ്യത്ത് എന്താ സംഭവിച്ചത്?

0: മഹാരാജൻ.
1: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
2: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ. ഞാൻ കൊടുത്തുവിട്ട എന്റെ ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച എന്റെ കോവലനെ നിങ്ങൾ വധിച്ചല്ലേ? നിരപരാധിയുടെ ശാപം തലയ്ക്ക് വീഴുമ്പോൾ നിങ്ങളുടെ കിരീടം ഈ ശാപത്തെ തടയുമെന്ന് കരുതിയോ?
1: ഈശ്വര
2: മഹാരാജൻ, തൊട്ടുപോകരുതെന്നെ. വാത്സല്യം തുളുമ്പുന്ന മാതൃത്വം ഇനി എനിക്ക് ആവശ്യമില്ല. എന്റെ കോവലന്റെ പ്രാണനെടുത്ത ചിലമ്പിന്റെ ഇണയും എനിക്കിനി വേണ്ട. രാജാവേ, ഈ പാവത്തിനെ കള്ളനെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് കൊന്നതിനുള്ള ശാപമായി ഞാൻ ഈ മധുര നഗരത്തെ ദഹിപ്പിക്കാൻ പോകുന്നു. ശക്തിയില്ലാത്തവരുടെ ബലമാണ് പ്രാക്ക്. രാജാവേ, നീയും കണ്ടതെന്നവരും തെറ്ററിഞ്ഞിട്ടും തടയാത്തവരും അങ്ങനെ സമസ്തം അധർമ്മമാണ് ഈ മധുരാപുരി സമസ്തം കത്തിച്ചാമ്പലാവട്ടെ.

0: കത്തിയമർന്ന മധുരാപുരിയിൽ നിഷ്കളങ്കരായ എത്രയോ മനുഷ്യരും ഉണ്ടായിരുന്നിരിക്കില്ലേ അശോക? സമൂഹത്തിനൊരു ധർമ്മശരീരം വേണം. ആ ധർമ്മശരീരത്തെ കെട്ടിപ്പടുക്കേണ്ടത് ഗുരുക്കന്മാരോട് ചേർന്ന് ഭരണാധികാരിയാണ്. ഒരു ഗൃഹനാഥൻ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വരും തലമുറ മുഴുവൻ ദുരിതമനുഭവിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ കാണിക്കുന്ന അധർമ്മം ഒരു നാടിനെ മുഴുവൻ തീരാ ദുരിതമായി ചുറ്റി വരിയും അശോക.
1: എന്നാലും
0: ഒരെന്നാലുമില്ല.

0: എൻ്റെ തെക്കോട്ട് പോയ വേര് മാത്രം വിഷം വലിച്ചു കയറ്റിയാലും ഞാൻ എന്ന മരം മൊത്തം ഉണങ്ങണം അശോക. ഓരോ അവയവത്തിൻ്റെ പ്രവൃത്തിയും ശരീരത്തെ ബാധിച്ചിരിക്കും. പ്രകൃതി നിയമമാണത്. അശോക, നമ്മൾ മനസ്സ് മടുപ്പിക്കുന്ന കാര്യങ്ങൾ കുറേ എണ്ണം കണ്ടു. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാഴ്ചകൾ ഒന്ന് രണ്ടെണ്ണമല്ലേ കണ്ടുള്ളൂ. എന്നാ, ദൈവത്തിന്റെ ഒരു കളി കൂടെ നീ കാണും. ദാ ആ കുടിയനെ കണ്ടോ, ഈ നാട്ടിലെ സകലർക്കും ദേഷ്യയാളെ. പക്ഷേ ഉള്ളുകൊണ്ട് അയാളൊരു പാവ. ഇന്ന് രാവിലെ പലരും കൊടുത്ത കേസിൽ ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ പോയിരുന്നു അവൻ. പോലീസിന്റെ വാണി, നാളെ നേരം പുലരുമ്പോ ഈ നാട്ടിൽ കണ്ടുപോകരുത് എന്ന്.
1: അയാളെ തൊഴുത്തിൽ കയറി പശുവിനെ അഴിക്കണു.
0: അയാൾക്കും വേണ്ട എന്തെങ്കിലും ആനന്ദം. അയാൾ ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്ന അത്രയും കെട്ടിയിട്ട പശുക്കളെ അഴിച്ചുവിടും. കൂട്ടിലിട്ടതും ചങ്ങലക്കിട്ടതുമായ നായ്ക്കളെയും അഴിച്ചുവിടും. നാട്ടുകാരെ പറ്റിക്കാനും പരിഭ്രമിപ്പിക്കാനുമായി സകലതിനെയും കിഴക്കേ കാട്ടിലേക്ക് ആട്ടിവിടും അയാൾ.
1: അതായത്
0: നാട്ടുകാരോടുള്ള വാശിക്ക് അവൻ ഈ ജീവികളെയൊക്കെ അഴിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്?
1: മനസ്സിലായില്ല.
0: ആ, നടക്കാൻ പോകുന്ന മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഈ കുടിയനും ഇക്കണ്ട ജീവികളും രക്ഷപ്പെടും. അശോക, ഇനിയും നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് അധർമ്മമാണ് എന്നും വിജയിക്കുന്നതെന്ന് ഇപ്പോഴും തോന്നലുണ്ടോ?
1: ഇല്ല.
0: അശോക, നിന്നെപ്പോലുള്ളവരുടെ നെഞ്ചുനേറിയ പ്രാർത്ഥനകളാടോ ദൈവത്തിൻ്റെ വഴിയിലെ വെളിച്ചം. നീയൊക്കെ തോറ്റോടിയാൽ പിന്നെ ദൈവം ഇരുട്ടിൽ തപ്പില്ലേ? അശോക,
1: എന്താ?
0: ഒരു കാമുകനും കാമുകിയും രാത്രിയുടെ മറവിൽ കലിങ്കിനടിയിലുണ്ട്. ഞാൻ നിനക്ക് കാണിച്ചു തരാഞ്ഞതാ. അതിലേക്കൊന്നും ദൈവം പോലും എത്തി നോക്കിക്കൂടാ. മാത്രമല്ല, അവരെ കണ്ടാൽ നിനക്ക് നിന്റെ അഞ്ജനെ ഓർമ്മ വരും. സ്നേഹം പാപമൊന്നുമല്ല, പക്ഷേ തന്തേം തള്ളേയും അനാഥാലയത്തിലാക്കി ജീവിതം ഒറ്റയ്ക്ക് ആഘോഷിക്കാനാ അവരുടെ പദ്ധതി. ഈ പൊട്ടിയൊലിക്കല്ലേ അവരും പോകും.
1: ഒരു സംശയം ചോദിച്ചോട്ടെ? ആ മരം അഗസ്ത്യമലയിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ?
0: ഞാനും നീയും നിൽക്കുന്ന ഈ ഒരു ഭാഗം ഒഴിച്ച് ഈ മല മുഴുവൻ കുത്തിയൊലിച്ചു പോകും. നീ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് കരഞ്ഞ ആ വീടില്ലേ, ആ വഴിക്കാണ് പാറക്കൂട്ടങ്ങൾ ആർത്തലച്ച് ചെല്ലുക. നിന്നെ രക്ഷിക്കാനാടോ ദൈവം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇങ്ങോട്ടെത്തിച്ചത്?
1: അതെന്തിന്?
0: ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണം എന്ന് ദൈവത്തിന് തോന്നിക്കാണും.
1: അപ്പോൾ ഇന്ന് കുന്നിറങ്ങും എന്ന് പറഞ്ഞ ആ മരം
0: കുത്തിയൊലിച്ചങ്ങെത്തും. കമ്പ് വീണെടുത്തോ വിത്ത് വീണെടുത്തോ അവൻ ഒന്നുകൂടി മുളയ്ക്കും. നല്ല കാലം സ്വപ്നം കാണുന്നവരുടെ സ്വപ്ന വിത്തൊന്നും അങ്ങനെ പാഴാവില്ല അശോക.
1: അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
0: ഒന്നും വേണ്ട, കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കാം. അവസാനത്തെ പശുവും സ്വതന്ത്രമായി അവരും കുടിയനും കാട് കയറിയാൽ മലയിൽ ചറമൊലിച്ചു തുടങ്ങും. പിന്നെ താമസമില്ല. എന്താ നീ ആലോചിക്കുന്നത്?
1: ഞാൻ മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു.
0: അരുത്, ദൈവത്തോടൊന്നും ആവശ്യപ്പെടരുത്. അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ദൈവത്തിന് നിരക്കാത്തതായി ഒന്നും ചെയ്യില്ല എന്ന ഒരു തീരുമാനം മാത്രമേ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ.
1: ആ കുടിയനും മൃഗങ്ങളും കിഴക്കേ കാട് കയറി തുടങ്ങി.

പാർവതി പ്രകൃതിയുടെ ഭീകരതാണ്ഡവത്തിന് മുന്നിൽ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം മുഴുവൻ നിമിഷ നേരത്തിൽ അപ്രത്യക്ഷമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സമീപ പ്രദേശത്തെ മരങ്ങളും മലകളുമെല്ലാം അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിൽ നിശേഷം ഇല്ലാതായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇത്രയും ഉയരമുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു എന്നതിന് തെളിവായി ഈ ഒരു വൻവൃക്ഷവും ഞങ്ങൾ നിൽക്കുന്ന ഈ മൺതിട്ടയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. മലയാളക്കര ചാനലിന് വേണ്ടി ക്യാമറാമാൻ സുധീഷ് കുമാറിനോടൊപ്പം അനീഷ് ജോർജ്.

ദൈവത്തിൻ മനമാര് കണ്ടു. നാടകം സമാപിക്കുന്നു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ അശോകൻ, മോഹൻലാൽ, മരം, എം ആർ ഗോപകുമാർ, കണ്ണകി, ഭാഗ്യലക്ഷ്മി, അമ്മ, സന്ധ്യ രാജേന്ദ്രൻ, മുതലാളി, നന്ദു, ഹരിതം ഹരി, സാജൻ സൂര്യ, രണ്ടാമത്തെ മരം, അമൽ രാജ്, രാജാവ് ഐരൂർ മോഹനൻ, മതനേതാവ് നരിയാപുരം വേണുഗോപാൽ, മതനേതാവിന്റെ ഭാര്യ മഞ്ജുശ്രീ, കുട്ടികൾ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, ചാനൽ റിപ്പോർട്ടർ രജു കോലിയക്കോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതിക്കൽ.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ മൂന്നാം ദിവസമായ നാളെ രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.

നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മൂന്നാം ദിനം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ചെറുകര വിജയൻ, മുളകുന്നത്തുകാവ്. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനം, മുരുകഭക്തിഗാനങ്ങൾ, പിത്തുക്കുളി മുരുകദാസും സംഘവും പാടിയത്.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം യവനിക. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസ്. പാടിയവർ യേശുദാസ്, സെൽമ ജോർജും സംഘവും.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചിത്രം വാർദ്ധക്യ പുരാണം. വരികൾ എസ് രമേശൻ നായർ. സംഗീതം കണ്ണൂർ രാജൻ. ഗായകർ പി ജയചന്ദ്രൻ, ചിത്ര.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: ചിത്രം ഗീതം ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ പാടിയവർ യേശുദാസ് ചിത്ര

0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: പ്രഭാവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ. ആലാപനം നജീ മർഷാദ്. ചിത്രം നടൻ.

ചിത്രം സായം സന്ധ്യ. രചന ഷിബു ചക്രവർത്തി. സംഗീതം ശ്യാം. പാടിയവർ യേശുദാസ്, ചിത്ര.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം നരൻ, വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: അവനീശത വേണമാഠ്യനുർവീധരനാശിപ്പത് ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യം ശിവനെ മർത്യന് തൃഷ്ണതീരലുണ്ടോ? ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല എന്ന് സൂചിപ്പിക്കുന്ന കവിവചനം ശ്രദ്ധിച്ചാലും ശ്രേഷ്ഠനും യോഗ്യനുമായ മനുഷ്യൻ അവനിയുടെ ഭൂമിയുടെ ഈശൻ രാജാവ് ആകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ രാജാവായിരിക്കുന്ന ആളോ? നിരവധി രാജ്യങ്ങൾ കപ്പം കൊടുക്കുന്ന ചക്രവർത്തിയാകാൻ. ചക്രവർത്തിയായിരിക്കുന്ന ആളോ ലോകം മുഴുവൻ കീഴടക്കി വരുതിയിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് തൃഷ്ണയുടെ സ്വഭാവം. മനുഷ്യന് ഒന്ന് കിട്ടിയാൽ കിട്ടിയതിനേക്കാൾ വലുത് കിട്ടാനുള്ള ആഗ്രഹം വരും. എന്നാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ലതിനായും വരാം. പർവ്വതത്തോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് ഉപദേശിക്കുന്ന സന്ദർഭവുമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, കലകളുടെ അഭ്യാസം, ഇവയിൽ കൂടുതൽ മികവുള്ള സ്ഥാനം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് പൊതുവെ കുറച്ചെങ്കിലും നേട്ടം കൈവരിക്കാൻ സാധിക്കാറ്. ഇവിടെ അതായത് വലുതാവാൻ പ്രയത്നിച്ചത് കുറച്ചെങ്കിലും ആയിത്തീരാനുള്ള വഴിയായി മാറുന്നു, അത്യാഗ്രഹമല്ല. 1938 തിരുവിതാംകൂർ ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത് നിയമിതയായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റെ ചരിത്രമെടുത്താലോ? സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ച മേരിക്ക് മുന്നിൽ നിയമത്തിൻ്റെ വാതിലുകൾ അടച്ചിരുന്നു. സ്ത്രീകൾക്ക് സയൻസ് പഠിക്കാൻ അനുവാദമില്ലാത്ത ഒരു കാലത്താണ് അവർ സയൻസ് പഠിക്കാൻ ആഗ്രഹിച്ചത്. അതിനാൽ ചരിത്രത്തിലും സാഹിത്യത്തിലും ബിരുദം നേടിയ ശേഷം അവർ കടൽ കടന്നു. ലണ്ടനിൽ നിന്ന് വൈദ്യശാസ്ത്രം പഠിച്ചു മടങ്ങിയെത്തി. ഒരു സ്ത്രീ സർജനാകുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാലത്ത് 1916 അവർ തിരുവനന്തപുരത്ത് തൈക്കാട് ആശുപത്രിയിൽ സേവനം ആരംഭിച്ചു. അതിസങ്കീർണമായ പ്രസവവേദനയിൽ പിടയുന്ന ഒരു സ്ത്രീയെ ആദ്യമായി സിസേറിയൻ ശസ്ത്രക്രിയ നടത്തി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച മഹതി. ആശയ്ക്കതിരില്ല എന്ന ചിന്തയും ആഗ്രഹപൂർത്തിക്കായി കഠിനാധ്വാനവും ചെയ്തു അവർ. അത് അത്യാഗ്രഹമായിരുന്നില്ല. മർത്യൻ്റെ തൃഷ്ണ ഉപ്പ് കഴിക്കുന്തോറും ദാഹം വർദ്ധിക്കുന്നത് പോലെയാണെന്ന് പറയപ്പെടുന്നു. ധനം, സുഖം, ഉന്നത സ്ഥാനമാനങ്ങൾ മുതലായവ ലഭിക്കുമ്പോൾ അവ പിന്നെയും പിന്നെയും ലഭിക്കണമെന്നുള്ള ആഗ്രഹം വളരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വളരാനുള്ള ആഗ്രഹമാണ് നല്ലത്. ആഗ്രഹത്തെ വളർത്തുകയല്ല അഭിലഷണീയം. ഒരു കഥ വായിച്ചതായി

0: ഓർക്കുന്നു. ഒരു സഞ്ചാരി വിശാലമായ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു. പൊള്ളുന്ന വെയിൽ, വിയർത്തൊലിച്ച് പരിക്ഷീണനായിത്തീർന്ന യാത്രക്കാരൻ അകലെ ഒരു തണൽ വൃക്ഷം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് കണ്ട് അത് ലക്ഷ്യമാക്കി നടന്നു. അവിടെയെത്തി ആ ശീതളഛായയിൽ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ അയാൾ അറിഞ്ഞില്ല, ആശിക്കുന്നതെന്തും ചിന്തിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്ന ഒരു കൽപ്പവൃക്ഷമാണ് അത് എന്ന്. ക്ഷീണത്താൽ അയാൾ ആഗ്രഹിച്ചു ഒരു കിടക്കയുണ്ടായിരുന്നെങ്കിലെന്ന്. അത്ഭുതം, അതാ മൃദുലമായ ഒരു കിടക്ക അയാൾക്കായി നിവർത്തിയിട്ടിരിക്കുന്നു. പിന്നെ അയാൾ ചിന്തിച്ചു, തന്നെ ആരെങ്കിലും പരിചരിച്ചിരുന്നുവെങ്കിലെന്ന്. ഉത്തരക്ഷണത്തിൽ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ട് പരിചരിക്കാൻ തുടങ്ങി. വിശന്നപ്പോൾ ഭക്ഷണം ആഗ്രഹിച്ചു. വിഭവസമൃദ്ധമായ സദ്യ തന്നെ മുന്നിൽ വന്നു. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങി. അപ്പോൾ അയാൾ ചിന്തിച്ചു, വല്ല വന്യമൃഗങ്ങളും ഉപദ്രവിക്കാൻ വരുമോ എന്ന്. നിമിഷാർത്ഥത്തിൽ ഒരു കടുവ വന്ന് അയാളെ പിടികൂടി. ഓരോ ദുരാഗ്രഹത്തിൻ്റെയും പിന്നിൽ കടിച്ചുകീറുന്ന ഒരു കടുവ പതിയിരിപ്പുണ്ടെന്നുള്ള വസ്തുതയാണ് ഇവിടെ കാണുന്നത്. യേശുവിൻ്റെ മുമ്പിൽ സാത്താൻ നിരത്തിവച്ച പ്രലോഭനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. 40 ദിവസത്തെ തപസ് കഴിഞ്ഞപ്പോൾ വിശന്നിരിക്കുന്ന യേശുവിനെ സമീപിച്ച് സാത്താൻ പറഞ്ഞുവത്രേ, ഇതാ ഈ കല്ല് അപ്പമാക്കിക്കൂടെ എന്ന്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടാൻ കഴിഞ്ഞ യേശു അതിന് കഴിയുമായിരുന്നെങ്കിലും സാത്താൻ്റെ പ്രലോഭനമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അത് ഗവനിച്ചതേയില്ല. വ്യാമോഹിപ്പിക്കുന്ന പ്രലോഭനങ്ങൾ സാത്താൻ പ്രയോഗിക്കുന്ന കൂരമ്പുകളാണെന്ന് ആ മഹാനോട് ആരെങ്കിലും പറയേണ്ടതുണ്ടോ?
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
2: ആകാശവാണി തൃശൂർ. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashwani. The news read by R.S. Raghu. Prime Minister Narendra Modi today called upon the citizens to unite to ease burden on national resources stemming the West Asia conflict, one of decades biggest crises. The Prime Minister was addressing the gathering after inaugurating the Sardar Dham hostel at Vadodara in Gujarat.
4: पिछले कुछ वर्षों में दुनिया लगातार अस्थिर परिस्थितियों से गुजर रही है. पहले कोरोना का संकट, फिर वैश्विक आर्थिक चुनौतियां और अब पश्चिम एशिया में बढ़ता तनाव. अगर कोरोना महामारी इस सदी का सबसे बड़ा संकट थी तो पश्चिम एशिया में युद्ध से बनी परिस्थितियां इस दशक के बड़े संकटों में से एक है. ऐसे समय में देश को जन भागीदारी की शक्ति की बहुत बड़ी आवश्यकता है. आज जरूरत है कि हम सब मिलकर अपना दायित्व निभाएं, देश के संसाधनों पर पड़ने वाले बोझ को कम करें.
3: Prime Minister Modi said the government is making continuous efforts to ensure that this situation has the minimal possible impact on the people of the country. The Prime Minister reiterated his 7-point appeal to tackle the adverse impact of West Asia crisis. These include reducing fuel consumption, prioritizing work from home wherever possible, avoiding foreign travel for a year, and adopting Swadeshi products. He has also urged the citizens to move towards natural farming and avoiding unnecessary gold purchases. The government today informed that there is no shortage of any petroleum products in the country and India has a stock of 60 days of crude oil, 60 days of natural gas and 45 days of LPG. This was informed during the 5th meeting of the informal group of ministers in West Asia chaired by Defence Minister Rajnath Singh in New Delhi. The meeting took stock of the latest developments in the conflict and discussed ways to bolster India country's readiness to ensure its minimum effect on the people. India is among the few countries where petroleum prices have held steady throughout this period of global volatility, even after more than 70 days since the conflict started. During the meeting, it was informed that the foreign exchange reserves stand at a comfortable $703 billion. The government said the supply management has been good and the people need not panic or resort to overpurchase of fuel and other products. The meeting was attended by Union Ministers J.P. Nadda, Ashwini Vaishnaw, Hardeep Singh Puri, Kiran Rijiju, കെ രാമൻ, രാംമോഹൻ നായിഡു, സർവനന്ദ സോനോ.